ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:18. 103.6 മെഗാ ഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവശം 1948, വൈശാഖം 27, കൊല്ലവശം 1201, ഇടവം 3, 2026 മെയ് 17 ഞായറാഴ്ച.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എം പ്രിയദർശൻലാൽ.
1: ഞാൻ ശരിയാണ് എന്ന് വിശ്വസിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. പക്ഷെ നീ തെറ്റാണ് എന്ന് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. തൻ്റെ ശരി തനിക്ക് ശരി തന്നെ. പക്ഷേ അത് മറ്റുള്ളവന് ശരിയാകണമെന്ന് നിർബന്ധം വേണ്ടല്ലോ. പലരും അതല്ല ചെയ്യുന്നത്. ഇനി മറ്റൊന്നുണ്ട്, തൻ്റെ ശരി മറ്റൊരാളിനെ ധരിപ്പിക്കേണ്ടെന്നല്ല, കാര്യകാരണ സഹിതം താൻ ചെയ്യുന്നത് ശരിയാണെന്നും നിങ്ങളും ആ ശരി ചെയ്യണമെന്നും ഉപദേശിക്കുന്നത് നല്ലതാണ്, അത് ന്യായമാണ്, ധർമ്മമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ തെറ്റ് കാണുന്നെന്ന് വിചാരിക്കുക, ക്ഷമാപൂർവം അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ദയവായി അത് നിങ്ങൾ തിരുത്തുക. അങ്ങനെ അവരെ ശരിയുടെ പക്ഷത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമ കൂടിയാണ്. താൻ തെറ്റാണെന്നൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ ക്ഷോഭിക്കരുത്, ക്ഷമയോടെ സന്തോഷത്തോടെ അത് സ്വീകരിക്കണം. യഥാർത്ഥത്തിൽ തെറ്റാണെങ്കിൽ അത് തിരുത്തുകയും വേണം. ഇതൊന്നുമല്ലാതെ ഞാനാണ് ശരിയെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നത് അധർമ്മം തന്നെയാണ്. എനിക്കെൻ്റെ ശരി, നിനക്ക് നിൻ്റെ ശരി എന്ന് ഒരു ഉദാസീനത കാണിക്കുകയാണെങ്കിൽ അത് വളരെ പ്രായോഗികമാണ്. പക്ഷേ പലരും ആ ഉദാസീനത കാണിക്കുന്നതിൽ വിമുഖരാണ്. നിനക്ക് നിൻ്റെ വഴി, എനിക്കെൻ്റെ വഴി എന്നതിന് പകരം ഞാനാണ് ശരി, എൻ്റെ ശരി നീ പിന്തുടരണം, നീ എന്നെ പിന്തുടർന്നേ തീരൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും. ഭാവം മാറി, സ്വരം മാറി, മനോഭാവം മാറി. അങ്ങനെ തൻ്റെ ശരി മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുന്ന ഘട്ടത്തിലാണ് എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകുന്നത്. കീഴടക്കലോ കീഴടങ്ങലോ ഒക്കെ വരുന്നത് ഈ ശരിയെക്കുറിച്ചുള്ള ചിന്തയുടെ പേരിലാണ്. ഈ ലോകത്തെ തിരുത്തുന്നത് എൻ്റെ കടമയാണെന്നും അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ കുഴപ്പം വരുമെന്നും ഒക്കെ ചിലരെങ്കിലും ധരിക്കുന്നുണ്ട്. എഴുത്തച്ഛൻ്റെ ഒരു ഭാഗം നമുക്ക് നോക്കാം. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം,

ക്രോധമല്ലോ നിജ ചർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. ഇത് അധ്യാത്മരാമായണത്തിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗത്തുള്ളതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കാനുണ്ട്, നമ്മളൊരാളുണ്ട് കോപിക്കുന്നു, എന്തിനാണ് കോപിക്കുന്നത്? ഈ ലോകത്ത് എത്ര കാലമാണ് നമ്മുടെ ജീവിതം? ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്നേതിനുമെന്ന് ഏത് പറഞ്ഞില്ല എന്ന് വളരെ ലളിതമായിട്ട് പൂന്താനം പറഞ്ഞതല്ലേ സത്യം. കൂടിയല്ല ജനിക്കുന്നത്, കൂടിയല്ല മരിക്കുന്നത്. അതുകൊണ്ട് മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാമൃത എന്നും പൂന്താനം ചോദിച്ചില്ലേ. ഈ വിഷയം ഭഗവത്ഗീതയും പറയുന്നുണ്ട്. ധ്യായതോ വിഷയാൽപുംസ സംഗസ്തേഷൂപരായതേ സംഗാൽ സഞ്ജായതേ കാമ കാമാൽ ക്രോധോഭിജായതേ. പിന്നെ പതനം തുടർച്ചയായിട്ടാണ്, ക്രോധാൽഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി.

0: ഇന്നീ കണ്ട തടിക്ക് വിനാശവും ഇന്ന നേത്രമെന്ന് ഏത് പറഞ്ഞില്ല എന്ന് വളരെ ലളിതമായിട്ട് പൂന്താനം പറഞ്ഞതല്ലേ സത്യം. കൂടിയല്ല ജനിക്കുന്നത്, കൂടിയല്ല മരിക്കുന്നത്. അതുകൊണ്ട് മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാമൃത എന്നും പൂന്താനം ചോദിച്ചില്ലേ. ഈ വിഷയം ഭഗവത്ഗീതയും പറയുന്നുണ്ട്. ധ്യായതോ വിഷയാൽപുംസ സംഘസ്തേഷൂപരായതേ സംഘാൽ സഞ്ജായതേ കാമ കാമാൽ ക്രോധോഭിജായതേ. പിന്നെ പതനം തുടർച്ചയായിട്ടാണ്. ക്രോധാൽഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. ഇതാണ് അടിക്കടിക്കടിക്ക് താഴേക്ക് താഴേക്കുള്ള വീഴ്ചയുടെ ഘട്ടങ്ങൾ. മറ്റയാളും തന്നെ പോലെ ആകണം എന്ന് വിചാരിക്കുന്നത് നല്ലത്. പോട്ടെ, തന്നെ ഉപദ്രവിച്ചാൽ തനിക്ക് വേദനിക്കുമെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുമെങ്കിലും ചെയ്യണ്ടേ? തനിക്ക് വേദനിക്കുന്നത് പോലെ അയാൾക്കും വേദനിക്കും എന്ന ഒറ്റ ബോധമുണ്ടായാൽ മതി, നാം അക്രമങ്ങൾ ഉപേക്ഷിക്കും. തൻ്റെ ഇഷ്ടത്തെ അംഗീകരിച്ചുകൊണ്ട് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള പെരുമാറ്റമാണ് അനുകമ്പ. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാറുണ്ട്. താൻ ശരിയാണെന്ന് വിചാരിക്കുമ്പോൾ ശരിയല്ലേ ശരിയല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ആത്മപരിശോധന ചെയ്ത് കൂടെ വേണം. ഇങ്ങനെ പരിശോധന ചെയ്ത് താൻ ശരി തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ പരിഹാസ്യമാവില്ലേ? ഇങ്ങനെ നമ്മൾ സ്വയം പരിഹാസ്യരാകരുത്. അതുകൊണ്ട് ആത്മപരിശോധന ചെയ്യുക, സ്വയം നന്നായിക്കൊണ്ടിരിക്കുക, അരുളും അൻപും അനുകമ്പയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, എല്ലാം നന്നായി വരും. നമുക്ക് എല്ലാവർക്കും അനുകമ്പ ദശകം ഒരു ഉപദേശത്തായിരിക്കട്ടെ.
1: ഡോക്ടർ കെ എം പ്രിയദർശൻ ലാൽ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിനായി ഗോതൻബർഗിൽ എത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റ്യൻസനുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉത്പന്നങ്ങളുടെ വിൽപ്പന നിരോധിത പരിധി 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ നയപരമായ നിലപാട് വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഇക്കാര്യത്തിൽ ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച് നിയമവിരുദ്ധമായി രൂപീകരിച്ച കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉത്തരവ് അംഗീകരിക്കുന്നില്ലെന്ന് ഇന്ത്യ. അവരുടെ ഉത്തരവിന് ഒരു പ്രസക്തിയുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വൻ ഡൽഹിയിൽ വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പി വി കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ CBI പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് CBI അറിയിച്ചിരുന്നു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കവിയും ബാലസാഹിത്യകാരനുമായിരുന്ന CM കേശവന്റെ സ്മരണാർത്ഥം അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് സാംസ്കാരിക പ്രവർത്തകൻ കോഴിക്കോട്ടെ TP മമ്മു മാസ്റ്റർ അർഹനായി. സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ മുൻനിര പ്രവർത്തകനാണ് അദ്ദേഹം. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാര വാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം, കൂടെ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് കരിയർ ക്യൂസ്, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മോൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:15 മോർണിംഗ് ന്യൂസ്. 8:30 ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ്, എം എസ് വിയുടെ സംഗീത പ്രപഞ്ചം. ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് വിശ്വനാഥനെക്കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര, രചന കെ വി ശബരിമണി. 9:02 ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ്, ഡോക്ടർ ആർ എൽ സരിത പങ്കെടുക്കുന്നു. 9:30 നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫാറൂഖ് കിഞ്ചന വർത്തമാനം, തുടർന്ന് മെയിൽ ബോക്സ്, ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ചലച്ചിത്രഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട, ബാലുശ്ശേരി പുത്തൂർവട്ടം എ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ. 11:02 ക്രസൻ ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. 11:30 യുവർ ചോയ്സ്. 11:02 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 7th day കാൺകടലിനെ കൺതുറക്കാതെ, രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. 6:10 കാവ്യാഞ്ജലി, യൂസഫ് അലി കേച്ചേരിയുടെ കവിത, മലയാളം ആലാപനം ലക്ഷ്മിദാസ്. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം. 6:40 ശോഭിക വെഡിംഗ് മോൾ ചുറ്റുവട്ടം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 പാരിസൺസ് ചായ ഹാപ്പി ജേണി, തുടർന്ന് പാരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം. 7:20 കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം, ഒപ്പം വെനീസിയ ബാത്ത് വയർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ്.

0: The Real FM 103.6.
1: കാവ്യാഞ്ജലി.
2: യൂസഫ് അലി കേച്ചേരിയുടെ മലയാളം എന്ന കവിത കേൾക്കാം. ചൊല്ലിയത് ലക്ഷ്മി ദാസ്.

0: യൂസഫ് അലി കേച്ചേരിയുടെ മലയാളം എന്ന കവിതയാണ് കേട്ടത്. ചൊല്ലിയത് ലക്ഷ്മിദാസ്.
1: കാവ്യാഞ്ജലി.

103.6. പ്രഭാത വന്ദനം.

0: പ്രഭാതാന്തരം സമാപിച്ചു.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരത്തിൽ നദി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരത്തിൽ യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് കെ ജെ ജോയ് സംഗീതം നൽകി യേശുദാസും പി മാധുരിയും പാടിയ ഗാനം ഹൃദയം പാടുന്നു എന്ന ചിത്രത്തിൽ നിന്ന്.

0: തഴച്ച മങ്ങി തുടങ്ങിയോ? ഒരു പക്ഷേ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
3: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
4: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
5: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
5: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
4: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
8: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
9: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
10: ഇന്ന് കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ. സോഷ്യലിസ്റ്റ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന നേതൃ കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 3:30 RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയസ് കുമാർ ഇൻഡോർ സ്റ്റേഡിയം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടന കർമ്മത്തോടെ നിർവഹിക്കുന്നു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന സമ്മേളനം ഇന്ന് 10:00 പന്തീരങ്കാവ് കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്നു. ഉദ്ഘാടനം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. അപ്പു നെടുങ്ങാടി മെമ്മോറിയൽ ട്രസ്റ്റ് നടത്തുന്ന അപ്പു നെടുങ്ങാടി സ്മാരക ചിത്രരചനാ മത്സരം രാവിലെ 9:00 മെട്രോ ട്രാവൽ വെള്ളയിൽ ആരംഭിക്കുന്നു. ഇന്ന് കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധയിടങ്ങളായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരള മ്യൂറൽ പെയിൻറിംഗ് അസോസിയേഷനും സേവനം ചാരിറ്റബിൾ സൊസൈറ്റിയും സംഘടിപ്പിക്കുന്ന ചിത്രപ്രദർശനവും വിൽപ്പനയും രാവിലെ 11:00 കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ EC ഭരതൻ സ്മാരക സബ് ജൂനിയർ ഫൈനൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് വൈകിട്ട് 3:30. ഗോവിന്ദപുരം ലൈബ്രറിയിൽ ബാലവേദി അവധിക്കാല ക്യാമ്പ് 9:00 ആരംഭിക്കുന്നു. ഡിഫൻസ് ലാൻഡിൻ്റെ നേതൃത്വത്തിൽ ഓൾ

0: ഇന്ത്യ ക്യോകുഷിൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് രാവിലെ 9:00 കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഇന്ന് കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി നടത്തപ്പെടുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
7: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
10: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
11: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
10: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
12: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
13: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
14: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം.
15: അല്പസമയത്തിനകം 6:05 6:45 പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്കിൾത്തോൺ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 21ാം മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് 1 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് 1 മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, APഅനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, PK ബഷീർ, KM ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ. രാവിലെ ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.
0: സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ

0: രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLAമാരുടെയും MPമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന PV കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ CBI പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് CBI അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും CBI കോടതിയിൽ വാദിച്ചു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. July 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 3 ഭാഷകളിൽ 2 എണ്ണം ഇന്ത്യൻ മാതൃഭാഷകളായിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. 10ാം ക്ലാസ്സിൽ 3ാം ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടാവില്ലെന്നും എല്ലാ വിലയിരുത്തലുകളും പൂർണ്ണമായും സ്കൂൾ അധിഷ്ഠിതമായിരിക്കുമെന്നും CBSE വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ്പ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും PIB അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് രാജസ്ഥാനിൽ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സൂചന. ആളപായം ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൗണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ, തരുവണ, കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റ് വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്റ്റ് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 6 വരിപ്പാത തകർന്ന് 1 വർഷം തികയാനിരിക്കെയാണ് വയഡക്റ്റ് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ 2 റീച്ചിലും 6 വരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൻസ് ഓഫീസർ പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്റ്റ് പാലം നിർമ്മിച്ചത്. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോണിന് അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
1: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ 1 വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 7:30 കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100ഓളം പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈദൺ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. ഇന്ന് പഞ്ചാബ് കിങ്സ്

റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5:00 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന തരത്തിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. June 5 തീർത്ഥാടകർ മടങ്ങിയെത്തും. വിമാന സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് 108 തീർത്ഥാടകരുമായി അവസാന വിമാനം ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം BP സുഹൈബ് മൗലവി ആവശ്യപ്പെട്ടു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിലാണ് കമ്മീഷന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിൽ 18 ഹർജികൾ തീർപ്പാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9-ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ ടൈം 8:07 കോഴിക്കോട് എത്തിച്ചേരേണ്ട മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ 2 മണിക്കൂർ വൈകി 9:42 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റെല്ലാ യാത്രാവണ്ടികളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതാണ്. എല്ലാ യാത്രക്കാർക്കും ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൻ്റെ ശുഭയാത്ര ആശംസകൾ.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വിപണിയിൽ സ്വർണം പവന് 720 രൂപ കൂടി 115,080 രൂപയും ഗ്രാമിന് 90 രൂപ കൂടി 14,385 രൂപയും ആയിരിക്കുന്നു.
4: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി

0: 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
1: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

സ്കൂട്ടർ സോങ് എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രശസ്തമായ ഈ പാട്ട് പാടിയത് സിദ്ധാർത്ഥ ബൽമണ്ണ. ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയത് സുമോദ് കെ എന്ന നവാഗത സംഗീത സംവിധായകൻ. ഈ ഗാനത്തിലെ വയലിൻ സംഗീത പശ്ചാത്തലം അങ്ങേയറ്റം ഹൃദയഹാരിയാണ്. ബോക്സ് ഓഫീസിൽ തരംഗങ്ങൾ സൃഷ്ടിച്ച ഈ ഹൊറർ കോമഡി ചിത്രം മലയാളത്തിലും ഡബ് ചെയ്ത് വിജയകരമായി പ്രദർശിപ്പിച്ചിരുന്നു.

0: കോഴിക്കോട്.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
7: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: ആത്മാവിൽ പരേതനാകുവാൻ വിസമ്മതിച്ചവനാണ് സി ജെ തോമസ്. ഉപരിതല മാത്രമായ സ്പർശം കൊണ്ട് ആ വിചാര കലാപങ്ങളെ അടയാളപ്പെടുത്തുവാനോ വിലയിരുത്തുവാനോ കഴിയില്ല. ആഴത്തിലേക്ക് ചുഴിഞ്ഞിറങ്ങുമ്പോൾ ഉള്ളറകൾ കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു.
0: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര.
1: തനിക്ക് മതീതമായ യഥാപാഠങ്ങളിലെ അപരിചിതമായ പൊരുൾഖനികളിലേക്കാണ് സി ജെ ആത്യന്തികമായി നയിക്കുന്നത്. ഓരോ കണ്ടെത്തലുകളും തുടരന്വേഷണങ്ങൾക്കായുള്ള ഇടസന്ധികളായി പ്രചോദിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു. പഠിച്ചു തീരാത്തൊരു പാഠം പോലെയാണ് സി ജെ. ഉരുക്കഴിക്കും തോറും പുതിയ വെളിപാടുകൾ ചുരത്തി തരുന്ന ഒരു സമസ്യ. ജീവിച്ചിരുന്നപ്പോഴും മരണമടഞ്ഞ് 6 പതിറ്റാണ്ടുകൾ പിന്നിട്ട ശേഷവും ഒരുപോലെ സി ജെയുടെ വിചാരധാര കാലത്തിന് മുമ്പേ ആയുന്ന തീക്കാറ്റായി നിലതുടരുകയാണ്. ഒരിക്കൽ അമഗ്നനായാൽ പിന്നെ ആ കലാപ ജ്വരത്തിൽ നിന്നും മോചനമില്ല, സ്വാസ്ഥ്യമില്ല. സി ജെ ജീവിച്ചിരുന്നപ്പോൾ ഇകഴ്ത്തുവാനും പുകഴ്ത്തുവാനും ഒരുമ്പെട്ടിറങ്ങിയവർ ഇരുകൂട്ടർക്കും ഒരുപോലെ ഒരു ഭീതി മറയുണ്ടായിരുന്നു. ചുരിക മനത്തുമ്പിൻ്റെ മൂർച്ചയുണ്ടായിരുന്നു സി ജെയുടെ പ്രതികരണ നാവിന്. ദാക്ഷിണ്യമെന്നെ മുഖം നോക്കാതെ തിരിഞ്ഞു കൊത്തും. അധിക പ്രശംസ കൊണ്ട് അവമതിക്കുന്നവരോട് ഒരിക്കലും സി ജെ പൊറുത്തിട്ടില്ല. ദഹിപ്പിക്കുന്ന നിന്ദ ചുണ്ടിലെ വക്രിച്ച ചിരിയിൽ തൊടുത്തുവിട്ട് അക്കൂട്ടരെ അദ്ദേഹം നിർബാധം ഒഴിവാക്കിപ്പോന്നു. കാര്യകാരണ ന്യായപൂർണങ്ങളായ വിമർശനങ്ങളോട് അതേ നാണയത്തിൽ സി ജെ മറുപടി പറയുമായിരുന്നു. നിർഭാഗ്യവശാൽ അല്ലാതുള്ള വ്യക്തിഹത്യാ ശ്രമങ്ങളായിരുന്നു പലരുടേതും. കരുണയില്ലാത്ത മൗനം കൊണ്ടാണ് സി ജെ അവരെ അവഗണിച്ചത്. അകാലത്തിൽ സി ജെ നാട് നീങ്ങിയപ്പോൾ അവർക്കത് തഞ്ചമായി. ചങ്ങലക്കെട്ടഴിഞ്ഞു കിട്ടിയ ഉന്മാദിയായ അടിമയെപ്പോലെയായി വൈരപക്ഷം. പ്രത്യയശാഠ്യങ്ങളുടെ കരിമ്പനടിച്ച ആവരണങ്ങൾ കൊണ്ട് പുതപ്പിക്കുവാനും ബന്ധങ്ങളെ കഥാപാത്രങ്ങളിൽ പുനരെഴുതി ദുഷിച്ച മറുചിത്രങ്ങൾ എഴുതുവാനുമായി നീചശ്രമങ്ങൾ. രണ്ടിനും താനേ മുനമടങ്ങി, ഏറെ പേരും പിൻവാങ്ങി. അപൂർവം ചിലർ മാത്രം അപ്പോഴും സങ്കല്പ സി ജിയിൽ സ്വേച്ഛാപൂർവം കരിനിഴൽ വീഴ്ത്തി കോറിയിട്ടുകൊണ്ടും വരുന്നു. മിത്രപക്ഷമാവട്ടെ, നിഘണ്ടുവിലെ അതിശയ വിശേഷണ പദങ്ങൾ ആവോളം കോരിച്ചെരിഞ്ഞ് ആഘോഷിക്കുകയുമായിരുന്നു. രണ്ടിനുമിടയിലെ മുള്ളാണിയിൽ പടയുന്ന സി ജെയുടെ ആത്മാവ് കാതലുള്ള ഒരു ക്രിയാത്മക വിമർശനത്തിനും വിയോജിപ്പിനും വേണ്ടി ദാഹാർത്ഥമായി കാതോർക്കുന്നുണ്ടാവാതിരിക്കുമോ? 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമയതീരത്തിനപ്പുറത്തേക്ക് മുൻവാങ്ങിയ ഈ ധിക്കാരിയെ വേണ്ടവിധം അടയാളപ്പെടുത്തുവാൻ ഇന്നോളം കഴിഞ്ഞിട്ടില്ല. അർഹിക്കുന്ന വിചാരണയും പുനരെഴുത്തും ഇനിയും ആ ചിന്താകലാപങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല. എല്ലാ പതിവുകളെയും ധാർഷ്ട്യത്തോടെ

നിരാകരിച്ച് വഞ്ചിച്ചവനെ സംബോധന ചെയ്തവരെല്ലാം പതിവ് വാർപ്പ് രീതികളോട് ചേർന്നും ചേർത്തുമാണ് ചുവടുകളെ ശ്രുതിയണക്കിയത്. കാരണവും കാര്യവും ഫലവും ആന്തരികതയിൽ തീർക്കുന്ന മുറിവുകളിൽ നിന്നുള്ള ചോരച്ചാലിൽ മുക്കിയാണ് സി ജെ എന്നും എന്തും എഴുതിയത്. ദുരന്തം തനിക്ക് പുറത്തല്ല, അകത്താണ് എന്നറിഞ്ഞിരുന്നു സി ജെ. വൈദികന്റെ ലോഹ ഊരി ചെങ്കുപ്പായം ഇട്ടത് വിപ്ലവാഭിനിവേശമായി കണ്ടവരും ചെങ്കുടി വിട്ട് വിമോചന സമരത്തിന്റെ ഭൗതിക നേതൃതിരയോട് ചേർന്നതിനെ പ്രതിലോമ ചായ്വെന്ന് വഴിവിളിച്ചവരും അപ്പോഴപ്പോഴാണ് സി ജെ സ്വന്തം തട്ടകത്തിലെത്തിയതെന്ന് ഈ ചേരി ഇടർച്ചകളെയും ചേരലുകളെയും വിശേഷിപ്പിച്ച് അതിൽ അഭിരമിച്ചവരും ആരും സി ജെയെ അറിഞ്ഞവരായിരുന്നില്ല. ഒരിക്കലും അവസാനിക്കാത്ത അന്വേഷണത്തിൻ്റെ മനത്തുമ്പിൽ കോർത്ത് കുരുതിയാകുവാൻ സ്വയം വിട്ടുകൊടുത്ത സി ജെ തോമസ് അവസാന നാളുകളിൽ വിശ്വാസത്തിൻ്റെ പുതിയ സങ്കീർത്തനങ്ങൾ പാടുവാൻ കൊതിച്ചിരുന്ന കഥ എം ഗോവിന്ദൻ സൂചിപ്പിച്ചിട്ടുണ്ട്. താൻ ആകണമെന്നാഗ്രഹിക്കുന്നതും തനിക്കാകുവാൻ കഴിയുന്നതും തമ്മിലുള്ള അകലം, അതായിരുന്നു സി ജെ അനുഭവിച്ച ദുരന്തം. അതിൽ വിരളി പൂണ്ടുള്ള കുതറലും പൊട്ടിത്തെറികളും സന്ധിയില്ലാത്ത തച്ചുടയ്ക്കലുകളും ചേർന്നുരുവായതാണ് സി ജെ തെളിച്ച കലാപങ്ങൾ അത്രയും. റാപ്സഡി എന്ന വാക്കിന് അനിബദ്ധ രാഗം എന്നൊരു ഭാഷാന്തരം പറഞ്ഞു തന്നത് കവി ഒ എൻ വി ആണ്. അനിബദ്ധ രാഗത്തിൽ ഇടഞ്ഞു നിവർത്തിക്കുന്ന ആലാപനത്തോട് ചേർന്ന് പാടിയെത്തുവാൻ കോറസിന് ഒരിക്കലും കഴിയാറില്ല. കൂത്താട്ടുകുളത്ത് സി ജെ സ്മാരക സമിതി ആഘോഷപൂർവം നടത്തി വന്ന പ്രഭാഷണ പരമ്പരയുണ്ട്. കേരളത്തിലെ ശ്രേഷ്ഠരായ പ്രഭാഷകർ ശ്രദ്ധ മുട്ടുവാനെന്നോണം അവിടെ സന്നിഹിതരായി പ്രഭാഷണങ്ങൾ കൊണ്ട് ആ വേദിയെ ധന്യമാക്കുമായിരുന്നു. ടിക്കറ്റ് വെച്ചായിരുന്നു സദസ്സിലേക്ക് പ്രവേശനം. അവിടെ ഒരിക്കൽ സാനി മാസ്റ്ററോടൊപ്പം എൻ്റെ സുഹൃത്ത് ടി എം എബ്രഹാം പ്രഭാഷണം കഴിഞ്ഞ് പുറത്തിറങ്ങി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കൂട്ടത്തിൽ റോസി തോമസും ഉണ്ടായിരുന്നു. ടി എം എബ്രഹാം ചോദിച്ചു റോസി ടീച്ചറോട്, സി ജെ ഈ പറഞ്ഞു കേൾക്കുന്നത്ര ഉയരത്തിലുള്ള ഒരു മഹാജീനിയസ് ആയിരുന്നു എന്നുള്ള കാര്യം റോസി നിങ്ങളൊരുമിച്ച് ജീവിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നു. നിഷ്കളങ്കമായ സത്യസന്ധതയോടെയായിരുന്നു ഉത്തരം. എവിടെന്ന് തമ്മിൽ തല്ലുകൂടാൻ തന്നെ ഞങ്ങൾക്ക് സമയം തികഞ്ഞില്ലല്ലോ എബ്രഹാമേ. ഞാൻ സത്യത്തിൽ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ അറിയുവാനും പ്രണയിക്കുവാനും തുടങ്ങുന്നതെന്ന്. അങ്ങനെ ഒരു ഉത്തരം ഒരു വിധവയുടെ നാവിൽ ഉരുവാകണമെങ്കിൽ സി ജെ പങ്കിട്ട ജീവിതം എത്ര അനുഭവപൂർണമായിരുന്നിരിക്കണം. അവിടെയും തീരുന്നില്ല സി ജെയെക്കുറിച്ചുള്ള പ്രത്യേകതകൾ. സി ജെ തോമസ് മരണമറിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മലയാളത്തിലെ ഏറ്റവും ഹൃദ്യമായ ഹൃദയസ്പർശിയായ ഒരു ഓർമ്മ പുസ്തകം റോസി ടീച്ചർ എഴുതി, ഇവൻ എൻ്റെ പ്രിയ സി ജെ. അതിൽ ഒരിടത്ത് പ്രണയാതുരനായ സി ജെ തോമസ് വാ തുറന്ന് പ്രണയമെന്ന മൂന്നക്ഷരം ഉച്ചരിക്കുവാൻ മടിച്ചപ്പോൾ ക്ഷമ കെട്ട് ഒരു വർണ്ണക്കടലാസിൽ ഒരു പച്ച തത്തയെ പൊതിഞ്ഞ് സി ജെക്ക് സമ്മാനമായി കൊടുത്തയച്ച കഥ ടീച്ചർ എഴുതിയിട്ടുണ്ട്. അതിനേക്കാൾ പച്ച തത്തയല്ല പച്ച കുതിരയും അതിനേക്കാൾ രസമായി തുടർന്നു വന്ന വാചകത്തിൽ ടീച്ചർ എഴുതി, ഒരു ദിവസം ട്യൂട്ടോറിയൽ കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് എന്നെ വീട് വരെ കൊണ്ടുവന്നാക്കാൻ സി ജെ തൊട്ട് പുറകിൽ എന്നോടൊപ്പം സഞ്ചരിച്ചു വന്നു. ഒരക്ഷരം ഉരിയാടിയില്ല. റോസി നിന്നെ എനിക്കിഷ്ടമാണെന്ന് സി ജെ പറഞ്ഞു കേൾക്കാൻ എൻ്റെ കാതും മനസ്സും തരിച്ചു. സംഭവിച്ചില്ല. ഒടുവിൽ വീടിൻ്റെ വാതിക്കലെത്തുമ്പോൾ ഞാൻ എൻ്റെ വാനിറ്റി ബാഗ് തുറന്ന് അതിൽ നിന്ന് സി ജെയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രണയപൂർവ്വം ഞാൻ ഒരു റോസാപ്പൂവ് തുന്നിച്ചേർത്ത ഒരു കൈലേസ് സി ജെക്ക് സമ്മാനമായി നൽകിക്കൊണ്ട് അകത്തേക്ക് ഓടി. വാതിൽക്കലെത്തി ഒരു നിമിഷം ഞാൻ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സി ജെ ആ കൈലേസിലേക്ക് നോക്കി, നടന്നു പോകുന്ന എന്നെ നോക്കി, ആ മുള്ളുകൾക്കിടയിലെ റോസാപ്പൂവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈലേസിൽ ഉമ്മ വയ്ക്കുന്നു. അവിടെ ഒരു സങ്കല്പ സംവാദത്തിൽ ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട്, സി ജെ ഉമ്മ വച്ചപ്പോൾ ആ ചുണ്ടുകൾ ആദ്യം സ്പർശിച്ചത് ആ റോസാദളങ്ങളെയാണോ അതിൻ്റെ തണ്ടിലെ മുള്ളുകളെയാണ്? അക്ഷണം വന്നു മറുപടി, മുള്ളുകളെ ചുംബിക്കാതെ എങ്ങനെയാണ് സി ജെക്ക് പൂവിൻ്റെ മൃദുമേനിയെ തലോടുവാനാവുക എന്ന്. സി ജെയുടെ ആത്മസ്പന്ദങ്ങളുടെ വേവ് ചൂടറിഞ്ഞ ഒരു ജീവിത പങ്കാളിയുടെ അനുഭവത്തിൻ്റെ താപതപങ്ങൾ ആ മറുപടിയിൽ നിന്ന് വായിച്ചെടുക്കാനാകുമായിരുന്നു. സി ജെ തോമസ് ഒരുപക്ഷെ മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രണയവാചകം റോസി തോമസിന് എഴുതിയ ഒരു കത്തിലാണ് കുറിച്ചിട്ടത്. എടോ കൊച്ചേ, അങ്ങനെയാണ് പ്രണയപൂർവ്വം സി ജെ റോസിയെ

0: ചിരിച്ചിരുന്നത്. എടോ കൊച്ചേ, തന്നെ പ്രണയിക്കുവാൻ എനിക്ക് എന്നെ മതിയാകുന്നില്ല. ഇതിനേക്കാൾ മനോഹരമായി അപരിമേയമാം വിധം അളവു മാത്രകൾക്കപ്പുറത്ത് തൻ്റെ മനസ്സിൽ തേമ്പി നിൽക്കുന്ന തൻ്റെ ജീവിതേശ്വരിയോടുള്ള പ്രണയത്തെ എങ്ങനെയാണ് ഒരു പുരുഷ മനസ്സിനെ അക്ഷരങ്ങളിൽ മുദ്രിതമാക്കി പകർന്നു തരാനാവുക? പ്രണയം സ്വന്തമാക്കുന്നതിന് വേണ്ടി മണൽത്തരികോളം ചെറുതാകുവാൻ ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞ കാതലുള്ള ധിക്കാരത്തിൻ്റെ മലയാളത്തിന് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പാരമ്യത്തിലെത്തി നിന്ന വ്യക്തിസത്ത സി ജെ തോമസിൻ്റേതായിരുന്നു. ദുരന്തത്തെ അദ്ദേഹം ആശ്ലേഷിച്ചത് ഒരു ദാർശനികൻ്റെ ത്വരയോടെയും വാഞ്ചയോടെയുമാണ്. മരണത്തെ ഒരു നർമ്മമായി കണ്ട സി ജെ തോമസ് മരണാനന്തരം ജീവിക്കുന്നത് ഐതിഹാസികമായ കലാപങ്ങളിലൂടെ മലയാളി മനസ്സിൻ്റെ മുമ്പിൽ ഒരു നിത്യവിസ്മയവും ചോദ്യചിഹ്നവുമായി സ്വയം വിധാനിച്ചു കൊണ്ടാണ്. കാലത്തിന് മാച്ചു കളയാനാവാത്ത ആ പ്രതിഭാവിസ്മയത്തിൻ്റെ മുമ്പിൽ മലയാളം എന്ന ഭാഷ നമസ്കരിക്കുന്നു. നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക പരിച്ഛേദം ആത്മാവ് കൊണ്ട് അവനമ്രമായി തലകുനിക്കുന്നു.
1: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
6: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
0: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
6: വാട്സ്ആപ്പ് നമ്പർ 9400224440.
0: 9400224440.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-032.
7: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
8: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
9: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
10: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ സി എച്ച് ക്രോസ് റോഡ് ഈസ്റ്റ് നടക്കാവ് കോഴിക്കോട്.
11: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
12: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
13: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
14: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
15: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
16: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
17: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
18: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
19: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
6: HNK Urology Center, Novel Town.

0: സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
4: അപൂർവ ഗാനം.

1966 റിലീസായ കാട്ടുമല്ലിക എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു യുഗ്മഗാനമാണ് നിങ്ങൾ കേട്ടത്. 1941 തമിഴിൽ റിലീസായ വനമോഹിനി എന്ന ചിത്രത്തിന്റെ റീമേക്കാണ് നീല പ്രൊഡക്ഷൻസ് നിർമ്മിച്ച കാട്ടുമല്ലിക. MS ബാബുരാജ് ആദ്യമായി നീല പ്രൊഡക്ഷൻസിന് വേണ്ടി സംഗീതമൊരുക്കുന്നത് കാട്ടുമല്ലികയിലാണ്. കമുകര പുരുഷോത്തമനും ബി വസന്തയും ഒരു യുഗ്മഗാനത്തിൽ ഒരുമിക്കുന്നതും ഈ ഗാനത്തിലാണ്. ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിക്കുന്ന ആദ്യ സിനിമയും ഇതുതന്നെയാണ്.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: പുത്തലത്ത് കണ്ണാശുപത്രി.
2: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495 2744446.
1: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
1: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
5: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
8: ലേസർ ചികിത്സ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു മോണരോഗ വിദഗ്ധയും സീനിയർ ഡെന്റിസ്റ്റുമായ ഡോക്ടർ അഞ്ജു പി.
9: ഇപ്പോൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ലേസർ ചികിത്സ. ത്വക് രോഗങ്ങൾക്കും മറ്റു മെഡിക്കൽ മേഖലകളിലും ലേസർ ചികിത്സ വളരെ മികവുറ്റ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദന്താരോഗ്യ മേഖലയിലും ചെറിയ സർജറികൾ ഉൾപ്പെടെ കുറച്ചധികം പ്രൊസീജിയേഴ്സ് ലേസർ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നു. ലേസർ എന്നാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ്. എന്നാൽ ഇതിൽ ഹാനികരമായ റേഡിയേഷൻസ് ഉണ്ടാകുന്നില്ല. ലൈറ്റ് അഥവാ പ്രകാശരശ്മികളെ പ്രത്യേക വേവ് ലെങ്തിൽ ഫോക്കസ് ചെയ്ത് ഉപയോഗിക്കുന്നു. ലേസർ തട്ടുന്ന പ്രതലം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ചികിത്സയുടെ ആധാരം. ഓരോ തവണയും ചികിത്സയ്ക്കാവശ്യമായ രീതിയിൽ സ്പെഷ്യലിസ്റ്റ് ലേസർ രശ്മികളെ ചികിത്സ ചെയ്യുന്ന സൈറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഇൻസിഷൻ, അബ്ലേഷൻ, ബയോമോഡുലേഷൻ, അങ്ങനെ ഏതു തരത്തിലാണ് ചികിത്സ ആവശ്യം അതുപോലെ തീരുമാനിച്ചതിന് ശേഷം മാത്രം ചികിത്സ തുടങ്ങുന്നു. ലേസർ ചികിത്സയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലീഡിംഗ് കുറവായിരിക്കും എന്നതാണ് പ്രധാന ഗുണം. പലപ്പോഴും രക്തം കാണുമ്പോഴുള്ള ഭയം കാരണം ദന്ത ചികിത്സയും ചെറിയ സർജറികളും ഒഴിവാക്കുന്ന രോഗികളുണ്ട്. ആ സാഹചര്യങ്ങളിൽ ഈ ലേസർ ചികിത്സ കൂടുതൽ ഉപകാരപ്പെടും. ചില സാഹചര്യങ്ങൾ ഒഴികെ ഇഞ്ചക്ഷൻ വെച്ചു തരിപ്പിക്കേണ്ട ആവശ്യം വരാറില്ല. ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യവും ലേസർ സർജറിയിൽ ഇല്ല. പൊതുവെ വേദനരഹിതമാണ് ലേസർ ചികിത്സ. ചികിത്സകൾ കഴിഞ്ഞുള്ള കാലയളവിലും രോഗികൾക്ക് നീരുവയ്ക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറവാണ് ഉണ്ടാകാറുള്ളത്. സ്റ്റിച്ചിടേണ്ട ആവശ്യവും വരാറില്ല. ദന്താരോഗ്യ മേഖലയിലെ സർജറികൾ ഉൾപ്പെടെയുള്ള പല പ്രൊസീജിയേഴ്സും വളരെ മികവുറ്റ രീതിയിൽ ലേസർ ചികിത്സ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നു. എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ചെയ്യാം എന്ന് നോക്കാം. ദശ മുറിച്ചു മാറ്റുക അഥവാ ഫ്രിനെക്ടമി, നാവിനെ താടിയെല്ലിലേക്ക് ബന്ധിപ്പിക്കുന്ന ദശ റിലീവ് ചെയ്യാൻ, അതായത് ടങ് ടൈ കറക്ഷൻ, വായക്കകത്തുണ്ടാകുന്ന ചെറിയ മുഴകൾ മുറിച്ചു മാറ്റൽ എന്നിവ ബ്ലേഡിന് പകരം ലേസർ ഉപയോഗിച്ച് ചെയ്യാം. മോണയുടെ നിറം മാറ്റുന്നത്, അതായത് ഡീപിഗ്മെന്റേഷൻ, ആണ് മറ്റൊരു ലേസർ ചികിത്സ. മോണയുടെ മെലാനിൻ അടങ്ങിയ ലെയർ ലേസർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നു. സ്മൈൽ ഡിസൈനിങ്ങിന്റെ ഭാഗമായി മോണ കട്ട് ചെയ്യുന്നത് അഥവാ ക്രൗൺ ലെങ്തനിങ് എന്നിങ്ങനെയുള്ള സർജറികൾക്ക് ലേസർ ഗുണകരമാണ്. പ്രത്യേകിച്ചും ബ്ലീഡിംഗ് അധികം ഉണ്ടാകാൻ സാധ്യതയുള്ള നാവിലെ ദശകൾ നീക്കം ചെയ്യാൻ മികച്ചത് ലേസർ ചികിത്സയാണ്. മറ്റൊരു പ്രധാന ഉപയോഗം മോണരോഗത്തിന്റെ ചികിത്സയിലാണ്. വളരെ സിവിയർ അല്ലാത്ത രോഗികളിൽ മോണ തുറന്നുള്ള ഫ്ലാപ്പ് സർജറിക്ക് പകരം ലേസർ ചികിത്സ ചെയ്യാൻ സാധിക്കുന്നു. മോണരോഗമുള്ള പല്ലിന് ചുറ്റുമുള്ള ഇൻഫെക്ഷൻ നീക്കാനും അവിടെ പുതിയ കോശങ്ങൾ ഉണ്ടാക്കാനും ലേസർ ചികിത്സ അഭികാമ്യമാണ്. താടിയെല്ലുകളെ തലയോട്ടിയിലേക്ക് ഘടിപ്പിക്കുന്ന ജോയിന്റ്, അതായത് TMJ, അവിടെ ഉണ്ടാകുന്ന വേദന, അതല്ലെങ്കിൽ വായ്പുണ്ണ്, വായിലെ വെളുത്ത പാടുകൾ, ഇങ്ങനെയുള്ളവർക്കും ലേസർ ചികിത്സ സ്വീകരിക്കാവുന്നതാണ്. പല്ലിന്റെ നിറം മാറ്റാൻ, അതായത് ടീത്ത് വൈറ്റനിങ്, ലേസർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ സാധാരണ ടീത്ത് വൈറ്റനിങ്ങിനേക്കാളും ഷെയ്ഡ് വ്യത്യാസമുണ്ടാകുന്നു. പ്രമേഹം പോലെ വേറെ മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളവർക്കും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മെഡിസിൻ കഴിക്കുന്നവർക്കും ലേസർ ചികിത്സ കൂടുതൽ ഗുണം ചെയ്യുന്നു. ലേസർ ചികിത്സ ചെയ്യുമ്പോൾ കണ്ണുകളിലേക്ക് രശ്മികൾ നേരിട്ട് പതിക്കാതെ ശ്രദ്ധിക്കണം. കണ്ണുകളെ സംരക്ഷിക്കാനുള്ള കണ്ണടകൾ ചികിത്സ ചെയ്യുന്ന സമയത്ത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറും നഴ്സും രോഗിയും നിർബന്ധമായും ധരിക്കേണ്ടതാണ്. ലേസർ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നല്ല.

0: പലരിലും പല തെറ്റിദ്ധാരണകളും ഈ ചികിത്സാരീതിയെക്കുറിച്ചുണ്ടെങ്കിലും വളരെ സുരക്ഷിതമായ ഒരു ചികിത്സാരീതിയാണ് ലേസർ ചികിത്സ.
1: ലേസർ ചികിത്സ ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മോണരോഗ വിദഗ്ധയും സീനിയർ ഡെന്റിസ്റ്റുമായ ഡോക്ടർ അഞ്ജു പി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
4: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
3: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി, ബാക്ക് ടു സ്റ്റഡി. പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
5: വീടും പരിസരവും ക്ലീൻ ചെയ്ത് നിങ്ങൾ മടുത്തോ?
6: എങ്കിൽ വിളിക്കൂ കൊയിലാണ്ടിയിലെ ബി ക്ലീനിലേക്ക്.
5: തിളങ്ങട്ടെ നിങ്ങളുടെ വീടും പരിസരവും കൂടുതൽ പ്രൗഢിയോടെ.
6: വീട്, ഫ്ലാറ്റ്, ഓഫീസ് ക്ലീനിംഗ്,
5: വാട്ടർ ടാങ്ക് ക്ലീനിംഗ്,
6: കുഴൽക്കിണർ ക്ലീനിംഗ്,
5: സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ്,
6: ടെറസ് ക്ലീനിംഗ്,
5: വീട് ഓഫീസ് ഷിഫ്റ്റിംഗ്,
6: ഇലക്ട്രിക് പ്ലംബിംഗ് ഉൾപ്പെടെ എല്ലാവിധ മെയിന്റനൻസ് വർക്കുകളും ചെയ്തു കൊടുക്കുന്നു.
5: ബി ക്ലീൻ സർവീസ് കൊയിലാണ്ടി.
6: ബി ക്ലീൻ സർവീസ് കൊയിലാണ്ടി.
5: ഫോൺ 9447921008.
7: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
8: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
9: 1970 പുറത്തിറങ്ങിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം. കടലാസ് വിമാനം എന്ന നാടകത്തിനു വേണ്ടി കെ കെ യശോദ പാടിയ ഗാനം. മുരളി കാടാച്ചിറയുടെ രചന, എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: നിങ്ങൾ കേട്ടത് കടലാസ് വിമാനം എന്ന നാടകത്തിനു വേണ്ടി കെ യശോദ പാടിയ ഗാനം. മുരളി കാടാച്ചിറയുടെ രചന, MS ബാബുരാജിന്റെ സംഗീതം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മനുഷ്യർക്കും കോടിക്കണക്കിന് വരുന്ന മറ്റു ജീവജാലങ്ങൾക്കും തുല്യ അവകാശമുള്ളതാണ് നമ്മുടെ ഭൂമി. എന്നാൽ സ്വാർത്ഥതയുടെ ലോകത്ത് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒന്നാണ് മൃഗങ്ങളോടുള്ള കരുണയും അനുകമ്പയും. അവയ്ക്ക് ഭാഷയില്ലായിരിക്കാം, പക്ഷേ നമ്മളെപ്പോലെ തന്നെ വേദനയും സ്നേഹവും വിശപ്പുമെല്ലാം അറിയാനുള്ള മനസ്സുണ്ട്. മൃഗങ്ങളോട് കാരുണ്യം കാണിക്കുന്നത് ഒരു പുണ്യം മാത്രമല്ല, അത് നമ്മളിലെ മനുഷ്യത്വത്തിന്റെ അടയാളം കൂടിയാണ്. വരും തലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകേണ്ട ഏറ്റവും വലിയ പാഠവും മറ്റുള്ള ജീവനുകളെ സ്നേഹിക്കുക എന്നതുതന്നെയാണ്. വായനയിലും ചിന്തയിലും മാത്രമല്ല നമ്മുടെ പ്രവൃത്തിയിലും ഇതുണ്ടാവണം. ഇന്നത്തെ ശ്രദ്ധ ഈയൊരു നല്ല ചിന്തയെ പങ്കുവെച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ഡോക്ടർ ആർ രാജീവ്, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് മാനേജിംഗ് ഡയറക്ടർ.
2: മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് എന്ന് നമുക്കറിയാം. മനുഷ്യ ജീവിതത്തിൽ മൃഗങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുവെങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ അവ പലപ്പോഴും അവഗണനയ്ക്കും പീഡനത്തിനും ഇരയാകുന്ന സ്ഥിതിയാണ് കാണുന്നത്. ഇന്നത്തെ സമൂഹം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നഗരവൽക്കരണം, സാങ്കേതിക വിദ്യയുടെ വ്യാപനം, തിരക്കേറിയ ജീവിത രീതി എന്നിവ മനുഷ്യനെ പ്രകൃതിയിൽ നിന്നും മറ്റു ജീവജാലങ്ങളിൽ നിന്നും, എന്തിന് മനുഷ്യനിൽ നിന്ന് പോലും അകറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മൃഗങ്ങളോടുള്ള അനുകമ്പയും സ്നേഹവും വളർത്തിയെടുക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമായി മാറിയിരിക്കുന്നു. മൃഗങ്ങൾക്കും മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവയ്ക്കും വേദനയും സന്തോഷവും ഭയവും അനുഭവിക്കാൻ കഴിയും. സംസാരിക്കാൻ കഴിയാത്തതിനാൽ അവയുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ തിരിച്ചറിയാതെ പോകാറുണ്ട്. തെരുവ് മൃഗങ്ങളെ ഉപദ്രവിക്കൽ, വളർത്തു മൃഗങ്ങളെ ഉപേക്ഷിക്കൽ, അവയ്ക്ക് ആവശ്യമായ പരിചരണം നൽകാതിരിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ സമൂഹത്തിലെ മാനവികതയുടെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. പുതുതലമുറയിൽ മൃഗങ്ങളോടുള്ള സ്നേഹവും കരുണയും വളർത്തുന്നത് മനുഷ്യ സ്നേഹം സഹ ജീവി സ്നേഹവും വളർത്താൻ സഹായിക്കും. മൃഗങ്ങളോട് ദയ കാണിക്കുന്ന കുട്ടികൾ സമൂഹത്തോടും പ്രകൃതിയോടും കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറും എന്നതുറപ്പാണ്. അതിലൂടെ സമാധാനപരവും മാനവികത നിറഞ്ഞതുമായ ഒരു പുതുസമൂഹം രൂപപ്പെടുവാനും സാധിക്കും. കുടുംബം, വിദ്യാലയം, മാധ്യമങ്ങൾ എന്നിവയ്ക്ക് ഈ മേഖലയിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. കുട്ടികളെ മൃഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ പ്രോത്സാഹിപ്പിക്കണം. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികളും സാമൂഹിക പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തമാക്കേണ്ടതുമുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് റെസ്പോൺസിബിൾ പെറ്റ് കെയറിംഗ് അഥവാ റെസ്പോൺസിബിൾ അനിമൽ കെയറിംഗ് എന്ന ആശയത്തിന്റെ പ്രാധാന്യം ഉയർന്നത്. വളർത്തുമൃഗങ്ങളെ വെറും വിനോദത്തിനോ പ്രദർശനത്തിനോ വേണ്ടിയല്ല വളർത്തേണ്ടത്. അവയ്ക്ക് ആവശ്യമായ ഭക്ഷണം, ശുചിത്വം, ചികിത്സ, സുരക്ഷ, സ്നേഹം എന്നിവ ഉറപ്പാക്കുക എന്നത് ഓരോ ഉടമയുടെയും ഉത്തരവാദിത്തമാണ്. ഒരു മൃഗത്തെ വളർത്താൻ തീരുമാനിക്കുന്നത് അതിന്റെ മുഴുവൻ ജീവിതത്തിനും സംരക്ഷണം നൽകാമെന്ന പ്രതിബദ്ധതയോടെയായിരിക്കണം. റെസ്പോൺസിബിൾ കെയറിംഗ് എന്നതിന്റെ പ്രധാന ലക്ഷ്യം മൃഗങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ്. കൂടാതെ മനുഷ്യരിലും കുട്ടികളിലും സ്നേഹാനുഭൂതിയും ഉത്തരവാദിത്ത ബോധവും വളർത്തുക എന്നതും ഇതിന്റെ ഉദ്ദേശ്യമാണ്. മൃഗങ്ങളോടുള്ള കരുണ മനുഷ്യന്റെ ഹൃദയത്തെ കൂടുതൽ സ്നേഹപൂർണമാക്കുകയും സമൂഹത്തിൽ അക്രമവും ക്രൂരതയും കുറയ്ക്കുകയും ചെയ്യും. കുടുംബം, വിദ്യാലയം, മാധ്യമങ്ങൾ എന്നിവ ഈ അവബോധം വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കണം. കുട്ടികളെ മൃഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറാൻ പ്രോത്സാഹിപ്പിക്കണം. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ശക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മൃഗങ്ങളോടുള്ള ദയയും അനുകമ്പയും വളർത്തിയെടുക്കുക എന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല മനുഷ്യത്വത്തിന്റെ അടയാളവുമാണ്. ജീവജാലങ്ങളോടുള്ള കരുണയും ഉത്തരവാദിത്വവും വളർത്തിയെടുക്കുമ്പോഴേ ഒരു നല്ല സമൂഹം സൃഷ്ടിക്കാനാവും.

0: മനുഷ്യനെ പോലെ തന്നെ മറ്റു ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ്. ഭൂമി മനുഷ്യന് മാത്രമുള്ളതല്ല, സകല ജീവജാലങ്ങൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഡൽഹിയിലെ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ മെറീൻ പ്രൊജക്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഷാജൻ ജോൺ ശ്രദ്ധയോട്:
1: മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന സഹാനുഭൂതി മറ്റുള്ള ജീവികളോട് കാണിക്കേണ്ടതും വളരെ അനിവാര്യമാണ്. നമ്മൾ എടുത്തെറിയുന്ന ഒരു കല്ല് മൂലം ഉണ്ടാകുന്ന വേദനയിൽ ഒരുപക്ഷെ ഒരു നായ ഉപദ്രവിക്കുന്നത് മറ്റൊരാളായിരിക്കും. നമ്മൾ ഒരിക്കലും ആരുടെയും വേദനയ്ക്ക് കാരണമാകരുത്, മറിച്ച് ഒരു മിണ്ടാപ്രാണിക്ക് ഒരു നേരത്തെ ഭക്ഷണമോ വെള്ളമോ നൽകി നന്മയുള്ളവരാവുക. നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളോട് മാത്രമല്ല, തെരുവിൽ അലയുന്ന മൃഗങ്ങളോടും പക്ഷികളോടും കരുണയോടെ പെരുമാറണം. ഭൂമിയിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളായ മനുഷ്യൻ വിചാരിച്ചാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് ഒരയവ് വരും. മനുഷ്യരെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. ഈ അടുത്ത കാലത്തായി വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒരു പ്രയോഗമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. പുതിയ ശാസ്ത്രീയ പഠനങ്ങളനുസരിച്ച് ജീവജാലങ്ങൾക്ക് നമ്മളെപ്പോലുള്ള വികാരങ്ങളുണ്ട്, ഇമോഷൻസ്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും നമ്മൾ അനുഭവിക്കുന്ന വേദനയും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ജീവികളും അനുഭവിക്കുന്നു. അപ്പോൾ കരുണയോടെ നമ്മൾ ജീവികളോട് പെരുമാറുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും വലുതായിരിക്കും. സഹാനുഭൂതി എന്നുള്ളത് മനുഷ്യന് മാത്രമുള്ള ഒരു വികാരമല്ല. കഷ്ടത അനുഭവിക്കുന്ന ജീവികളോട് മറ്റുള്ള ജീവികൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സഹാനുഭൂതി കാണിക്കാറുണ്ട്. ആനകളും നായകളും എല്ലാം തന്നെ ഇതിന്റെ ഒരു ഉദാഹരണമാണ്.
0: മൃഗങ്ങളോടുള്ള കാരുണ്യം കേവലം വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല, മറിച്ച് അവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ നടത്തുന്ന കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അവയ്ക്കും ഇവിടെ സമാധാനമായി ജീവിക്കാൻ അനുവദിച്ചു വേണം നാം ആ അനുകമ്പ പ്രകടിപ്പിക്കാൻ. പ്രേം ഷമീർ, കോഴിക്കോട് ജില്ല താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ.
2: ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും സമാധാനത്തോടെ ജീവിക്കുവാൻ അവകാശമുണ്ട്. മൃഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുകയും അവയോട് സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറുകയും ചെയ്യുക എന്നത് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ് എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഏറെ പ്രസക്തമുള്ളതാണ്. മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ജീവജാല ശൃംഖലയിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളോടുള്ള ദയയും അനുകമ്പയും ഒരു മാനവിക മൂല്യം മാത്രമല്ല, മനുഷ്യാരോഗ്യത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്ന ഒരു അനിവാര്യത കൂടിയാണ്. മൃഗങ്ങളെ സംരക്ഷിക്കാതെ മനുഷ്യ സമൂഹത്തിന് സുരക്ഷിതമായി നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതാണ്. ഒരു എക്കോസിസ്റ്റത്തിൽ ഓരോ ജീവിക്കും പ്രത്യേക പങ്കുണ്ട്. പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്നു, തേനീച്ചകൾ തളർത്തുന്നു, വന്യമൃഗങ്ങൾ പ്രകൃതിയുടെ ഭക്ഷ്യശൃംഖല നിലനിർത്തുന്നു. ഇവയിൽ ഏതെങ്കിലും ഒരു വിഭാഗം ഇല്ലാതായാൽ പ്രകൃതിയുടെ ത്വരിതാവസ്ഥ തകരും. അതിനാൽ മൃഗങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ മറ്റൊരു രൂപമാണ്. മൃഗങ്ങളോടുള്ള ദയ വളർത്താൻ കുട്ടിക്കാലം മുതൽ തന്നെ ബോധവൽക്കരണം ആവശ്യമാണ്. സ്കൂളുകളിലും വീടുകളിലും ജീവജാലങ്ങളോടുള്ള സഹാനുഭൂതി പഠിപ്പിക്കണം. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കൽ, തെരുവ് മൃഗങ്ങൾക്ക് ഭക്ഷണം വെള്ളവും നൽകൽ, പരിക്കേറ്റ മൃഗങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കൽ തുടങ്ങിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. മനുഷ്യൻ പ്രകൃതിയുടെ അധിപനല്ല, അതിന്റെ ഭാഗം മാത്രമാണ്. അതിനാൽ മനുഷ്യാരോഗ്യം, മൃഗാരോഗ്യം, പരിസ്ഥിതി ആരോഗ്യം എന്ന ആശയം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. വളർത്തുമൃഗങ്ങളോടുള്ള ദയ അനുകമ്പയും വളർത്തി എടുക്കുമ്പോഴാണ് ആരോഗ്യകരമായും സമാധാനപരവുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുക. ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടേതായി കാണേണ്ട മറ്റൊരു മേഖലയാണ് വനമേഖല. വന്യമൃഗങ്ങൾ കാടുകളുടെ മാത്രം അവകാശികളല്ല, നമ്മുടെ പരിസ്ഥിതിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. അവ പ്രകൃതിയിലെ സമതുലിതാവസ്ഥ നിലനിർത്തുകയും എക്കോസിസ്റ്റം ആരോഗ്യകരമായി തുടരാനും സഹായിക്കുന്നു. അതിനാൽ വന്യമൃഗങ്ങളോടുള്ള അനുകമ്പയും കരുണയും വളർത്തുക എന്നത് പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വ ബോധം വളർത്തുന്നതിന് തുല്യമാണ്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഓരോ മൃഗത്തിനും വലിയ പങ്കുണ്ട്. മൃഗങ്ങളോടും വന്യജീവികളോടും കാരുണ്യവും സഹാനുഭൂതിയും സ്നേഹവും കേവലം ഒരു നന്മ മാത്രമല്ല, അത് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായ ഒരു ധർമ്മമാണ്. മൃഗങ്ങളുടെ വേദന കണ്ട് വിഷമം തോന്നുന്നത് ആണ് കാരുണ്യം അഥവാ സിമ്പതി. എന്നാൽ അവയുടെ സ്ഥാനത്ത് നമ്മളെ തന്നെ സങ്കല്പിച്ച് അവരുടെ വേദന സ്വന്തം വേദനയായി തിരിച്ചറിയുന്നതാണ് സഹാനുഭൂതി അഥവാ എംപതി. പരിക്കേറ്റോ വഴിതെറ്റിയോ വന്ന വന്യമൃഗങ്ങളെ സ്വയം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട വനംവകുപ്പിനെയോ രക്ഷാപ്രവർത്തകരെയോ അറിയിക്കണം. ഇത് കരുണയുടെ ഉത്തരവാദിത്തമുള്ള രൂപമാണ്. വന്യമൃഗങ്ങളോടുള്ള കരുണ എന്നത് അവയെ വെറും കാട്ടിലെ ജീവികളായി കാണാതെ ഭൂമിയിലെ സഹജീവിയായി കാണുന്ന മനോഭാവമാണ്. മനുഷ്യനും വന്യജീവികളും പ്രകൃതിയും തമ്മിലുള്ള സഹവർത്തിത്വം സംരക്ഷിക്കുമ്പോഴാണ് ആരോഗ്യകരവും സമതുലിതവുമായ ലോകം നിലനിൽക്കുക. കാടുകൾ നശിപ്പിക്കൽ, വനഭൂമിയിലേക്ക് മനുഷ്യന്റെ അതിക്രമിച്ചു കയറ്റം എന്നിവ വന്യമൃഗങ്ങളെ ദുരിതത്തിലാക്കുന്നു. കാടുകളും ജലസ്രോതസ്സുകളും സംരക്ഷിക്കുന്നത് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന ആദ്യപടിയാണ്. വിനോദത്തിനായോ കൗതുകത്തിനായോ കല്ലെറിയുക, ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തുക, ഫോട്ടോയ്ക്കായി പിന്തുടരുക തുടങ്ങിയ പ്രവൃത്തികൾ ഒഴിവാക്കണം. അവയ്ക്കും ഭയവും വേദനയും ഉണ്ടെന്ന ബോധം സമൂഹത്തിൽ വളരേണ്ടതാണ്. മൃഗങ്ങളെ വിനോദത്തിനായി മാത്രം കാണാതെ

0: കുടുംബാംഗങ്ങളെ പോലെ പരിചരിക്കണം. അവയ്ക്ക് ശരിയായ ഭക്ഷണവും ചികിത്സയും സുരക്ഷയും ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന ബോധം മനുഷ്യ ഹൃദയങ്ങളിൽ വളരുമ്പോഴാണ് മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത യാഥാർത്ഥ്യത്തിൽ അവസാനിക്കുക. ദയയും അനുകമ്പയും നിറഞ്ഞ ഒരു സമൂഹം തന്നെയാണ് സുരക്ഷിതവും സമാധാനപരവുമായ ലോകത്തിന്റെ അടിസ്ഥാനം. മൃഗങ്ങളോടുള്ള ക്രൂരത ഒരു ജീവിയോടുള്ള അതിക്രമം മാത്രമല്ല, മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നതിന്റെ സൂചന കൂടിയാണ്. സംസാരിക്കാൻ കഴിയാത്ത ജീവികളുടെ വേദന മനസ്സിലാക്കി അവയെ സംരക്ഷിക്കുക ഓരോ സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത അവസാനിപ്പിക്കാൻ വ്യക്തികളും സമൂഹവും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കണം.
1: മൃഗങ്ങളോടുള്ള കാരുണ്യം നമ്മുടെ വീടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും മാത്രമല്ല, വിശാലമായ പ്രകൃതിയുടെ സംരക്ഷണത്തിൽ നിന്നും കൂടിയാണ് ആരംഭിക്കേണ്ടത്. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ. കാടും നാടും തമ്മിലുള്ള ഈ അകലം കുറയ്ക്കാനും വന്യജീവികളുടെ സംരക്ഷണത്തോടൊപ്പം ജനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാനും പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളും പരസ്പരം പൂരകങ്ങളായി ജീവിക്കുന്ന ഒരു നല്ല നാളേക്കായി കൈകോർക്കാം. വരും തലമുറയ്ക്ക് കാരുണ്യത്തിന്റെ നല്ലയൊരു മാതൃകയാകാം. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
3: ഇന്നത്തെ രാഗം ഹരികാംബോജി ആവട്ടെ. ഹരികാംബോജി ശങ്കരാഭരണത്തോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു രാഗമാണ്. ശങ്കരാഭരണത്തിൻ്റെ നിഷാദം കാകള നിഷാദത്തിൽ നിന്ന് കൈശിക് നിഷാദമാക്കിയാൽ ഹരികാംബോജിയായി എന്ന് ടെക്നിക്കലായി നമുക്ക് പറയാം.

ഹരികാംബോജിയിൽ ത്യാഗരാജസ്വാമികളുടെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണത്. ഹരികാംബോജിയുടെ സ്വരസ്ഥാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ധാരാളം പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹരികാംബോജി ആണ് രാഗം എന്ന് പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ വ്യക്തമായ ഹരികാംബോജിയുടെ ഭാവം ഉള്ള ഗാനങ്ങൾ വളരെ കുറവാണ്. ദേവരാജൻ മാസ്റ്റർ ഈ രാഗം അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ജയൻ എന്ന നടൻ്റെ കരിയറിലെ വളരെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ശരപഞ്ചരം എന്ന ചലച്ചിത്രം. അതിലെ സാരസ്വത മധു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9287223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
6: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
5: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷേ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
6: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
8: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
7: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, TMN തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
10: അമ്മയുടെ കണ്ണിന് തീരെ സുഖമില്ല, എവിടെ ഇപ്പൊ ഒന്ന് കാണിക്കാം?
9: അതിനെന്താ ഇത്ര ആലോചിക്കുന്നത്? നമ്മുടെ പേരാമ്പ്രയിലെ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഇഞ്ചക്ഷനോ വേദനയോ ഇല്ലാത്ത തിമിര ശസ്ത്രക്രിയ, റെറ്റിന ക്ലിനിക്, ഗ്ലോക്കോമ ക്ലിനിക് തുടങ്ങിയ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും അവിടെ ലഭ്യമാണ്. മാത്രമല്ല, ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
11: ഹലോ.
12: ഹലോ,
11: ഗുഡ് മോർണിംഗ്, കരിയർ ക്വിസിലേക്ക് സ്വാഗതം.
12: ഗുഡ് മോർണിംഗ്, താങ്ക് യു.
11: ആരാണ് വിളിക്കുന്നത്?
12: എന്റെ പേര് ഗൗരിലക്ഷ്മി ആണ്. ഞാൻ കോഴിക്കോട് പെരുമന്നയാണ് വിളിക്കുന്നത്.
11: ഗൗരിലക്ഷ്മി എന്ത് ചെയ്യുന്നു?
12: ഞാനൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യാണ്, അക്കാഡമിക് കൗൺസിലറായിട്ട്.
11: ഓക്കേ, പൊതുവിജ്ഞാന പരിപാടികളൊക്കെ ഇഷ്ടമുള്ള ആളാണോ?
12: ഇഷ്ടമാണ്.
11: പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ?
12: രണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്.
11: ഓക്കേ, നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ആദ്യമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്ര നടൻ ആരാണ്?
12: പി. ജെ. ആന്റണിയാണോ?

0: കൺഗ്രാറ്റുലേഷൻസ്. കറക്റ്റ് ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. പി ജെ ആന്റണിയാണ് ആദ്യമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്ര നടൻ. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. കരോക്യൂസിലേക്ക് വിളിച്ചതിലും സംസാരിച്ചതിലും ശരിയായ ഉത്തരം പറഞ്ഞതിലെല്ലാം വളരെയധികം സന്തോഷം. തുടർന്ന് വിളിക്കുക.
1: ഓക്കെ,
0: താങ്ക് യു. ആദ്യമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്ര നടനാണ് പി ജെ ആന്റണി. 1973 പുറത്തിറങ്ങിയ നിർമാലിം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. എം ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ വെളിച്ചപ്പാടിന്റെ വേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹം ആ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കരസ്ഥമാക്കി. നാടകരംഗത്തെ ഇതിഹാസ തുല്യനായ വ്യക്തിയായിരുന്ന പി ജെ ആന്റണി ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, നോവലിസ്റ്റ് എന്നീ നിലകളിലും പ്രശസ്തനായിരുന്നു. തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിനെ ആസ്പദമാക്കി 1958 അതേ പേരിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്ത് അദ്ദേഹം സജീവമായത്. 1979 March 14 പി ജെ ആന്റണി അന്തരിച്ചു. ഇന്നത്തെ കരോക്യൂ സമാപിക്കുന്നു. അവതരണം ജംഷീർ പി കാവിൽ.
2: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, കരിയർ ക്വിസ് സമർപ്പിച്ചത്
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
4: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
7: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ,
8: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയോളൂ. 8592944444.
9: കുഞ്ഞുമാക്കോതയുടെ അനിയത്തിപ്പെണ്ണ് കോതയ്ക്ക് പള്ളിക്കൂടത്തിൽ പോയതിന്റെ ഉങ്കുമായി നടക്കുന്ന ചീരയെ കണ്ണെടുത്ത കണ്ടൂടായിരുന്നു. കൗമാരം വിട്ടൊഴിഞ്ഞ കാലത്ത് കൊച്ചിയിലെ ഐസ് കമ്പനിയിൽ ചെമ്മീൻ കിള്ളാൻ പോയ രണ്ട് പെണ്ണുങ്ങളും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ടുവെന്ന് മാത്രമല്ല, മുഖത്തു നോക്കി പച്ചത്തെറി വിളിച്ച കോതയെ ചീര കൊരക്കിന് പിടിച്ച് തലയ്ക്ക് രണ്ട് മേടും കൊടുത്താണ് വിട്ടത്. അന്നു രാത്രി പതിവിൻപടി പാട്ടും പാടി പാതിരാവിൽ കുടിയിലേക്ക് കയറി വന്ന ചേട്ടായിയോട് കോത അവസാന വാക്കു പറഞ്ഞു. ചീരയുമായുള്ള ഇടപാട് ഇന്നത്തോടെ തീർത്തില്ലേ, മുറ്റത്തെ വരിക്കപ്പെടാമേ ഞാൻ തൂങ്ങും. അനിയത്തിപ്പെണ്ണ് പ്ലാവിൽ ചക്കയായി തൂങ്ങി നിൽക്കുന്ന കാഴ്ചയോർത്ത് കുഞ്ഞുമാക്കോത കുറേ ചിരിച്ചു. ആ ചിരി കണ്ടപ്പോ ആ പത്രാസുകാരി ചീരയോടുള്ള ശത്രുത കൊണ്ട് തൂങ്ങിച്ചെത്താൽ നഷ്ടം തനിക്ക് മാത്രമായിരിക്കുമെന്ന് കോത തിരിച്ചറിഞ്ഞു. എങ്കി പിന്നെ ചീരയെ കൊന്നുകളയാമെന്നവൾ തീരുമാനിച്ചു. അന്നു മുതൽ അവൾ ചീരയുമായി കൂട്ടുകൂടാൻ തുടങ്ങി. ചീരയ്ക്കിഷ്ടമുള്ള പുളിയിട്ട് വറ്റിച്ച കൂരിക്കറിയും തേങ്ങ വറുത്തരച്ചു വച്ച ഞണ്ടുകൂട്ടാനുമൊക്കെ ഉണ്ടാക്കിക്കൊടുത്തു. ആദ്യമൊക്കെ അവളത് നിരസിച്ചുവെങ്കിലും പിന്നെ പിന്നെ കൊതികൊണ്ട് അത് മേടിക്കാനും തിന്നാനും തുടങ്ങി. ഒരിക്കൽ കുടലുകറി വച്ചപ്പോ ചാറ് നന്നേ കുറുക്കി അതിലൊതളങ്ങ അരച്ചു ചേർത്തു കൊടുത്തു. കറി കൂട്ടിത്തുടങ്ങിയപ്പോ അരുചി തോന്നിയ ചീര ശങ്കയോടെ തീറ്റി നിർത്തി അത് ചേമ്പിലയിൽ പൊതിഞ്ഞെടുത്ത് ആരും കാണാതെ ഐസ് കമ്പനിപ്പടിയിൽ മോങ്ങിക്കൊണ്ടിരുന്ന എലിമ്പം പൂച്ചക്കിട്ടുകൊടുത്തു. പതിവില്ലാതെ 6-7 വട്ടം വെളിക്കിരുന്ന് അവശയായി വന്ന ചീരയ്ക്ക് എലിമ്പം പൂച്ച ചത്തുകിടക്കുന്ന കാഴ്ചയും കൂടി കണ്ടപ്പോ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടുവെങ്കിലും ആരോഗ്യം അനുവദിക്കാത്തതുകൊണ്ട് അവൾ നേരെ കൂരയിലേക്ക് മടങ്ങി. തുടർന്നു വന്ന 3 പകലും ഐസ് കമ്പനിയിൽ ചീരയെ കാണാതായപ്പോ കോതയ്ക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനായില്ല. 4-ാം നാൾ കമ്പനിയിലേക്കുള്ള വഴിയിൽ എതിരെ വന്ന ചീരയെ കണ്ടപ്പോ കോതയുടെ സന്തോഷം കെട്ടുപോയി. ചീരയാകട്ടെ ഒന്നു മുരിയാടാതെ മുഖത്ത് ഭാവമൊന്നും കാണിക്കാതെ കോതയുടെ അരികിലേക്ക് വന്നു. കോത കുശലം പറയാനൊരു ശ്രമം നടത്തി നോക്കി. കൊടലു വലിച്ചുവാരിത്തുന്ന തൂറ്റുപിടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ പെണ്ണെ. ചീര ഒന്നും മിണ്ടാതെ മടുത്തെറുപ്പിൽ നിന്ന് പേനാക്കത്തിയെടുത്ത് കോതയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് ഇടതൂർന്നു വളർന്നിരുന്ന തലമുടി പറ്റെ അറുത്ത് മടുത്തെറുപ്പിൽ വച്ചിട്ട് ഒറ്റ നടത്തയായിരുന്നു. വാവിട്ട് നിലവിളിച്ച് കൂരയിലേക്ക് കുതിച്ച കോതയെ തിരിഞ്ഞുപോലും നോക്കാതെ ചീര നേരെ കടപ്പുറത്തേക്ക് വച്ചുപിടിച്ചു. അച്ചമ്പിയോടൊപ്പം

0: കടപ്പുറത്തിരുന്ന കുഞ്ഞുമാക്കോതയുടെ മടിയിലേക്ക് മുറിച്ചെടുത്ത മുടിയിട്ടു കൊടുത്തിട്ട് പറഞ്ഞു: ഇപ്പ മുടി ഇഞ്ഞി വിളഞ്ഞ തലയെടുക്കുമെന്ന് ആ പുന്നാരിച്ചിയാട് ചേട്ടായി തന്നെ പറഞ്ഞേക്ക്. ആറുമാസത്തിനുള്ളിൽ പോയ മുടി ഒരുമാതിരിയൊക്കെ വളർന്ന് കോതിക്കെട്ടാമെന്നായപ്പോ കോതയുടെ കല്യാണം വലിയ മാടാകോടിയൊന്നുമില്ലാതെ കുഞ്ഞുമാക്കോത നടത്തിക്കൊടുത്തു. കുളങ്കുത്തലും ദേവലും പാമ്പിനെപ്പിടുത്തവുമായി നടന്നിരുന്ന മുരുകനെന്നൊരു പാവത്താൻ. അതും കഴിഞ്ഞൊരാറുമാസം കഴിഞ്ഞപ്പോ പാണ്ഡ്യാലക്കപ്പറമ്പിനടുത്തായി അച്ചമ്പി പണിതീർത്തുകൊടുത്ത കൂരയിലേക്ക് കുഞ്ഞുമാക്കോത ചീരയെ കെട്ടിക്കൊണ്ടുവന്നു.
1: HNK യൂറോളജി സെന്റർ.

0: കുളംകുത്തലും തേവലും പാമ്പിനെ പിടുത്തവുമായി നടന്നിരുന്ന മുരുകൻ എന്നൊരു പാവത്താൻ. അതും കഴിഞ്ഞൊരാറുമാസം കഴിഞ്ഞപ്പോ പാണ്ഡ്യാലക്ക പറമ്പിനടുത്തായി അച്ചമ്പി പണിതീർത്തുകൊടുത്ത കൂരയിലേക്ക് കുഞ്ഞുമാക്കോത ചീരയെ കെട്ടിക്കൊണ്ടുവന്നു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
4: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
5: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
6: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
5: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
6: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
7: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോതൻബർഗിൽ എത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം. July 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB വസ്തുതാ അന്വേഷണ യൂണിറ്റ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ്പ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്ന് PIB അറിയിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്കുശേഷം നേരത്തെ മടങ്ങി വരാൻ സാധിക്കുന്ന രീതിയിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. ഇന്ന് ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലി പെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം പറഞ്ഞു. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് തീർത്ഥാടകരുമായി അവസാന വിമാനം 108 തീർത്ഥാടകരുമായി പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 9 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്
2: കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ് കോഴിക്കോട് കൊയിലാണ്ടി കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഏറെക്കാലത്തെ ഇടവേളയ്ക്കു ശേഷം റേഡിയോ നാടകക്കാലം പുനർജീവിക്കുമ്പോൾ സിനിമയിലെ ചില നാടക ഗാനങ്ങളാവട്ടെ ഇന്നത്തെ ഹണി ഡ്രോപ്സിൽ.

കലാമൂല്യം കാത്തുസൂക്ഷിക്കുമ്പോൾ തന്നെ കാഴ്ചക്കാരനെ ത്രസിപ്പിക്കുന്ന നിഗൂഢത ഒളിപ്പിച്ചുവെച്ച യവനിക ആദ്യവസാനം ഒരു കെ ജി ജോർജ് സിനിമയാണ്. ചിത്രത്തിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ത്രില്ലർ മൂവികളുടെ വേറിട്ട യാഥാർത്ഥ്യത്തിന്റെ മുഖമാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ സംഗീതം പകർന്ന് യേശുദാസും സംഘവും അവതരിപ്പിച്ച സംഘഗാനമിത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. നാടകങ്ങളുടെ ജനകീയത കൊണ്ട് അവ അഭ്രപാളികളിലേക്കും മാറ്റിയെഴുതിയിട്ടുണ്ട്. അശ്വമേധം, മുടിയനായ പുത്രൻ, ഏണിപ്പടികൾ തുടങ്ങിയ പ്രശസ്ത നാടകങ്ങൾ അതേ പേരിൽ തന്നെ സിനിമയാക്കപ്പെട്ടു. അശ്വമേധത്തിൽ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന് പി. സുശീല ആലപിച്ച ഈ മനോഹര ഗാനം ഇപ്പോഴും കാലാതിവർത്തിയായി നിലകൊള്ളുന്നു.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സിബില.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
6: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
7: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
9: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
10: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
11: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
12: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും.

0: പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
0: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി
2: ആകാശവാണി 103.6 റിയൽ FM.

0: ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ.
1: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
2: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
3: ഏയ്, ഒട്ടുമില്ല. ഹവാക്കർ സോഫ്റ്റ് കിട്ടിയത് പിന്നെ നടക്കാന്ന് വെച്ച വലിയ സന്തോഷാ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
2: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
0: MSV യുടെ സംഗീത പ്രപഞ്ചം, സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം.
4: 15-ാം ഭാഗം.
0: രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. MSV യുടെ സംഗീത പ്രപഞ്ചം.

കാച്ചൽ ഖാദർ ഗാനങ്ങൾ എഴുതിയ ഭഗവാൻ, കണ്ണേ കനിയമുദേ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ മലയാള പുനർനിർമ്മിതിയായ അറിയാത്ത ബന്ധം, നിലവേ മലരെ എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ മലയാള മൊഴിമാറ്റ ചിത്രമായ പ്രിയംവദയ്ക്കൊരു പ്രണയഗീതം

0: എന്നീ ചിത്രങ്ങളിൽ എം എസ് വിയുടെ സംഗീത സാന്നിധ്യം നാം അറിഞ്ഞു.
1: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प.
2: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको.
1: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं. अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें.
3: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
4: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
3: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
4: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ്.
6: ഇത്തിരി നടക്കാനുണ്ടേ, ബുദ്ധിമുട്ടാവോ?
7: ഏയ്, ഒട്ടുമില്ല. ഹവാക്കർ സോഫ്റ്റ് കിട്ടിയത് പിന്നെ നടക്കാന്ന് വെച്ച വലിയ സന്തോഷാ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
6: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
8: 1987 11 തമിഴ് ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി MS വിശ്വനാഥൻ ഗാനങ്ങളൊരുക്കി.

സ്വർണലത എന്ന ഗായികയുടെ തമിഴ് ചലച്ചിത്ര രംഗത്തെ അരങ്ങേറ്റം 1987 ഹരികാംബോജി രാഗം ആധാരമാക്കി MSV ഈണം പകർന്ന് നീതിക്കു ദണ്ഡനൈ എന്ന ചിത്രത്തിലെ ഗാനത്തോടെയായിരുന്നു.

0: കാവാലം രചന നിർവഹിച്ച ഇതുവരെ പുറത്തിറങ്ങാത്ത കജദേവയാനി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്കും MSV സംഗീതം നൽകി.
1: 1988 ഊമൈദുരൈ.

MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം 15-ാം ഭാഗം സമാപിക്കുന്നു. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്.

FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർ

യുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാകാശ കമ്മീഷൻ. അപേക്ഷകൾക്ക് ഈ വിവരം ലഭ്യമാക്കാൻ കോട്ടയത്തെ റിസർവ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലെയും കിഴക്കൻ മേഖലാ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിലെയും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ നിർദ്ദേശം നൽകി. കവിയും ബാലസാഹിത്യകാരനുമായിരുന്ന സി എം കേശവന്റെ സ്മരണാർത്ഥം അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് സാംസ്കാരിക പ്രവർത്തകൻ കോഴിക്കോട്ടെ ടി പി മമ്മു മാസ്റ്റർ അർഹനായി. സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ മുൻനിര പ്രവർത്തകനാണ് അദ്ദേഹം. ദേശീയപാതയിലെ കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ആറുവരി പാത തകർന്ന് ഒരു വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാട് വഴി പോകണം. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 runs തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
9: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
10: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
11: മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറായ ഡോക്ടർ ആർ എൽ സരിത തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്ന് കയ്യൊപ്പിൽ. ആരോഗ്യമേഖലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് വളരെ നിർണായകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഡയറക്ടറായിരുന്നു ഡോക്ടർ ആർ എൽ സരിത. ആരോഗ്യരംഗത്ത് കേരളം അഭിമുഖീകരിച്ച പല സന്നിഗ്ധ ഘട്ടത്തിലും തന്റെ ആത്മാർത്ഥ പ്രവർത്തനങ്ങൾ കൊണ്ടും ഉറച്ച തീരുമാനങ്ങൾ കൊണ്ടും വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ ഡോക്ടർ ആർ എൽ സരിത ഒരു അസിസ്റ്റന്റ് സർജനായാണ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. കേൾക്കാം ഡോക്ടർ ആർ എൽ സരിതയുടെ വാക്കുകൾ. ജില്ലാ മെഡിക്കൽ ഓഫീസർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ, മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് എന്നീ നിലകളിലെല്ലാം വിജയകരമായ പ്രവർത്തനങ്ങൾ നടത്തുകയും പ്രത്യേകിച്ച് കേരളം അഭിമുഖീകരിച്ച ദുരന്തങ്ങളായ ഓഖി, നിപ്പ, കോവിഡ് ഈ സമയത്തൊക്കെ ആരോഗ്യവകുപ്പ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയും ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ, അല്ലെ? പോസിറ്റീവായി നെഗറ്റീവായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങളും ദുരനുഭവങ്ങളും വെല്ലുവിളികളും എല്ലാം നമുക്ക് ശ്രോതാക്കളുമായി ഇപ്പോൾ പങ്കുവയ്ക്കാം. അപ്പം ആദ്യം തന്നെ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ രംഗത്തേക്ക്, അതായത് ആരോഗ്യരംഗത്തേക്ക് ഒരു ഡോക്ടർ എന്ന നിലയിലേക്ക് വരാനുണ്ടായ കാരണം എന്തായിരുന്നു? പഠനമൊക്കെ എവിടെയായിരുന്നു?
12: സത്യം പറഞ്ഞാൽ ഞാനൊരു ഡോക്ടർ ആവണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച ആളല്ല, ആഗ്രഹിച്ച ആളും ആയിരുന്നില്ല. എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു പി എസ് സ്കൂളിൽ, ഞാൻ കോഴിക്കോട് തന്നെയാണ് മൊത്തം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. അപ്പം യു പി എസ് സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നത് വീടിനടുത്ത് തന്നെയുള്ള കുതിരവട്ടം ഗണപതി യു പി എസ് സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിൽ ബി എം ഗേൾസ് ഹൈസ്കൂൾ കോഴിക്കോട്. അപ്പം അവിടെ നിന്ന് 10-ാം ക്ലാസ് എസ് എസ് എൽ സി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ കിട്ടിയപ്പോൾ വീട്ടിൽ നിന്നുള്ള ഒരു നിർദ്ദേശം എന്ന് വേണമെങ്കിൽ പറയാം, സെക്കൻഡ് ഗ്രൂപ്പാണ് നല്ലത്,

0: കാരണം സെക്കൻഡ് ഗ്രൂപ്പ് എടുത്താൽ നിങ്ങൾക്ക് ഏത് രീതിയിലും മാറാം, ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സയൻസ് മേഖലയ്ക്ക് വരാൻ കഴിയില്ല എന്നുള്ള ഒരു അഭിപ്രായങ്ങൾ വന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തുകൊണ്ട് പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പിന്നെ അപ്പോഴും തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോകണമെന്നുള്ള ഒരു അമിതമായ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെ സംഭവിച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് അന്ന് ഞങ്ങളുടെ എൻട്രൻസിന് മുൻപുള്ള ഫസ്റ്റ് ബാച്ച്, ലാസ്റ്റ് ബാച്ചായിരുന്നു ഞങ്ങൾ. അപ്പം നേരിട്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. എന്നിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ അത്രയ്ക്കൊരു കംഫർട്ടബിൾ ആയിരുന്നില്ല എന്ന് എനിക്കെപ്പോഴും തോന്നും. മെഡിക്കൽ കോളേജ് പോകണോ പോകണ്ടേ എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പൊതു ജനഹിതം അനുസരിച്ച് ഞാൻ അങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തിയെന്ന് വേണം പറയാൻ.
1: അവിടുന്നാണ് MBBS കഴിഞ്ഞത്?
0: അതെ, MBBS അവിടുന്നാണ് കഴിഞ്ഞത്. ഞാൻ അത്ര നല്ലൊരു അറിയപ്പെടുന്നൊരു വിദ്യാർത്ഥിനിയൊന്നും ആയിരുന്നില്ല. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിൽക്കാലത്ത് എൻ്റെ അധ്യാപകർ പലരും എന്നെ തേടി എന്നെ ഫോൺ ചെയ്ത് ഞാൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ DHS ഒക്കെ ആയ സമയത്ത് പല ഘട്ടങ്ങളിലും അന്ന് പഠിപ്പിച്ച അധ്യാപകർ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് തന്നെ ആർക്കും അറിയില്ലായിരുന്നു എന്നുള്ളത്. അതൊരു സത്യമാണ്.
1: അപ്പോൾ MBBS കഴിഞ്ഞിട്ട് സർക്കാർ സർവീസിലേക്ക് കയറിയതാണോ അല്ലെ PG എടുത്തോ പിന്നെ?
0: അല്ലല്ല, MBBS കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബാച്ചിന് ഒരു വലിയൊരു ഗുണമുണ്ടായി. ഞങ്ങൾ 87 ഹൗസ് സർജൻസി പൂർത്തീകരിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ കേരള PSC വിളിച്ചു. ഞങ്ങളുടെ തസ്തികേൻ്റെ പേര് അസിസ്റ്റന്റ് സർജൻ എന്നാണ് ആരോഗ്യവകുപ്പിൽ. അപ്പോൾ സത്യത്തിൽ എൻ്റെ ഭർത്താവ് എന്നെക്കാളിലും 3 സീനിയറാണ്. അവരും ഞങ്ങളുടെ കൂടെയാണ് ആ PSC എഴുതിയത്. കാരണം 4-5 കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു PSC പരീക്ഷ നമുക്ക് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എഴുതാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ എഴുതി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് പരീക്ഷ എഴുതിയത്. രണ്ടുപേരും അസിസ്റ്റന്റ് സർജനായിട്ട് ആരോഗ്യവകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ചു. അപ്പം അതിൻ്റെ ഇടക്കാലത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ മലപ്പുറത്തായിരുന്നു, മലപ്പുറത്തുള്ള ഒരു മിഷൻ ഹോസ്പിറ്റൽ. അത് ധാരാളം അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയിരുന്ന ഒരു ആശുപത്രിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരുപാട് കേസുകൾ കാണാനും കൈകാര്യം ചെയ്യാനും നമുക്ക് നമ്മുടെ ഒരു ആത്മവിശ്വാസം കൂട്ടാൻ അന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് 1991 ഞാൻ സർവീസിൽ, മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള താനൂർ PHCയിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പല ആശുപത്രികളിലായിട്ട് മാറി അസിസ്റ്റന്റ് സർജൻ തസ്തികയിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ട്. PG ഞാൻ വളരെ വൈകിട്ടാണ് എടുത്തത്. ഞാൻ സർവീസിൽ നിന്നുള്ള, നമുക്ക് സർവീസിൽ കോട്ടയുണ്ട്, അതിൽ നിന്ന് അത് ഉപയോഗിച്ചുകൊണ്ട് ശിശുരോഗ ചികിത്സയിൽ പീഡിയാട്രിക്സിലാണ്, അത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആ PG കിട്ടിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ താനൂർ PHCയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ആ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഞാൻ അവിടെ ജോലിയിൽ കയറുന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമായ പല പ്രശ്നങ്ങളും സംഘടനകളും ഒക്കെ നടക്കുന്ന ആ കടപ്പുറം ഏരിയയിൽ PSCയിൽ ജോലി ചെയ്യുമ്പം അത് ഒട്ടും തന്നെ എനിക്ക് ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. ഉടനെ തന്നെ അവിടെ നിന്ന് ഒഴിവുള്ള മറ്റൊരു PHC, അതൊരു ബ്ലോക്ക് PSC എന്ന് ഞങ്ങൾ പറയും, മലപ്പുറം ജില്ലയിൽ തന്നെ പൂക്കോട്ടൂർ, അവിടേക്ക് മാറി. പിന്നെ 4 ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ചേരി ജില്ലാശുപത്രിയിൽ ഞാൻ അവിടെ അസിസ്റ്റന്റ് സർജനായിട്ട് ജോലി ചെയ്തു. പിന്നീടാണ് കോഴിക്കോട്ടേക്ക് മാറുന്നത്. കോഴിക്കോട് ഞാൻ ആദ്യം ജോലി ചെയ്തത് മെഡിക്കൽ കോളേജ് ഹെൽത്ത് യൂണിറ്റ് ഉണ്ട് ചെറുപ്പ മാവൂര് പഞ്ചായത്തിൽ. അത് ഒരു വ്യത്യസ്തമായ ആശുപത്രിയാണ്. കാരണം ഞങ്ങൾക്കൊക്കെ ഹൗസ് സർജൻസി കാലത്ത് ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്ന ഒരു ആശുപത്രിയായിരുന്നു അന്ന്. അവിടെ ആ സമയത്ത് 87 അവിടെ ഹൗസ് സർജനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേ ആശുപത്രിയിൽ വീണ്ടും അസിസ്റ്റന്റ് സർജനായിട്ട് ജോലി ചെയ്യുകയാണ്. അങ്ങനെ 4 ചെറുപ്പയിലും ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് വെള്ളിമാടുകുന്ന് അവിടെ NGO ക്വാർട്ടേഴ്സിനകത്തൊരു ഡിസ്പെൻസറി ഉണ്ട്. അത് GRD NGO ക്വാർട്ടേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് അർബൻ ഹെൽത്ത് സെൻറ്ററായി മാറി. അപ്പോൾ അവിടെയും ഒരുപാട് കാലം ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ട്രാൻസ്ഫറിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ മടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു PSC ഉണ്ട്. അപ്പോൾ അവിടേക്ക് മാറി. ആ സമയത്താണ് എൻ്റെ പ്രൊമോഷൻ വരുന്നത്. അപ്പോൾ പ്രൊമോഷൻ, അടുത്ത പോസ്റ്റ് ഞങ്ങളുടേത് സിവിൽ സർജൻ എന്നുള്ള പോസ്റ്റാണ്, അസിസ്റ്റന്റ് സർജൻ കഴിഞ്ഞിട്ട്. അന്ന് എനിക്ക് എന്തുകൊണ്ടോ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു ഒഴിവുണ്ടായിരുന്നു. അത് ജില്ലാ TB സെൻറ്ററിലായിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ ജില്ലാ TB പ്രോഗ്രാമിൻ്റെ നേതൃത്വപരമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അവിടെയും 4 തന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്താണ് പിന്നെ PG പോകുന്നത്.
1: TB കൺട്രോൾ പ്രോഗ്രാമായ ഡോട്ടിന്റെ നേതൃത്വ നിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടല്ലേ ആ സമയത്ത്?
0: സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തോടുകൂടി നടപ്പാക്കിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു റിവൈസ്ഡ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം. അപ്പോൾ അതിൽ രോഗികൾക്ക് നേരിട്ട് മരുന്ന് ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെ സാന്നിധ്യത്തിൽ കഴിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം ശരിയായ രീതിയിൽ, ശരിയായ ഡോസിൽ, ശരിയായ ഇൻ്റർവെല്ലിലല്ലാതെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മരുന്നുകൾക്ക് റെസിസ്റ്റൻസ് വരും. അപ്പോൾ നമുക്ക് TB റെസിസ്റ്റൻറ്റ് TB ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ക്ഷയരോഗ നിയന്ത്രണം വളരെ ബുദ്ധിമുട്ടാണ്.

0: ഗ്രൂപ്പിലേക്ക് പോകും. അങ്ങനെയാണ് ഈ പ്രോഗ്രാം വന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ജോലിയായിരുന്നു. കാരണം നമ്മൾ ജില്ല മുഴുവൻ സഞ്ചരിച്ച് അവിടെയുള്ള ക്ഷയരോഗികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, അവരെ നേരിട്ട് കാണുക, അവരതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ കൂടെ ഇഴുകി ചേർന്നുകൊണ്ട് വർക്ക് ചെയ്യുക. നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെയാണ് ഈ പ്രോഗ്രാമിൽ മുന്നിൽ നിന്നിരുന്നത്. അപ്പോൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പുതിയ പുതിയ ഇന്നോവേഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് വരും. അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തനം വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയൊരു സന്ദർഭം കൂടിയായിരുന്നു അത്.
1: പിന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സൂപ്രണ്ടായിട്ടും സർവീസ് ഉണ്ടായിരുന്നു അല്ലേ?
0: മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യത്യസ്തമായ മറ്റൊരു അനുഭവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ടി ബി സെൻ്ററും പി ജിയും കഴിഞ്ഞിട്ട് സർവീസിൽ തിരിച്ച് ജോയിൻ ചെയ്യുന്ന, പി ജി ഡെപ്യൂട്ടേഷനിലാണ് പോണത്, തിരിച്ച് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കേഡർ സിസ്റ്റം വന്നു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത്. കേഡർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു മുൻപ് ഞങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അസിസ്റ്റന്റ് സർജൻ, സിവിൽ സർജൻ അങ്ങനെ പോയിരുന്നിടത്തുനിന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്യാം നമ്മൾ ഏത് കേഡറിൽ പോകണമെന്ന്. അപ്പോൾ അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറുണ്ട്, സ്പെഷ്യാലിറ്റി കേഡറുണ്ട്, അതുപോലെ തന്നെ ജനറൽ കേഡറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ടി ബി സെൻ്ററിലെ പ്രവർത്തന സമയത്ത് അഡ്മിനിസ്ട്രേഷനോട് താല്പര്യം വന്നതുകൊണ്ട് ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ ഓപ്റ്റ് ചെയ്തിട്ടാണ് പി ജിക്ക് പോയത്. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് കേഡർ സിസ്റ്റം നടപ്പാക്കുകയും അതിൻ്റെ സീനിയോറിറ്റി അനുസരിച്ച് പിന്നെ നേരിട്ട് എനിക്ക് അഡീഷണൽ ഡയറക്ടറായിട്ടാണ് പോസ്റ്റിംഗ് വരുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ ആ പോസ്റ്റിംഗ് അഡീഷണൽ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ് എന്നാണ് ആ തസ്തികേൻ്റെ പേര്. അതായത് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിലെ പരിശീലന പരിപാടികളൊക്കെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനം, അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് സെൻ്ററുകളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നമുക്ക് മലാപ്പറമ്പിലൊരു ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ട്രെയിനിങ് സെൻ്റർ ഉണ്ട്, അതുപോലെ തിരുവനന്തപുരത്ത് തൈക്കാട് നമുക്ക് നല്ലൊരു ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ നേഴ്സിംഗ് സ്കൂൾസ്, അത് ആരോഗ്യവകുപ്പിൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ജെ പി എച്ച് എൻ ട്രെയിനിങ് സെൻ്ററുകൾ, അങ്ങനെ ഒരുപാട് പരിശീലന സ്ഥാപനങ്ങളുടെ ഏകോപനം. അപ്പോൾ അത് ശരിക്കും നല്ല വ്യത്യസ്തമായൊരു വർക്കായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ക്ലിനിക്കൽ വർക്കിൽ നിന്ന് പിന്നീട് പെട്ടെന്ന് മാറിയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം അവിടെ ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൽ മറ്റൊരു തസ്തികയിലേക്ക് എന്നെ മാറ്റേണ്ടായി. അത് അഡീഷണൽ ഡയറക്ടർ വിജിലൻസ് എന്ന് പറയുന്ന തസ്തികയാണ്. എന്നുവെച്ചാൽ ആരോഗ്യവകുപ്പിലെ
1: അനാസ്ഥകൾക്ക്,
0: അനാസ്ഥ എന്ന് പറയാൻ പറ്റില്ല, പരാതികൾ, അനാസ്ഥ എന്ന് ഞാൻ പറയില്ല ഒരിക്കലും. കാരണം ആരും മനഃപൂർവ്വം അനാസ്ഥ ഉണ്ടാക്കുന്ന ഒന്നല്ല ഞങ്ങളുടെ വകുപ്പ്. പക്ഷേ നമ്മുടെ ജീവനക്കാരെ കുറിച്ചുള്ള പരാതികളൊക്കെ വരുമ്പോൾ അതിനെ നമുക്ക് അതിൽ തെറ്റോ ശരിയോ എന്ന് കണ്ടുപിടിച്ചിട്ട് അവർക്കെതിരെയുള്ള അന്വേഷണം ചെയ്യുക, അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഈ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനിങ്ങിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് തസ്തിക ഏറ്റെടുക്കാൻ ആരുമില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ടായി. അപ്പം ഞാൻ ശരിക്കും ആ പോസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ പോസ്റ്റായിരുന്നു അന്ന്, അഡീഷണൽ ഡയറക്ടർ പോസ്റ്റല്ല. അപ്പോൾ അന്നത്തെ അന്നാണെങ്കിൽ എനിക്ക് എൻ്റെ വീട് കോഴിക്കോടാണ്, ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുകയാണ്, എൻ്റെ സാന്നിധ്യം വീട്ടിൽ വേണ്ട ഒരു അവസരം കൂടി ഉണ്ടായിരുന്നു, സന്ദർഭം വീട്ടിലുണ്ടായി. അപ്പോൾ അന്നത്തെ നമ്മുടെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറിയാണ് രാജീവ് സദാനന്ദൻ സാറ്. സാറിനോട് ചോദിച്ചു ഇങ്ങനെ കുതിരവട്ടത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാം, കാരണം അത് അഡീഷണൽ ഡയറക്ടർ പോസ്റ്റ് അല്ലല്ലോ, ഈ പോസ്റ്റോടുകൂടി അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് തന്നാൽ പോവോ, ധൈര്യമുണ്ടോ, ധൈര്യമുണ്ടോ എന്നാണ് ചോദിച്ച വാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ധൈര്യമുണ്ട്, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാടാണ്, പിന്നെ ഞാൻ ജനിച്ചു വളർന്നത് കുതിരവട്ടം എന്നുള്ള പ്രദേശത്താണ്, അപ്പോൾ എനിക്ക് അവിടെ എല്ലാം പരിചിതമാണ്, ആ പ്രദേശം അതെ, അവിടുത്തെ പ്രദേശവാസികൾ അതെ, അവിടുത്തെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അന്ന് ഞാനിപ്പോഴും പറയും ജനലിൻ്റെ ഉള്ളിൽ കൂടി നോക്കി കണ്ടിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു അത്,
1: അടുത്താണ്.
0: മാത്രമല്ല ടി ബി സെൻ്ററും അതിനടുത്താണ്. അപ്പോൾ ഞാൻ അവിടെ 4 വർഷം വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ആ പ്രദേശം മൊത്തം എൻ്റെ ഒരു കംഫർട്ട് സോണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞു. 365 ദിവസത്തിന് ഓർഡർ ഇട്ടു ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം, എന്നെ അവിടെ സൂപ്രണ്ടായിട്ട് പോസ്റ്റ് ചെയ്തു.
2: ഇത്തിരി നടക്കാനുണ്ട്, ബുദ്ധിമുട്ടാവോ?
3: ഏയ് ഒട്ടുമില്ല, ഹവാക്കർ സോഫ്റ്റ് കിട്ടിയത് പിന്നെ നടക്കാൻ വെച്ച വലിയ സന്തോഷ. കാലുവേദന ഇപ്പൊ ലെവലേശമില്ല.
2: ഹവാക്കർ സോഫ്റ്റ്, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
4: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് തുടരുന്നു.
0: അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുവരെയും സൈക്യാട്രിസ്റ്റായിട്ടുള്ള ഒരാൾ മാത്രമാണ് ആ സ്ഥാപനത്തിൽ സൂപ്രണ്ടായിട്ടുള്ളത്. കാരണം കേഡർ വരുന്നതിന് മുമ്പ് അത് അവരുടെ തസ്തികയായിരുന്നു. പിന്നീട് കേഡർ വന്നതിൻ്റെ ശേഷം ആദ്യമായിട്ട് സൈക്യാട്രിസ്റ്റ് അല്ലാത്ത ഒരാൾ സ്ഥാപനത്തിൽ ചാർജ് എടുക്കുന്നത് ഞാനാണ് സൂപ്രണ്ടായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട് അവിടെ. കാരണം നമ്മൾക്ക് പരിചിതമല്ലാത്തൊരു മേഖലയാണ്. പഠിക്കുന്ന കാലത്തും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വലിയ രീതിയിലൊന്നും നമ്മളെ ആരും സൈക്യാട്രി പഠിപ്പിച്ചിട്ടില്ല. പിന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഭയങ്കരമായിട്ട് വളരെ വ്യത്യസ്ത

0: വ്യക്തമാണ്. എന്തുകൊണ്ടാ വെച്ചാൽ മെൻ്റൽ ഹെൽത്ത് ആക്ട് ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. 365 ദിവസത്തിൽ ഞാൻ ആലോചിക്കുകയാണ്, ഓരോ ദിവസവും ഞാൻ ഓരോ പുതിയ പാഠങ്ങൾ പഠിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോന്നിട്ടുള്ളത്. അവിടുത്തെ രോഗികളെക്കുറിച്ച്, അവിടുത്തെ സഹപ്രവർത്തകരെക്കുറിച്ച്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷനെക്കുറിച്ച് അങ്ങനെ. പക്ഷേ എനിക്ക് തോന്നുന്നത് അന്ന് എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ വളരെയധികം സപ്പോർട്ടീവായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്യാൻ പറ്റി. നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഏറ്റവും വിദഗ്ധരായിട്ടുള്ള സൈക്യാട്രിസ്റ്റുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം, അതുപോലെ തന്നെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, അവരൊക്കെ എം ഫിൽ പി എച്ച് ഡി ഉള്ളവരാണ്. അങ്ങനെയുള്ളവരുണ്ട്, സൈക്യാട്രിക് സോഷ്യൽ വർക്കറുണ്ട്. പിന്നെ രോഗികളാണെങ്കിൽ 500-ഓളം രോഗികൾ അവിടെ ഒരേ സമയം അഡ്മിറ്റഡാണ്. അപ്പം ഇവരെയെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അവരെല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ആശയങ്ങൾ വന്നിട്ട് അത് നടപ്പാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയ സമയത്ത് മനസ്സിലാക്കിയ ഒന്ന്, ഇവരാരാണെന്ന് പല രോഗികൾക്കും അവരാരാന്നറിയില്ല. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് അവരുടെ കയ്യിലൊരു തെളിവും ഇല്ല. ഒരു ഐഡൻറ്റിറ്റി കാർഡില്ല, ബാങ്ക് അങ്ങനത്തെ യാതൊന്നുമില്ല, പേര് പോലും അവർക്കില്ല. നമ്മൾ തന്നെ അവരെ പേര് നമ്പറുകൾ വിളിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമ്മളെല്ലാവരും കൂടി കൂടി ആലോചിച്ച് ഇവർക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആധാറിൻ്റെ എൻറോൾമെൻറ്റ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ആധാറിന് വേണ്ടതൊരു ഫോൺ നമ്പറാണ്.
1: ഈ 500 പേരൊക്കെ അവിടെ അഡ്മിറ്റഡ്, അവിടെ സ്ഥിരം ഉള്ളവരാണ്?
0: അവിടെ അഡ്മിറ്റഡ് ആണ്. കുറച്ച് പേര് ഫ്ലോട്ടിംഗ് ആയിട്ടുണ്ടാവും, ഫാമിലി വാർഡിലൊക്കെ ഉള്ളവർ. പക്ഷെ ഒരുപാട് പേര് അവിടെ വർഷങ്ങളായിട്ടുള്ളവരും, അതിലും വലിയ സങ്കടം രോഗം മാറിയിട്ട് അവരെ തിരിച്ചു കൊണ്ടുപോകാൻ ആളില്ലാത്ത അവസ്ഥ. അങ്ങനെ ആധാർ കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ, അന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ സഹോദരൻ ഇവിടെ സബ് ജഡ്ജ് ആയിരുന്നു, അദ്ദേഹം ഇവിടുത്തെ DLSA സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ DLSA പ്രവർത്തനങ്ങളിലൊന്നാണ് നമ്മുടെ മാനസികാരോഗ്യം. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കാരണം ആധാറിൻ്റെ ഫോട്ടോ എടുപ്പ് വളരെ ബുദ്ധിമുട്ടാണ്.
1: സമ്മതിക്കില്ല,
0: മുഖം കാണില്ല, കണ്ണ് കാണില്ല. അപ്പോൾ അതൊക്കെ തന്നെ അന്ന് DLSA ജീവനക്കാരും ഞങ്ങളുടെ ജീവനക്കാരും കൂടി ഓരോ രോഗിയെയും പിടിച്ചിരുത്തി അവരുടെ ഒരു ലാപ്ടോപ്പിനകത്ത് ഈ ഫോട്ടോ കയറ്റി അങ്ങനെയൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മൊബൈൽ നമ്പറാണ് അന്ന് മൊബൈൽ ആധാർ എൻറോൾമെൻറ്റിന് വേണ്ടി കൊടുത്തത്. എനിക്കിപ്പോഴും കോൾ വരുന്നുണ്ട്, കാരണം ആധാറിൻ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എൻ്റെ നമ്പറാണ്, ആരാണിത്, എന്താണെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഈ രോഗികളിൽ കുറേ പേർക്ക് നമുക്ക് ആധാർ കാർഡ് ഉണ്ടാക്കാൻ സാധിച്ചു. എന്ന് വെച്ചാൽ അവർക്കൊരു എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ,
1: മനുഷ്യനാണ് എന്നുള്ളൊരു,
0: അതെ, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് വിളിച്ചു പറയാനുള്ള ഒരു അവകാശം കൊടുക്കാൻ പറ്റി. അതിന് അവിടുത്തെ ജീവനക്കാർ ഭയങ്കരമായിട്ട്, ഞാൻ പറയുന്നത് അവർ എത്ര നമുക്ക് പ്രശംസിച്ചാലും മതിയാവില്ല, അത്രയ്ക്കധികം അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളോടൊപ്പം തന്നെ DLSA സ്റ്റാഫും പിന്നെ വോളണ്ടിയേഴ്സും. പിന്നെ മറ്റൊന്ന് നമ്മൾ അന്ന് മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള ആളുകൾ വിദ്യാഭ്യാസത്തിന് അവസരം കിട്ടാത്തവർ, കുഞ്ഞുനാളിലെ അവിടെ എത്തിപ്പെട്ടവർ, അല്ലെങ്കിൽ മുംബൈ സ്കൂൾ ഡ്രോപ്പ് ഔട്ടായിട്ട് അവിടെ എത്തിപ്പെട്ടവർ. അപ്പം ജില്ലാ സാക്ഷരതാ മിഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സാക്ഷരതാ ക്ലാസ്സുകൾ അവിടെ തുടങ്ങി. അത് വളരെ രോഗികൾക്ക് വേണ്ടിയിട്ട്. അവർ മലയാളം അറിയുന്നവരൊന്നും അല്ല എല്ലാവരും, പല നാടുകളിൽ നിന്ന് വന്നവരാണ്. പക്ഷേ ഇവരുടേതായ രീതിയിൽ സാക്ഷരതാ ക്ലാസ് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. പക്ഷേ അതിന് നമുക്ക് ഏറ്റവും സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ കോളേജ് സ്റ്റുഡൻസിൻ്റെ അടുത്തു നിന്നായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ പ്രോവിഡൻസ് വിമൻസ് കോളേജ് അതുപോലെയുള്ള എല്ലാ കോളേജുകളിലെയും കുട്ടികൾ അവർ വോളണ്ടറി വർക്കിന് വേണ്ടി അവർ വരും. അപ്പോൾ ഈ സാക്ഷരതാ ക്ലാസ്സിലൊക്കെ അവരൊരുപാട് ആക്റ്റീവായിട്ട് സാക്ഷരതാ മിഷൻ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച്, അതൊരു വലിയ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒന്നും അറിയാത്തവരെ എന്തെങ്കിലും കാമാന്ന് എഴുതാൻ പഠിക്കുക, പഠിപ്പിക്കാനുള്ളൊരു അവസരം കൊടുത്തു എന്നുള്ളത്. പിന്നെ ഞങ്ങൾ അവരുടെ കലാപരിപാടികളൊക്കെ ഈ കുട്ടികൾ വഴി അവരെ ഡാൻസും പാട്ടുമൊക്കെ പഠിപ്പിച്ചിട്ട് അവർക്കൊരു ലിറ്റററി ക്ലബ്ബ് പോലെ എപ്പോഴെങ്കിലും എനിക്ക് ഒന്ന് അന്ന് നല്ല രീതിയിൽ ഉദ്ഘാടനമൊക്കെ നടത്തി അതിൻ്റെ. ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ വന്ന് അവർ പ്രവർത്തനങ്ങൾ അവരുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടായി. പിന്നെ ഞങ്ങളൊരു കയ്യെഴുത്തു മാസിക അതാണ് പറയാം. അതിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം കഴിവുള്ളവർ, നമ്മൾ അത്ഭുതപ്പെടും. അവിടെ ചെല്ലുന്ന സമയത്ത് അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ, അതുപോലെ തന്നെ അവർ നൈമിഷികമായിട്ട് പറയുന്ന കവിതകളൊക്കെ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു കയ്യെഴുത്ത് മാസിക, ജീവനക്കാരാണ് അത് എഴുതിയതെങ്കിലും പലതും അവരുടെ സൃഷ്ടികളായിരുന്നു. അതിപ്പോഴും അവിടെ ഉണ്ട്, അത് ഉണ്ടാവണം, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ട്, പിന്നെ അതുപോലെ തന്നെ ജില്ലാ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് തൊഴിൽ പരിശീലനം കൊടുത്തു. തൊഴിൽ പരിശീലനം എന്ന് പറഞ്ഞാൽ മെഴുകുതിരി ഉണ്ടാക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിലും എനിക്ക് ഏറ്റവും താല്പര്യമായിട്ട് തോന്നിയത്, ഞാൻ അവിടുത്തെ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിച്ച് നോക്കുന്ന സമയത്ത്

0: സാധാരണ ഒരു ആശുപത്രിയിലുള്ള തസ്തികകളല്ല അവിടെ ഉണ്ടാവുക, വ്യത്യസ്തമായ തസ്തികകൾ. അപ്പോൾ അതിനകത്ത് ടെയ്ലർ എന്ന് പറഞ്ഞൊരു തസ്തിക കണ്ടു, ചെന്ന് ജോയിൻ ചെയ്ത ഉടനെയാണ്. അപ്പോൾ ഞാൻ ഈ ടെയ്ലർ ഇവിടെ എന്തിനാണ് എന്ന് വെച്ചാൽ അവരെ വിളിപ്പിച്ചു. അപ്പോൾ അവർ വന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് ടെയ്ലറിങ്? എന്തെങ്കിലും കീറിയതൊക്കെ ഉണ്ടെങ്കിൽ തുന്നും, വസ്ത്രങ്ങൾ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നമുക്കിത് രോഗികൾക്ക് ഉപകാരപ്രദമായ ടെയ്ലറിങ്ങിലേക്ക് പോയിക്കൂടാ? ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എച്ച് ഡി സിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് കുറേ തുണിയൊക്കെ വാങ്ങി അവരെ കൊണ്ടും ഇവർ സഹായിച്ചിട്ട് ബെഡ്ഷീറ്റുകൾ അതൊക്കെ പിന്നീട് വിൽപ്പനയ്ക്കൊക്കെ പോയിട്ടുണ്ട് അവിടെ തന്നെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള റിസോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും കൂടി സാധിച്ചു, അതിനെ പുറത്ത് കൊണ്ടുവരാനും സാധിച്ചു എന്നുള്ളത് ഒരു വലിയ, എനിക്ക് ഏറ്റവും കൃതാർത്ഥതയുള്ളൊരു ജോലി സമയമായിരുന്നു അത്. അങ്ങനെ 365 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് റിലീവ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോണു. പിന്നീട് അടുത്ത സൂപ്രണ്ടുമാരെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ആ സ്ഥാപനത്തിനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം.
1: ആരോഗ്യവകുപ്പിലെ പരാതികൾക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥയായി പ്രവർത്തിച്ചിരുന്നല്ലോ മാഡം, ആ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു?
0: അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പം 3-4 തസ്തികകളിലാണ് ഞാൻ ആ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞമാതിരി ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വിജിലൻസ് ആയ സമയത്ത് അന്ന് ആരോഗ്യവകുപ്പിലെ ജീവനക്കാരെ കുറിച്ചുള്ള പരാതികളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സർക്കാർ പ്രത്യേകമായിട്ട് നമ്മളോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും. ജീവനക്കാർക്കെതിരായ പരാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ചെറിയ പ്രശ്നങ്ങൾ വരെ, അതായത് നമ്മളൊരു ആശുപത്രി ചെന്ന് കഴിയുമ്പം അവിടെ നിന്ന് വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല എന്നും മുതൽ രോഗി മരണപ്പെട്ടവരെയുള്ള പരാതികളൊക്കെ അവിടെ എത്തും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു ടീമുണ്ട് വിജിലൻസ്, എല്ലാവരും കൂടി അത് അന്വേഷണങ്ങൾ നടത്തി രണ്ട് കൂട്ടരെയും വിളിപ്പിക്കും, കേൾക്കും, തെറ്റോ ശരിയോ എന്ന് വിശകലനം ചെയ്ത് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഡയറക്ടർക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ശിക്ഷണാധികാരി ആരാണോ അവരാണ് തീരുമാനമെടുക്കുന്നത്. അതുമാത്രമല്ല, വിജിലൻസിന് മറ്റൊരു പ്രവർത്തനം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആശുപത്രികളിൽ പെട്ടെന്നുള്ള സന്ദർശനം നടത്തിയിട്ട് സമയത്തിന് അവർ വരുന്നുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുക, അതുപോലെ തന്നെ അവരുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സുകളൊക്കെ പരിശോധിക്കുക, അതിലെന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ തികച്ചും ഒഫീഷ്യലായിട്ടുള്ളൊരു ജോലിയാണ്. അതിന് ഡി എച്ച് എസ് തന്നെ നല്ലൊരു വിങ് ഉണ്ട്, വിജിലൻസ് വിങ്. അവരെല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ കൂടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ അവരാണ് കൂടുതൽ പഠിപ്പിച്ചതെന്ന് വേണേൽ പറയാം. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഡയറക്ടർ ആവുന്ന സമയത്ത് നമുക്ക് കുറേ ചുമതലകളും മറ്റ് ചുമതലകളുണ്ട്. അതിൽ ഒന്ന്, നമ്മുടെ ജില്ലയിൽ ഏത് ജില്ലയിലും കേരളത്തിൽ എവിടെയും നടന്നിട്ടുള്ള രോഗികളുടെ പരാതികൾ, അത് മരണമാകാം അല്ലെങ്കിൽ ചികിത്സാ പിഴവ് എന്ന ആരോപണങ്ങളാവാം. പിഴവെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ആരും മനഃപൂർവ്വം പിഴവ് വരുത്തില്ല, അത് ആരോപണങ്ങളാണ് എപ്പോഴും. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കാനുള്ള ഒരു കമ്മിറ്റിയുണ്ട്. അത് ജില്ലാതലത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ അധ്യക്ഷതയിലാണ് ഒരു കമ്മിറ്റി ഉള്ളത്. അത് ഞാൻ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായ സമയത്ത് ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മറ്റേത്, ഡയറക്ടർ ആവുന്ന സമയത്ത് 14 ജില്ലകളിലും നടക്കുന്ന ജില്ലാ കമ്മിറ്റികളുടെ തീരുമാനങ്ങൾ, എടുക്കാൻ പറ്റാത്ത തീരുമാനങ്ങളുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് കമ്മിറ്റി, സ്റ്റേറ്റ് എപെക്സ് കമ്മിറ്റി എന്നാണ് പറയുക. എപെക്സ് കമ്മിറ്റിയുടെ അംഗങ്ങളായിട്ട് വരുന്നത് ഒന്ന് ഡി എച്ച് എസ് ആണ്, പിന്നെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡി എം ഇ, പിന്നെ അഡീഷണൽ ഡയറക്ടർ വിജിലൻസ് അതിൻ്റെ ഒരു അംഗമാണ്. അതുകൂടാതെ നമുക്കൊരു ലീഗൽ മെമ്പർ ഉണ്ടാവും. അന്ന് നമ്മുടെ കാലത്ത് മഞ്ചേരിയിലെ പ്രശസ്തനായ അഡ്വക്കേറ്റ് ശ്രീധരൻ നായരായിരുന്നു. അപ്പോൾ അത് വളരെയധികം സഹായമായിരുന്നു, കാരണം ലീഗൽ പോയിന്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായിട്ട് വരുന്നതുകൊണ്ട് ഈ കമ്മിറ്റിയിൽ വരുന്ന പരാതികളൊക്കെ എടുത്ത് പരിശോധിച്ച് വിദഗ്ധാഭിപ്രായങ്ങൾ, അതായത് വിദഗ്ധ സമിതികളുടെ അടുത്തു നിന്ന്, ഇപ്പം ഒരു പ്രസവ സംബന്ധമായ പ്രശ്നമാണെങ്കിൽ നമ്മൾ ആ സംസ്ഥാനത്തെ അതിന് ഏതെങ്കിലും എക്സ്പെർട്ടിൻ്റെ അടുത്തു നിന്ന് ഒപ്പീനിയൻ എടുക്കും. അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് ചിലപ്പോൾ അതിൽ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് സർക്കാരിന് സമർപ്പിക്കും, ആരാണോ ശിക്ഷിക്കേണ്ടത് അവർക്ക് കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ മെഡിക്കൽ കൗൺസിൽ, അന്ന് നമ്മളതിന് പറയായിരുന്ന ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലായിരുന്നു, ഇപ്പോൾ അത് കേരള മെഡിക്കൽ കൗൺസിലാണ്. അപ്പോൾ ഈ മെഡിക്കൽ കൗൺസിലിൽ ആണല്ലോ എല്ലാ ഡോക്ടർമാരുടെയും ഡിഗ്രി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനും എതിരായിട്ടുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്ന ആ കമ്മിറ്റിയുടെ, എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ തന്നെ സഹപ്രവർത്തകർക്കെതിരായിട്ടുള്ള പരാതികളാണ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് അതിലൊരു സത്യം. പല പരാതികളും കഴമ്പില്ലാത്തതാണെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വാസ്തവവും. പക്ഷേ ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ, അത് നമ്മൾ കണ്ടെത്തുകയും അതിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
1: മാഡം, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണല്ലോ കേരളത്തിൽ മഹാമാരികൾ, പ്രളയം, നിപ്പ, കോവിഡ് തുടങ്ങിയ ദുരന്തങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെട്ടത്. ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന ഒരു സമയമായിരുന്നല്ലോ അത്, അതേക്കുറിച്ച് പറയാമോ?
0: അതായത് ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന ഒരാൾ പുറത്തുനിന്ന് കാണുന്നതല്ല യഥാർത്ഥത്തിൽ. കാരണം പുറമേ നിന്ന് നോക്കുന്ന

0: ആരോഗ്യവകുപ്പിനകത്ത് കുറച്ച് ആശുപത്രികളാണ് കാണാൻ പറ്റുക. അത് PHCകളാവാം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രി, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ആശുപത്രി പ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ പ്രധാനമായിട്ടും പ്രിവെൻറ്റീവ് ഹെൽത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കും,
1: പ്രതിരോധത്തിന്.
0: ആശുപത്രികളിലെ ക്യൂറേറ്റീവ് ഹെൽത്താണ്, അതായത്
1: വന്ന
0: അസുഖത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പം പ്രിവെൻറ്റീവ് ഹെൽത്തിൽ ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, ശരിക്കു പറഞ്ഞാൽ നമ്മൾ തീ പിടിച്ചാൽ തീ കെടുത്താനായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു ദ്രുതഗതിയിലുള്ള പ്രവർത്തനമാണ് പലപ്പോഴും ആരോഗ്യവകുപ്പ് ചെയ്യാറ്. അതിന് ഇപ്പം കോവിഡോ ഇനിയിപ്പോഴൊന്നും നിങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു PHCയിലെ മെഡിക്കൽ ഓഫീസർ, പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ഫുഡ് പോയ്സണിങ് ഔട്ട് ബ്രേക്ക്, സാധാരണ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വയറിളക്കത്തിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു ഡെങ്കു ഔട്ട് ബ്രേക്ക്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സർവ്വസന്നാഹങ്ങളോടുകൂടി ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ ഒരു ശൈലി.
1: ഒരു
0: അപ്പോൾ ഉണരും,
1: വല്ലാണ്ട് ശക്തമാകുന്ന
0: ആ സമയത്ത് നമ്മൾ കൂടുതലൊരു ശക്തി ആർജിച്ചുകൊണ്ട്, അത് ആരും പറയേണ്ട ആവശ്യമില്ല, തന്നെ ആ സിസ്റ്റം അങ്ങോട്ട് അലേർട്ടാവും. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ നിന്ന് ഏറ്റവും താഴ്ന്നു തന്നെ പഠിച്ച് വന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് DHS ആയ സമയത്തും വലിയ ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടില്ല. കാരണം നമുക്കറിയാം നമ്മൾ അവിടെ നിന്ന് കൊടുത്താൽ മതി, സിസ്റ്റം അവിടെ ഓടുന്നുള്ളത്. ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കാണുന്ന സമതലങ്ങളിൽ മാത്രമല്ല ഇതുള്ളത്, ഇത് പുഴയിനകത്തുണ്ട്. അതായത് ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ നമ്മുടെ പലതും കടവിലും ഒക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ മലമുകളിലെല്ലാം ഉണ്ട്. ആർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ദുർഘടമായ വനവാസ മേഖലകളിലും നമ്മുടെ സ്ഥാപനങ്ങളും പ്രവർത്തകരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഈ നെറ്റ്വർക്കിനെ ഒന്ന്
1: ഏകോപിപ്പിക്കുക,
0: അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം എല്ലാവരും ട്രെയിൻഡാണ്. ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേകത തന്നെ, ആരോഗ്യവകുപ്പിലെ ജീവനക്കാരിൽ നല്ലൊരു വിഭാഗവും സ്പെഷ്യലായിട്ട് ട്രെയിനിങ് കിട്ടിയവരാണ് എന്ന് ഞാൻ പറയുമ്പം, ഇപ്പോൾ നേഴ്സുമാർ, അവരവരുടെ പഠനം 4 വർഷമോ അതിൽ കൂടുതലോ പഠിച്ചവരാണ്. സ്ഥാപനങ്ങളിൽ പഠിച്ചതിന് ശേഷം ജോലിക്ക് വരുന്ന ഒരു കാറ്റഗറിയാണ് നേഴ്സുമാർ. നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, അവർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് പോസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. അവരുടെ ആ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട്. അതുപോലെ തന്നെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, അവരും അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് വരുന്നത്. പിന്നെ ലാബ് ടെക്നീഷ്യന്മാർ, അവർ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ടാണ് അവർ ജോലിയിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ എല്ലാ വിഭാഗം ടെക്നീഷ്യന്മാരും, ഇപ്പോൾ എക്സ്റേ ടെക്നീഷ്യന്മാരുണ്ട്, ഞാൻ എല്ലായിടത്ത് പറയുന്നില്ല, ഡോക്ടർമാരെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, അവരേത് മേഖലയിലാണോ സ്പെഷ്യാലിറ്റി അതിൽ അവർ വിദഗ്ധരായി കഴിഞ്ഞതിന് ശേഷമാണ് ജോലിയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കൂടുതലൊരു പരിശീലനമൊന്നും ആവശ്യമില്ല. എവിടെയെങ്കിലും ചെറിയ അപാകതകളുണ്ടെങ്കിൽ തിരുത്തേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയധികം കാറ്റഗറി എക്സ്പേർട്സ് ഉള്ള ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. അത് ഞാൻ പൊതുവായിട്ട് പറയുന്ന എൻ്റെ ഒരു അനുഭവം അതാണ്.
2: മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറായ ഡോക്ടർ RL സരിത തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇന്ന് കയ്യൊപ്പിൽ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച കയ്യൊപ്പിൽ കേൾക്കാം. നിർവഹണ സഹായം സിതാര.
3: ഹവാക്കർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിച്ചത്
4: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.

0: വിളയുണ്ണിത
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
5: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
5: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
4: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
6: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
8: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
9: എന്നാലും എന്റെ ദിനേശ, നിനക്ക് ഭയങ്കര നഷ്ടം തന്നെയാ പറ്റിയത്. ശേഖര മുതലാളിയുടെ മോളുടെ കല്യാണം എത്ര ഗ്രാൻഡ് ആയിരുന്നു അറിയോ? നിനക്ക് വല്ല തിരക്കുണ്ടായിരുന്നെങ്കിൽ ആ സുഷുമേനെ വിടായിരുന്നില്ലേ?
10: അത് ശരി. അതെ, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനും സുഷുമയും മാരേജിന് പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചത്. കുറച്ചു കാലം കഴിയുമ്പോ ശശിക്ക് മനസ്സിലാവും ഞങ്ങളാണ് ശരിയെന്ന്.
9: ഓ,
11: ഈ കല്യാണത്തിന് ഡ്രസ് കോഡ് എന്നൊക്കെ പറഞ്ഞ അംഗീകരിക്കാൻ പറ്റില്ല.
10: പറ്റില്ല?
9: ഓ, അപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഒരു കെട്ടായി.
11: നമ്മൾ എന്ത് കളറുള്ള ഡ്രസ് ഇടണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലേ?
10: അല്ലേ?
9: ആണോ?
11: ആത്മാഭിമാനം അടിയറ വെച്ചുള്ള ഒരു പരിപാടിക്കും ഞങ്ങള് കിട്ടില്ല.
9: കയ്യിലെ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാനൊന്ന് കൈയടിച്ചേനെ. നാല് തരം പായസം, പിന്നെ ബോളി, പരിപ്പ് വട, 30 ഐറ്റംസ് ഉണ്ടായിരുന്നു സദ്യക്ക്.
10: എന്നിട്ട് നിങ്ങൾ രണ്ടും അത് മുഴുവൻ കഴിച്ചോ?
9: അത് മുഴുവൻ കഴിക്കാൻ ആർക്കൊണ്ട് പറ്റും?
11: ഇന്നാള് നമ്മുടെ രാജേഷ് പറഞ്ഞു അവൻ 40 ഐറ്റംസ് ഉള്ള ഒരു റിസപ്ഷനിൽ പങ്കെടുത്ത കാര്യം.
9: രാജേഷ് അല്ലേ? ഓ, മിഡിൽസിന്റെ ആളാണ്.
11: അല്ലാന്നേ, കപ്പയുടെ വെറൈറ്റി തന്നെ 8 തരം ഉണ്ടായിരുന്നു. പിന്നെ ലൈവ് ദോശ, വെള്ളയപ്പം കൗണ്ടറുകള്, 10-15 തരം ഡെസേർട്സ്.
9: കേട്ടിട്ട് കൊതിയോട്.
10: ശശിയെ, സത്യം പറ, ഈ ഐറ്റംസിൽ നാലിലൊന്ന് നമ്മൾ വിചാരിച്ച കഴിക്കാൻ പറ്റൂ?
9: അങ്ങനെയൊക്കെ ചോദിച്ചാലിപ്പോ
10: നമ്മൾ എത്ര ഭക്ഷണ സാധനങ്ങളാണോ വേസ്റ്റ് ആക്കി കളയണത്. ബുഫേ എന്ന ഓമന പേരിട്ട ഫുഡ് പോലും ആളുകൾ പ്ലേറ്റിൽ കൊള്ളാത്തത്ര നിറച്ച് അത് മൊത്തം വേസ്റ്റ് ആക്കും. അവനവന് വേണ്ടത് കുറച്ചു കുറച്ചായിട്ട് കഴിച്ച പോരെ, സാധനങ്ങൾ ആരും അടിച്ചു മാറ്റൊന്നും ചെയ്യില്ല.
11: ഓരോ സദ്യ കഴിയുമ്പോഴും ടൗണിലെ ലാബുകാർക്ക് ജാഗരയാ. ആളുകള് കണ്ണി കണ്ടതൊക്കെ അകത്താക്കി റീഡിങ് കൂടിക്കൂടി ഒടുവില് ആസ്പത്രിയില് സ്ഥിരതാമസം ആകുകയല്ലേ. എന്റെ അമ്മാവിന് കഴിഞ്ഞ മാസത്തെ ഫാസ്റ്റിംഗ് ഷുഗർ എത്രയാന്നറിയോ? 160.
9: എന്റെ അമ്മാവിന് 200 ആണല്ലോ.
10: എന്താ, അമ്മാവന്മാര് മത്സരിക്ക? അല്ല പിന്നെ.
9: എന്നാലും ഒരു കല്യാണത്തിന് പോയാല് എന്തൊക്കെ കാണാനുണ്ടെന്നോ? വരന്റെയും വധുവിന്റെയും മേക്കപ്പ് കോസ്റ്റ്യൂംസ്. ശേഖര മുതലാളിയുടെ മോളെ കല്യാണത്തിന് 3 ദിവസം, ഏയ് അല്ല 4 ദിവസം അല്ലേ ചടങ്ങുകള്. എന്തൊക്കെയാന്നറിയോ? മെഹന്തി, ഹൽദി, പ്രീ വെഡിങ് ഷൂട്ട്, സംഗീത സെറിമണി. എന്തൊക്കെ പരിപാടികളാണ് ഇഷ്ട.
10: എന്റെ ശശിയെ,
9: ഓ,
10: ഞാനൊരു കല്യാണത്തിന് പോണത് എന്തിനാന്നറിയോ?
9: പള്ളാറെ ഫുഡ് കഴിക്കാനല്ലേ?
10: നിനക്ക് ആ വിചാരം തന്നെയുള്ളൂ, അതുകൊണ്ടാണ് നീ ഫുട്ബോൾ പോലെ ആയത്. എന്നാ കേട്ടോ, കാണാത്തവരെ കാണാനും ഓർമ്മ പുതുക്കാനൊക്കെ ഉള്ള അവസരമായിട്ടാണ് ഞാൻ കല്യാണങ്ങളെ കാണുന്നത്.
11: പക്ഷേ ഇപ്പൊ അതിനൊന്നും പറ്റാറില്ല. കല്യാണത്തിന് എന്തൊക്കെ ഘോഷങ്ങളാ ഇപ്പോ? ഒരു മിനി ഓർക്കസ്ട്ര സ്റ്റേജിൽ, കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഫുൾ ടൈം വായിക്കും.
9: അല്ല ദിനേശ, എനിക്കൊരു സംശയം, ഈ കല്യാണ വീട്ടിൽ ഇങ്ങനെ ഉറക്ക പാട്ട് വെക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ?
10: എല്ലാവർക്കും ഇപ്പൊ പാടാനല്ലേ താല്പര്യം?
11: അല്ലെങ്കിലേ പ്രായമായവർക്ക് കണ്ണും ചെവിയും കുറവാ, അതിന്റെ കൂടെ ഈ ശബ്ദം കൂടി ആവുമ്പോ പിന്നെ എന്ത് സംസാരിക്കാൻ പറ്റും? പിന്നെ ഇവന്റ് മാനേജ്മെന്റുകാരുടെ ഉന്തും തള്ളും വേറെ.
10: ഇനി സ്റ്റേജിലാണെങ്കിൽ ഫോട്ടോഗ്രാഫർമാരും വീഡിയോക്കാരും നേരെ നേരെയായിട്ട് അങ്ങ് നിൽക്കും. നമുക്കൊന്ന് കാണാൻ പറ്റില്ലടോ കല്യാണം.
9: അതിനിങ്ങനെ കാണാൻ വേണ്ടിട്ടല്ലേ അപ്പുറത്ത് LED വാളില് കല്യാണം കാണിക്കണത്.
10: അങ്ങനെയൊക്കെ തന്നെയാ കാണാറ്.
11: ഭക്ഷണത്തിന്റെ കാര്യം അതിലും വിശേഷം.
9: എന്തേ, ഫുഡ് അടിപൊളിയല്ലേ?
11: ആളുകള് ഭക്ഷണം ആദ്യമായിട്ട് കാണുന്ന പോലെയല്ലേ?

0: ബന്ധം കാണിക്കുന്നത്?
1: അല്ല അത് ശരിയാട്ടോ, മിക്ക സദ്യക്ക് ഞാൻ കണ്ടിട്ടുണ്ട്.
0: സീറ്റ് പിടിക്കാനുള്ള കഷ്ടപ്പാട് പറയാതിരിക്കുക ഭേദം. ഉന്തിയും തള്ളിയും ഒരു വിധം അകത്തെത്തി സീറ്റ് പിടിച്ചു കഴിഞ്ഞാ ആ പന്തിയിലെ എച്ചിലെല്ലാം വരെ എടുത്തിട്ടുണ്ടാവില്ല.
1: പറഞ്ഞൊക്കെ റെഡിയാണ്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേര് ഒരു കണക്കിന് ഭാഗ്യവന്മാരാ. എന്റെ കല്യാണത്തിന് ആൽബം വരെ ഫുൾ ഡാമേജാ. ആ അതും എന്താ വെയിറ്റ്, ഓരോ ആൽബവും മിനിമം 10 കിലോ ഉണ്ടാവും.
2: എന്റെ 20 കിലോ ഉണ്ടാവും.
1: അപ്പൊ മത്സരിക്കല്ലേ?
2: അല്ല പിന്നെ, കല്യാണത്തിനും റിസപ്ഷനും ചെലവാവണ 10-30 ലക്ഷം രൂപ ഈ കുട്ടികളുടെ പേരിൽ ബാങ്കിലിട്ട് കൊടുക്കാൻ വേണ്ടത്. അവർക്ക് ഈ പണം എത്രയോ ഉപകാരപ്പെടും.
1: അപ്പൊ ചുരുക്കത്തില് നിങ്ങളെ മോള് അനുവിന്റെ കല്യാണത്തിന് സദ്യ കഴിക്കാനുള്ള മോഹം ഒരു തീരുമാനമായി.
2: അവക്ക് കല്യാണം തന്നെ വേണ്ടാന്നാണോ പറയണേ? എന്നിട്ടോ അവന്റെ ഒരു സദ്യ?
1: മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂലല്ലോ.
3: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ,
4: ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴടത്ത്, സൂര്യ VS.
3: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്ര തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
7: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
8: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
7: ഇത്തവണ മെയിൽ ബോക്സിൽ കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത് അഖില കേരള റേഡിയോ നാടകോത്സവത്തെക്കുറിച്ചാണ്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും റേഡിയോ നാടകോത്സവം ആരംഭിക്കുന്നത്. അതിൽ സന്തോഷം അറിയിച്ചുകൊണ്ടും നാടകങ്ങൾ വിലയിരുത്തിക്കൊണ്ടും പ്രിയ ശ്രോതാക്കൾ എഴുതിയിട്ടുണ്ട്. MK രാധാകൃഷ്ണൻ കാക്കൂര് പറയുന്നത്, റേഡിയോ നാടകങ്ങൾക്ക് ഇന്നും വളരെ പ്രസക്തിയുണ്ട്, പ്രശസ്തിയുണ്ട്. 30 വർഷം മുമ്പ് കോഴിക്കോട് നിലയം കാഴ്ചവെച്ച നിരവധി നല്ല നാടകങ്ങൾ അവിടെ കാണുമല്ലോ. അവയിൽ ചിലതും അപൂർവമായി പ്രക്ഷേപണത്തിൽ കേൾക്കാറുണ്ട്. എന്നാൽ അവ കൂടുതൽ തവണ കേൾപ്പിക്കണം എന്നുകൂടിയാണ് അദ്ദേഹം ഈ നാടകോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യപ്പെടുന്നത്.
8: പ്രിയമുള്ള ആകാശവാണിക്ക്, അഖില കേരള റേഡിയോ നാടകോത്സവം തുടങ്ങിയതിന് ആദ്യമായി അഭിനന്ദനം അറിയിച്ച് കത്ത് തുടരുകയാണ്. എന്തെന്നാൽ 11 രാത്രി 9:30 തിരുവനന്തപുരം നിലയം കാഴ്ചവെച്ച ദൈവത്തിന്റെ മനമാര് കണ്ടു എന്ന നാടകം എത്ര കേട്ടാലും മതിവരില്ല, അത്രയേറെ ഹൃദയസ്പർശിയാണ്. സിനിമയിലെ മാന്ത്രികൻ പ്രിയ മോഹൻലാൽ അവതരിപ്പിച്ച കേന്ദ്ര കഥാപാത്രം അശോകൻ ശബ്ദം കൊണ്ടും അവതരണം കൊണ്ടും മനസ്സിനെ സ്വാധീനിച്ചു. മരമായി വേഷമിട്ട MR ഗോപകുമാർ എന്ന കഥാപാത്രം നാടകത്തിന്റെ തിളക്കം പത്തരമാറ്റാക്കി. ദൈവത്തിന്റെ മനമാര് കണ്ടു മുൻപെങ്ങും കേൾക്കാത്ത തരം അതിസാഹസികമായ അവതരണം. രചയിതാവിനും സംവിധായകനും അതിലുപരി ശ്രോതാക്കളിലേക്ക് എത്തിച്ച പ്രിയവാണിക്കും അഭിനന്ദനങ്ങൾ. മിനി VS വാളവയലാണ് കത്തയച്ചത്.
7: മരം ഒരു വരം, പ്രാർത്ഥിക്കാമെന്ന് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം, വേണ്ടെന്ന് മരം, മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവരൊരു ദിനം തിരിച്ചു വന്നാൽ, ഇങ്ങനെയുള്ള ചില ചിന്തകൾ നാടകത്തിലൂടെ മുന്നോട്ട് വെച്ചു. ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തെക്കുറിച്ചാണ് പുഷ്പലത ചാത്തമംഗലം എഴുതുന്നത്. ആരെയും വിസ്മയിപ്പിക്കും ആ അവതരണം. സ്നേഹമാണ് മരങ്ങളുടെ മുഖമുദ്ര. ഈശ്വരന്റെ കഴിവുകൾ മനുഷ്യരിൽ സന്നിവേശിപ്പിച്ച് അവർ ദൈവങ്ങളായി തീരുമ്പോൾ ആ മനസ്സും സ്നേഹപൂർവ്വം വായിച്ചെടുക്കാം.
8: ഇതേ നാടകത്തെപ്പറ്റി EK ഗോവിന്ദൻ മാസ്റ്റർ ചീക്കിലോടും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്നെത്തിയ നാടകോത്സവത്തിൽ ശ്രോതാക്കളെ പിടിച്ചിരുത്തിയ നാടകമായിരുന്നു ദൈവത്തിൻ മനമാര് കണ്ടു എന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നാടകത്തിൽ മോഹൻലാലിനോടൊപ്പം ഗോപകുമാറും ഭാഗ്യലക്ഷ്മിയും ബാക്കിയെല്ലാവരും മത്സരിച്ച് അഭിനയിച്ചു. ധീരജ് സുകുമാരന്റെ പശ്ചാത്തല സംഗീതം നാടകം വിജയിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത്. രചയിതാവ് ജയരാജമിത്രയ്ക്കും സംവിധായിക റൂബി ബാബുവിനും അഭിനേതാക്കൾക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
7: സഹദേവൻ പുത്തൂർവട്ടം ബാലിശ്ശേരിയുടെ കത്താണ് ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റേഡിയോ നാടകോത്സവത്തിൽ കേട്ട ദൈവത്തിൻ മനമാര് കണ്ടു എന്ന നാടകം. ഗംഭീരമായി മോഹൻലാലിന്റെ മാസ്മരിക ശബ്ദവും വിസ്മയിപ്പിക്കുന്ന പശ്ചാത്തല സംഗീതവും ആനുകാലിക പ്രസക്തിയുള്ള പ്രമേയവും നാടകത്തെ വേറിട്ടതാക്കി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
8: അഖില കേരള റേഡിയോ നാടകോത്സവത്തോടനുബന്ധിച്ച് 12 ചൊവ്വാഴ്ച കോഴിക്കോട് നിലയത്തിൽ നിന്നുള്ള മടക്കം എന്ന നാടകം മികച്ച നിലവാരം പുലർത്തി. രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാറിനും മറ്റ് അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു സത്യൻ നായർ കരുവള്ളിക്കുന്ന്.
7: വാസുദേവൻ പെരുമുടിയൂരിന്റെ പ്രതികരണമാണ് മടക്കം കേട്ടു. 35 വർഷങ്ങളെങ്കിലും

0: പിന്നെയാണ് ഒരു റേഡിയോ നാടകം പൂർണ്ണമായി കേട്ടിട്ടുണ്ടാവുക. അതിനൊരു ബ്രേക്ക്, നാടകീയത കുറവേ അനുഭവപ്പെട്ടുള്ളൂ എങ്കിലും ഒരു കഥ കേട്ട സുഖം തോന്നി, നന്നായി.
1: ആകാശവാണിയിൽ ചൊവ്വാഴ്ച പ്രക്ഷേപണം ചെയ്ത മടക്കം എന്ന നാടകം കേട്ടു. ഒരു ശാസ്ത്രജ്ഞനെ വിവാഹം ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയാതെ പോയ നളിനിയുടെ വേദനകളും, തന്റെ പ്രൊജക്ട് വിജയകരമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു പരാജയപ്പെട്ട മാധവ് എന്ന ശാസ്ത്രജ്ഞന്റെയും അനുഭവങ്ങൾ എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. നാടകമായാലും ജീവിതമായാലും ഇത്തരം ദുരനുഭവങ്ങൾ സർവ്വസാധാരണം. കഥ അയച്ചിരിക്കുന്നത് മഞ്ജുള ഹരിദാസ്.
0: കോഴിക്കോട് നിലയത്തിന്റെ നാടകം മടക്കം ഉള്ളടക്കം നല്ലതായിരുന്നുവെങ്കിലും അവതരണ മികവ് പുലർത്തിയില്ല. ഇഴഞ്ഞു നീങ്ങിയ നാടകത്തിന്റെ അവസാനമെത്തിയപ്പോൾ തിടുക്കപ്പെട്ട് തീർത്ത പോലെ തോന്നി. ഗൗരവതരമായൊരു വിഷയമായിരുന്നെങ്കിലും ക്ലൈമാക്സ് തീരെ ശരിയാവാത്ത പോലെ തോന്നി പി എം ഓമന തൊണ്ടയാടിന്.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര കത്തയച്ചിട്ടുണ്ട്. കാടിന് നടുവിൽ ഒറ്റപ്പെട്ട ഒരു മരുന്ന് പരീക്ഷണശാലയിൽ നടക്കുന്ന പരീക്ഷണങ്ങളുടെയും സയന്റിസ്റ്റുകൾ തമ്മിലുള്ള മത്സരത്തിന്റെയും കഥ പറഞ്ഞ നാടകം പ്രത്യേക മേന്മയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ശരാശരി നാടകം മാത്രമായി പോയി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്.
0: മടക്കം കോഴിക്കോട് നിലയത്തിന്റെ അവതരണം ഉജ്ജ്വലമായി എന്ന് പറയുന്നു. ശാസ്ത്ര ഗവേഷണ മേഖലയിൽ ആരും അറിയാത്ത ഈഗോ ക്ലാഷ്, ഈ മേഖലയിൽ കോർപ്പറേറ്റുകൾ ചെയ്യുന്ന ചൂഷണം തുടങ്ങിയവ വെളിപ്പെടുത്തുന്ന കഥാതന്തു, ഇവ രണ്ടും വ്യത്യസ്തത പുലർത്തി. ശാസ്ത്രലോകത്ത് സമർപ്പിത ജീവിതം നയിക്കുന്ന നായക കഥാപാത്രത്തിന്റെ ഭാര്യയാകേണ്ടി വന്ന ഹൃദയ നൈർമല്യം കാത്തുസൂക്ഷിക്കുന്ന സ്നേഹമയ്യയായ നായിക, ശാസ്ത്രജ്ഞരുടെ ജീവിത സംഘർഷങ്ങൾ, മത്സരങ്ങൾ, ജീവിതത്തിലെ നല്ല സമയങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ, ഹൈറേഞ്ച് മേഖലയെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള നാടകം ഗംഭീരമാക്കി മാധവ്, നളിനി എന്നിവർ ശബ്ദം കൊണ്ട് തകർത്ത് അഭിനയിച്ചു. രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാറിന് അഭിനന്ദനങ്ങൾ. പ്രമോദ് ഗോപുവാണ് തിരൂരിൽ നിന്ന് ഈ കത്തയച്ചത്.
1: ഇനി സോണിയ കോഴിക്കോടിന്റെ ഒരു ശബ്ദ സന്ദേശത്തിലേക്ക്.
2: നാടകം നന്നായിണ്ടായിരുന്നു കേട്ടോ, നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. നല്ല ആ കഥാപാത്രങ്ങളെ കൂടെ നമ്മൾ അങ്ങനെ സഞ്ചരിച്ചു, നല്ല രസമായിട്ട്, നല്ല ഒരു സിനിമ കണ്ട പോലൊക്കെ തോന്നാം. ഇത്ര രസമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മളാ പഴയ കാലത്തേക്ക് ഒന്നും കൂടെ തിരിഞ്ഞു നോക്കുമ്പോഴേ അങ്ങടൊക്കെ പോയ പോലെ തോന്നി. കുട്ടിക്കാലത്ത് നാടകോത്സവം റേഡിയോയില് വരുമ്പോഴത്തേക്ക് മുടങ്ങാതെ കേൾക്കുകയായിരുന്നല്ലോ. അപ്പൊ ഒരുപാട് സന്തോഷം.
0: മടക്കത്തെ കുറിച്ച് മറ്റൊരു ശബ്ദ സന്ദേശം കൂടി.
3: ഞാൻ തമ്പാൻ, കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്. കോഴിക്കോട് നിലയത്തിൻ്റെ ഈ വർഷത്തെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ മടക്കം എന്ന നാടകം കേട്ടിട്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. ശ്രീ കൃഷ്ണകുമാർ സാറ് എഴുതി സംവിധാനം നിർവഹിച്ച് ഏറെ വ്യത്യസ്തവും രചനാ വൈഭവത്തിൽ മികച്ചു നിൽക്കുന്നതും ആയിരുന്നു. അവതരണം കൊണ്ടും ഏറ്റവും മികവാർന്ന നാടകം അബ്ദുള്ള മെന്മണ്ട അവതരിപ്പിച്ച മാധവ് എന്ന കഥാപാത്രം മനസ്സിൽ നിന്ന് മായുന്നില്ല, മറയുന്നില്ല.
1: അഖില കേരള റേഡിയോ നാടകോത്സവത്തോടനുബന്ധിച്ച് രാത്രി 9:30 നാടകങ്ങൾ കേൾക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി നാടകങ്ങൾ ഉച്ചയ്ക്ക് 1 പുനഃപ്രക്ഷേപണം ചെയ്യുന്നതിന് നന്ദി. കഥ അയച്ചിരിക്കുന്നത് രാജൻ എസ് കെ തൂവക്കോടാണ്.
0: 76 പൂർത്തിയാക്കി 77 പിറന്നാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട കോഴിക്കോട് ആകാശവാണിക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഒരുപാട് പിറന്നാളുകൾ ആഘോഷിക്കാൻ കോഴിക്കോട് ആകാശവാണിക്ക് കഴിയട്ടെ. അനീഷ് കൊല്ലമ്പടിയാണ് ആശംസകൾ നേർന്നത്. ഈ പിറന്നാൾ ദിനത്തിൽ കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നുണ്ടോ? ആകാശവാണിയുടെ അങ്കണത്തിൽ 12, 13, 14 തീയതികളിലായി മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന പേരിൽ ഒരു സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 75 കോഴിക്കോട് ആകാശവാണി സംഗീതത്തിനും ചലച്ചിത്രത്തിനും നോവൽ കഥാ മേഖലയ്ക്കും കവിതയ്ക്കും നൽകിയ സംഭാവനകൾ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ടുള്ള 4 പരിപാടി നടന്നത്. ഇതിൻ്റെ ശബ്ദലേഖനം പരമ്പരയായി പ്രിയ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് പിറന്നാളിനോടനുബന്ധിച്ച് ചെയ്യുന്ന പുതിയ പരിപാടി.
1: യു ബാലഗോപാലൻ പേരാമ്പ്രയുടെ കത്താണ്. പ്രിയപ്പെട്ട ആകാശവാണിക്ക്, സിനിമയിലായാലും നാടകത്തിലായാലും ആധുനികമായ ടെക്നോളജികൾ നമ്മുടെ കണ്ണുകളിൽ അവിശ്വസനീയമായ മായക്കാഴ്ചകളാണ് സൃഷ്ടിക്കുന്നത്. പണ്ട് ലിസ എന്ന ഹൊറർ ചിത്രം കണ്ട് പേടിച്ചു പോയർ ഒരുപാടുണ്ട്. പക്ഷേ ഇന്നൊരു ഹൊറർ മൂവി കണ്ടാൽ പേടിക്കുന്ന കാലം കഴിഞ്ഞു. അവിടെയാണ് ഒരു 60-70 കാലഘട്ടങ്ങളിൽ കേരളക്കരയിലാകെ ഭയമെന്ന രണ്ടക്ഷരത്തെ സിരകളിൽ കുത്തിവെച്ച കലാനിലയം നാടകങ്ങൾ അരങ്ങേറിയത്. ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും കലാനിലയം നാടകങ്ങൾ അരങ്ങി

0: കീഴടക്കുന്നു, പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്നു. അതിനു പിന്നിലെ കഴിവും ആത്മാർത്ഥതയും നടനവൈഭവവും പ്രശംസനീയവുമാണ്. കലാനിലയം കൃഷ്ണൻനായരുടെ മകൻ അനന്തപത്മനാഭൻ ആർട്ട് കഫേയിൽ പങ്കുവച്ച കലാനിലയത്തെപ്പറ്റിയുള്ള വിവരണങ്ങൾ ഹൃദ്യം ശ്രദ്ധേയം.
1: കെ പി മുഹമ്മദ് ഷെരീഫ് കാപ്പിന്റെ കത്താണ്. സമാന്തര സിനിമാ വക്താക്കളിൽ ശ്രദ്ധേയനായ പ്രതാപ് ജോസഫുമായുള്ള വർത്തമാനം ആർട്ട് കഫയിലൂടെ ആസ്വദിച്ചു. പതിറ്റാണ്ട് മുമ്പേ മഞ്ചേരിയിലെ മൊണ്ടാഷ് ഫിലിം സൊസൈറ്റി വഴിയുള്ള പ്രദർശനങ്ങളിൽ അദ്ദേഹത്തിന്റെ സിനിമകളുടെ കാഴ്ചക്കാരനാകാൻ സാധിച്ചിട്ടുണ്ട്. എ ടി അബുവിന്റെ ആദ്യ ചിത്രമായ രാഗംതാനം പല്ലവിയിലെ പാർവതി സ്വയംവരം മെയ് 10 സുവർണമലരുകളിൽ കേൾപ്പിച്ചിരുന്നുവെങ്കിലും രചയിതാവായ എ പി ഗോപാലന്റെയോ സംഗീത സംവിധായകന്റെയോ പേരുകൾ അവതാരക പറയാതെ പോയി. പിഴവുകൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പിഴവുകൾ തന്നെയാണ്. അവ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇത്തരം പോരായ്മകൾ ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ സന്തോഷം മാത്രം.
0: അനൗൺസ്മെന്റിൽ വന്ന പിഴവിനെക്കുറിച്ച് മിനിസി ചന്ദ്രൻ പാലക്കോട്ട് വയൽ സന്ദേശം അയച്ചിട്ടുണ്ട്. 15 പ്രഭാതവന്ദനത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനത്തിന് അവതാരക പറഞ്ഞത് വി ടി മുരളി എന്നാണ്. ആ ഒരു തെറ്റാണ് മിനി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
1: തുടർന്നും വിലയേറിയ പ്രതികരണങ്ങൾ അയക്കുമല്ലോ. കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് പിൻകോഡ് 673032.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
1: മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
2: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കാറ്റ് വന്നു വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം, തിരുനല്ലൂർ കരുണാകരന്റെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആസ്വദിക്കാം. വിക്രമാദിത്യൻ എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും സൗമ്യ ടി ആറും ആലപിച്ചത്. സന്തോഷ് വർമ്മയുടെ മനോഹരമായ വരികൾക്ക് ബിജിപാലിൻ്റെ സംഗീതം.

0: നോട്ടുകളും നോക്കണം.
1: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: അടുത്ത ഗാനം ആസ്വദിക്കാം. ഗിരീഷ് പുത്തൻചേരിയുടെ ഭാവനയിൽ വിരിഞ്ഞ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസും കെ എസ് ചിത്രയും ആലപിച്ചത് നിറം എന്ന ചിത്രത്തിന് വേണ്ടി.

FM പ്രധാന വാർത്തകൾ. 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 33 നിന്ന് 37 ആയാണ് ഉയർത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധന പരിധി 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ നയപരമായ നിലപാട് വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഇക്കാര്യത്തിൽ ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് CNG വില 1 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ ഡൽഹിയിൽ 1 കിലോ CNGയുടെ വില 80 രൂപ 9 പൈസയായി വർദ്ധിച്ചു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. ഇന്ന് കുടുംബശ്രീ ദിനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് 1998 May 17 സംസ്ഥാനത്ത് കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം ദ്രുതഗതിയിൽ. ഇതുവരെ 250 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 കിലോയും ക്ലീൻ ആൻഡ് ജെർക്കിൽ 124 കിലോയും ആകെ 220 കിലോ ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 11 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കേൾക്കാം പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിനുവേണ്ടി സച്ചിദാനന്ദൻ പുഴങ്ങര രചിച്ച് വിദ്യാസാഗർ ഈണം പകർന്ന് സുജാത ലഭിച്ച ഒരു മനോഹര ഗാനം.

അടുത്ത ഗാനം അൻവർ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷലും നവീൻ അയ്യർ, ശബരി എന്നിവർ ചേർന്ന് ആലപിച്ചത്. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഗോപി സുന്ദറിൻ്റെ സംഗീതം.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലപ്രഭ കോഴിക്കോട്.
2: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
6: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
8: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
9: ശോഭിക വെഡിംഗ്സ്,
10: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം നഗരം ഒരുങ്ങി. നാളെ രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പോലീസും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാരും അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. അതേസമയം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഉച്ചയോടെ തീരുമാനമുണ്ടായേക്കും. ഘടകകക്ഷി മന്ത്രിമാരുടെ അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് ചർച്ചകൾ തുടരുകയാണ്. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കും. കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് ഒരു മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായാണ് മാധ്യമ റിപ്പോർട്ടുകൾ. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവരായിരിക്കും മന്ത്രിമാർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ ഇടം നേടിയത്. അല്പസമയത്തിനകം ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. നഗരത്തിൽ നാളെ രാവിലെ 7 ഗതാഗത നിയന്ത്രണമുണ്ടാകും. ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLAമാരുടെയും MPമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ 4 മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തുമെന്നാണ് റിപ്പോർട്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു എന്നിവരാണവർ. സെക്രട്ടേറിയറ്റിന് സമീപം സെൻട്രൽ സ്റ്റേഡിയത്തിൽ 12,000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് ഒരുങ്ങുന്നത്. ഇതിനു പുറമെ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയും ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടാകും. 500,000+ പേർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷികളാകുമെന്നാണ് കരുതുന്നത്. ചടങ്ങിന്റെ തത്സമയ ദൃശ്യം കാണാൻ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂറ്റൻ സ്ക്രീനുകളും സ്ഥാപിക്കുന്നുണ്ട്. നാളെ രാവിലെ 8 ആളുകൾക്ക് വേദിയിലേക്ക് പ്രവേശനം. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗം സെക്രട്ടേറിയറ്റിൽ ചേരും. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നിനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 33 നിന്ന് 37 ഉയർത്തുന്നത്. 1956 സുപ്രീംകോടതി നിയമത്തിലാണ് ഭേദഗതി വരുത്തിയത്. ഇതോടെ ചീഫ് ജസ്റ്റിസ് അടക്കം സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 38. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വിഷയത്തിലെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഇന്നലെ ബംഗളൂരുവിൽ രാഷ്ട്രീയ പാർട്ടികളുമായി നിയമ

വിദഗ്ധരുമായും പൗരസമൂഹവുമായും കൂടിയാലോചന നടത്തി. കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലി, ബി ജെ പി അടക്കം പാർട്ടികളുടെ നേതാക്കൾ തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിലെ ചർച്ചകൾ വഴി നിരവധി നിർദ്ദേശങ്ങളും വിയോജിപ്പുകളും ശുപാർശകളും കമ്മിറ്റി സമാഹരിച്ചതായി ചെയർമാൻ പി പി ചൗധരി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഏകീകരിക്കുമ്പോൾ ഏതാനും സംസ്ഥാന നിയമസഭകളെ കാലാവധി എത്തും മുമ്പ് പിരിച്ചുവിടേണ്ടി വരുമെന്ന വിഷയം പല കോണുകളിൽ നിന്നും ഉയർന്നതായി അദ്ദേഹം പറഞ്ഞു. അടിക്കിടെ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ വികസനത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുമെന്നും ഇക്കാര്യത്തിൽ നിരവധി കക്ഷികൾ അനുകൂല അഭിപ്രായം അറിയിച്ചിട്ടുണ്ടെന്നും ചൗധരി വെളിപ്പെടുത്തി. സിന്ധു നദീജല കരാർ സംബന്ധിച്ച് നിയമവിരുദ്ധമായി രൂപീകരിച്ച കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉത്തരവ് അംഗീകരിക്കുന്നില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. അവരുടെ ഉത്തരവിന് ഒരു പ്രസക്തിയുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഡൽഹിയിൽ വ്യക്തമാക്കി. കോർട്ട് ഓഫ് ആർബിട്രേഷന്റെ നിയമാധികാരത്തെ ഇന്ത്യ മാനിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നദീജലം പങ്കുവെക്കുന്ന കരാർ 1960 സെപ്റ്റംബറിലാണ് ഒപ്പുവെച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ കരാർ റദ്ദാക്കിയിരുന്നു. ഇന്ത്യ നെതർലാൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്ത തലത്തിലേക്ക് ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനും ഹേഗിൽ നടത്തിയ ചർച്ചകളിൽ തീരുമാനമായി. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഊർജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവ ഇരു നേതാക്കളും ചർച്ചയ്ക്കിടെ അവലോകനം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB വസ്തുതാ അന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്ന് PIB അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന PV കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരിയെയും ഡൽഹിയിലെ പ്രത്യേക CBI കോടതി 10 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് CBI അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും CBI കോടതിയിൽ വാദിച്ചു. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ് ട്രെയിനിന് രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെയായിരുന്നു അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടിച്ചത്. ആളപായമില്ല. ഇന്ന് കുടുംബശ്രീ ദിനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് 1998 May 17 സംസ്ഥാനത്ത് കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 2023 മുതൽ May 17 ഔദ്യോഗികമായി കുടുംബശ്രീ ദിനമായി ആചരിച്ചു തുടങ്ങി. അയൽക്കൂട്ടങ്ങൾ, ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റികൾ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റികൾ എന്നിങ്ങനെ 3 തട്ടുകളായാണ് കുടുംബശ്രീയുടെ പ്രവർത്തനം. ഇന്ന് ലോക ടെലി കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം. വിവര സാങ്കേതിക വിദ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് അവബോധം വളർത്താനും ഡിജിറ്റൽ വിടവ് കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും May 17 ടെലി കമ്മ്യൂണിക്കേഷൻ ദിനം ആചരിക്കുന്നത്. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ച 100 മീറ്റർ പരിധി 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ ഗവൺമെന്റിന്റെ നയപരമായ നിലപാട് വ്യക്തമാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചു വിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൗണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്റ്റ് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 6 വരിപ്പാത തകർന്ന് 1 വർഷം തികയാനിരിക്കെയാണ് വയഡക്റ്റ് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ 2 റീച്ചിലും 6 വരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലേസൺ ഓഫീസർ PPM അഷ്റഫ് പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്റ്റ് പാലം നിർമ്മിച്ചത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സംശയകരമായി കണ്ടെത്തിയ 2 പെൺകുട്ടികളെ റെയിൽവേ പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറി. ബീഹാർ സ്വദേശികളായ 16ഉം 17ഉം വയസ്സായ സഹോദരിമാരെയാണ് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. ഡൽഹി കാണാൻ ഇറങ്ങിയതാണെന്നും ട്രെയിൻ മാറിക്കയറി പാലക്കാട് എത്തിപ്പെടുകയായിരുന്നുവെന്നും പെൺകുട്ടികൾ പോലീസിന് മൊഴി നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: വീടും പരിസരവും ക്ലീൻ ചെയ്ത് നിങ്ങൾ മടുത്തോ?
1: എങ്കിൽ വിളിക്കൂ കൊയിലാണ്ടിയിലെ ഡി ക്ലീനിലേക്ക്.
0: തിളങ്ങട്ടെ നിങ്ങളുടെ വീടും പരിസരവും കൂടുതൽ പ്രൗഢിയോടെ.
1: വീട്, ഫ്ളാറ്റ്, ഓഫീസ് ക്ലീനിംഗ്,
0: വാട്ടർ ടാങ്ക് ക്ലീനിംഗ്,
1: കുഴൽക്കിണർ ക്ലീനിംഗ്,
0: സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ്,
1: ടെറസ് ക്ലീനിംഗ്,
0: വീട്, ഓഫീസ് ഷിഫ്റ്റിംഗ്,
1: ഇലക്ട്രിക് പ്ലംബിംഗ് ഉൾപ്പെടെ എല്ലാവിധ മെയിന്റനൻസ് വർക്കുകളും ചെയ്തു കൊടുക്കുന്നു.
0: ബി ക്ലീൻ സർവീസ് കൊയിലാണ്ടി.
1: ബി ക്ലീൻ സർവീസ് കൊയിലാണ്ടി.
0: ഫോൺ 9447921008.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കേൾക്കാം ഓളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി ആലപിച്ചത്. ഓൻവിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. വിപണിയിൽ സ്വർണം ഗ്രാമിന് 14,385 രൂപ, പവന് 115,080 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
5: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
4: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ, കോളേജ് ഐഡി കാർഡുമായി വരൂ.
5: ടീച്ചേഴ്സിനും സ്റ്റുഡന്റ്സിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
6: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ. സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: നിരാശയല്ല വേണ്ടത്, ഉചിതമായ തീരുമാനങ്ങളാണ്. നിരവധി ദമ്പതികളെ സന്താനലബ്ധി കൊണ്ട് സന്തുഷ്ടരാക്കിയ കൊക്കൂരിയുള്ളപ്പോൾ എന്തിനാണ് ആശങ്ക? വിശ്വസിക്കാം, കൊക്കൂരിയെ വിശാലമാക്കാം കുടുംബത്തെ. കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൌസിംഗ് കോളനി, മലാപ്പറമ്പ, കോഴിക്കോട്. വിളിക്കൂ 9847355 666.
8: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ബാലുശ്ശേരി പുത്തൂർ വട്ടം AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം.
9: ഞങ്ങൾ പുത്തൂർ വട്ടം AMLP ബാലുശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഞങ്ങൾ ഒരുക്കുന്ന പരിപാടികളാണ് ഇന്ന് പൂക്കുടയിൽ. ആദ്യമായി ഈശ്വര പ്രാർത്ഥന അവതരിപ്പിക്കുന്നത് ശ്രീഷ്ണ, ആരാധ്യ, നിരഞ്ജന.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട്.
1: കൂട്ടുകാരെ, ഇനി നമുക്ക് ഓരോ ഭാഷകളിലൂടെയും സഞ്ചരിച്ചാലോ? പല ഭാഷ, പല വേഷം, പല തരക്കാർ തുടങ്ങിയവയെല്ലാം നമ്മുടെ നാടിനെ വ്യത്യസ്തമാക്കുന്നു. എന്റെ ഇന്ത്യ വൈവിധ്യമുള്ള നാടാണ്. അടുത്തതായി തമിഴ് പദ്യവുമായി കൊച്ചു കൂട്ടുകാരൻ ഗ്രിഗറി.
2: തമിഴിൽ പിറന്ന് തമിഴായി വളർന്ന് തമിഴായി ഉയർന്ന് തമിഴായി ഉയർത്തിയ തമിഴ് സാൻഡ്രോകളെ വണങ്ങി ഉങ്ങൾ അനേവർക്കും എൻ മുതിർക്കം വണക്കം. കവിഞർ കവിക്കോ അബ്ദുൾ റഹ്മാൻ അവർ ഇയറ്റിയ തെന്മൊഴി സെന്മൊഴി എന്ന കവിത തുകുപ്പിലിരുന്ന് സെന്മൊഴി എന്ന കവിത വരികളെ ഉങ്ങൾക്കാ മൊഴിയേ. ഉളിക്കടലിൽ മുത മുതലായി ഉദിത്തു വന്ന പേരലയെ കലൈക്കടലിൽ നാവിനാൽ കടയ വന്ന് സെവിയമുടേ പിറന്ത നാളറിയ

0: பேரலையே பிறமொழிகளிலிருந்தால் காணு நிதம் இளமை பெற்று வந்தவளே, மயந்த மொழிகளுக்கு 4000 இருந்தும் உயர்ந்தவளே, உன்னை போல் உயிர்மையோடு இருப்பவர் யார்? வல்லினவும் மெல்லினவும் வளமான இடியனவும் நல்லினமாய் ஒன்று பெற்று நடக்க வழி சேர்ந்தவளே, உயிர்மொழி நீ தனிமொழி நீ, உன்னதமாம் செம்மொழி நீ, உயிர்மொழி நீ மெய்மொழி நீ, உயர் வைத்து தருபவள் நீ, முதியவளாயிருந்தாலும் மோகம் தரும் அழகால் புதியவளாயிருப்பவளே, பூவை போல் மலர்பவளே, கண்ணிம்பையார் உனே, நீயோ கணிப்பிள்ளே பலப்பற்ற அன்னை, இது என்ன அதிசயம்? பைதாலும் திட்டிக்கும் மதுரமே, காலை கை கொய்தாலும் மலர் வனத்தில் குறையாத பூவனமே, நில்லாத காற்றை போல் நிமிக்கின்ற ஒளியை போல் எல்லோருக்கும் பொதுவாகி இருப்பவளே, உனே நாம் உச்சரிக்கும் போதிலே ஊருகின்ற வாயத்தன் எச்சிலும் தேனாகும் இதழ்களும் பூவாகும், படையிலே தேவர்களின் படைகள் போன பின்னும் மக்கள் படையிலே அடையிலே படிபடியாய் சிரித்தவள் நீ, இமயத்தில் கொடியேறி இருமாந்திருப்பவளே, சமயங்கள் அனைத்ததும் சமமாக மதித்தவளே, உன்னால பிறந்தோம் உன்னால வளர்ந்தோம், உன்னால பெருமை பெற்று உலகத்தில் வாழ்கின்றோம், அகம் நீ புறம் நீ, எமம் ஆறு உயிரும் நீ, எங்கள் முகம் நீ, முகவரி நீ, முடியாத புகழும் நீ. வாய்ப்புக்கு நன்றி, வணக்கம்.
1: ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ എന്നത് വാസ്തവം തന്നെ. മനുഷ്യന്റെ അമിതമായ ചൂഷണവും ഇടപെടലും മൂലം അനുദിനം ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് മറ്റൊരു സത്യം. പ്രകൃതി ദുരന്തങ്ങളിൽ മനുഷ്യന്റെ പങ്ക് എന്ന ആശയത്തിൽ പ്രസംഗവുമായി ശ്രീഷ്ണ.
3: നമസ്കാരം ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ. പ്രകൃതി എന്ന പ്രതിഭാസം മഹത്തരമാണ്. പ്രകൃതിക്ക് പെറ്റമ്മയുടെ സ്ഥാനമാണുള്ളത്. അമ്മ നമുക്ക് എല്ലാം തരുന്നു. അതുപോലെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായതെന്തും പ്രകൃതി നമുക്ക് തരുന്നു. നമ്മുടെ അമ്മയെ പോലെ പ്രകൃതിയും സുന്ദരിയാണ്. പ്രകൃതി ദുരന്തങ്ങളിൽ മനുഷ്യന്റെ പങ്ക് എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടട്ടെ. മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങിയാണ് ജീവിതം ആരംഭിച്ചത്. കാട്ടാറിലെ വെള്ളം കുടിച്ചും കായ്കനികൾ ഭക്ഷിച്ചും മരപ്പത്തുകളിൽ ഉറങ്ങിയും മൃഗങ്ങളെ വേട്ടയാടിയും അവൻ കഴിഞ്ഞു. പ്രകൃതി എന്നും മനുഷ്യനെ വിസ്മയിപ്പിച്ച പ്രതിഭാസമാണ്. നമ്മുടെ നാട്ടിലെ വനങ്ങളും പുഴകളും താഴ്വാരങ്ങളും കൊച്ചരുവികളും പർവ്വതങ്ങളും മഴ ഇടിമിന്നൽ മഞ്ഞ് മറ്റു ജീവജാലങ്ങളെല്ലാം അവനെ അത്ഭുത പരതന്ത്രനാക്കി. ഈ മനോഹാരിതയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഓരോ തലമുറയിലും ജീവിച്ചവർ യാതൊരുവിധ പോറിലും ഏൽപ്പിക്കാതെ അടുത്ത തലമുറയ്ക്ക് പൂർണ്ണ ചാരുതയോടെ കൈമാറി കൈമാറിയാണ് നമ്മുടെ കയ്യിലെത്തിയത്. മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ക്രമേണ അവൻ പ്രകൃതിയെ കീഴടക്കാൻ തുടങ്ങി. തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കു വേണ്ടി പ്രകൃതിയെ മാറ്റിമറിച്ചു. ജലസ്രോതസ്സുകളായ കുന്നുകൾ ഇടിച്ചു നിരത്തിയും പാറകൾ പൊട്ടിച്ചും റോഡുകളും പാലങ്ങളും നിർമ്മിച്ചു. പുഴകളുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടസ്സം നിർത്തി അണക്കെട്ടുകൾ നിർമ്മിച്ചു. കാട് കയ്യേറി അമ്പരച്ചുംബികളായ റിസോർട്ടുകൾ പോലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുക വഴി വന്യജീവികളുടെയും മറ്റു ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കി. നമുക്ക് ലഭിച്ച ഓരോ സൗഭാഗ്യത്തെയും നമ്മൾ തന്നെയല്ലേ ഇല്ലാതാക്കുന്നത്? പ്രിയരെ, വ്യാപകമായ വനനാശം നമ്മുടെ നാടിന്റെ സൗന്ദര്യത്തെ നശിപ്പിക്കുക മാത്രമല്ല, ഏറ്റവും വലിയ ക്രൂരതയാണ്. നമ്മുടെ കാലാവസ്ഥയെ ആകെ തകിടം മറിക്കുന്നു. അതിവൃഷ്ടി, അകാലവൃഷ്ടി, കൊടും വരൾച്ച എന്നിവയ്ക്ക് കാരണമാകുന്നു. മണ്ണൊലിപ്പ്, ജലക്ഷാമം ഇവ വനനശീകരണത്തിന്റെ ദോഷങ്ങളിൽ ചുരുക്കം ചിലതാണ്. ശുദ്ധമായ വെള്ളം ഒഴുക്കിയിരുന്ന ഔഷധ മൂല്യമുള്ള പല ജലാശയങ്ങളും വ്യവസായ ശാലകളിൽ നിന്നും പുറത്തുവിട്ട രാസമാലിന്യങ്ങളാൽ മലിനമായി. വാഹനങ്ങളുടെ അമിതമായ ഉൽപാദനവും ഉപയോഗവും അന്തരീക്ഷത്തെ മലിനമാക്കി. ശുദ്ധവായു എന്നത് സങ്കല്പം മാത്രമായി. ഡൽഹി പോലെ തിരക്കേറിയ നഗരങ്ങൾ ഇതിനുദാഹരണമാണ്. എന്തിനേറെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ സൗന്ദര്യം പോലും വ്യവസായിക മാലിന്യത്താൽ ഇന്ന് ഭീഷണിയിലാണെന്ന് നമുക്കറിയാം. വായുമലിനീകരണം ക്രമേണ ജീവജാലങ്ങളുടെ നാശത്തിലേക്ക് എത്തിക്കുമെന്നതിൽ തർക്കമില്ല. മനുഷ്യനെ കാർന്നു തിന്നുന്ന വിപത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെന്ന് ബോധ്യമുള്ളവരാണ് നമ്മൾ. എന്നിട്ടും ഇതിൽ നിന്ന് നാം പിന്മാറുന്നില്ല എന്നത് ഖേദകരം തന്നെ. സ്നേഹിതരെ, ദുരന്തങ്ങൾ നാം എത്ര അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ഒരു ഉദാഹരണം മാത്രമാണ് വയനാട് ദുരന്തം. അറിവുള്ളവർ തരുന്ന ഉപദേശങ്ങളും മുന്നറിയിപ്പുകളും നമ്മൾ പാടെ അവഗണിക്കുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റിയതിൻ്റെയും പാറകൾ പൊട്ടിച്ചതിൻ്റെയും ഫലമായി ഉരുൾപൊട്ടൽ പോലെ ഒരുപാട് ജീവജാലങ്ങളുടെ ജീവനെടുത്ത ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പ്രകൃതി മനുഷ്യരുടേത് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഒരേ അളവിൽ അവകാശപ്പെട്ടതാണെന്ന് മനുഷ്യർ വിസ്മരിക്കുന്നു. കണ്ട കാഴ്ചയിൽ നമ്മൾ അഹങ്കരിക്കുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഒരു കുടുംബമാണെന്ന തരത്തിൽ ചിന്തിക്കേണ്ട നമ്മൾ സ്വാർത്ഥരാകുന്നു. ഈ പോക്ക് പോയാൽ ദാഹജലത്തിനായി കീഴുന്ന വേഴാമ്പലിന്റെ ഗതി മനുഷ്യ സമൂഹത്തിന് വരുമെന്ന് ഉറപ്പാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ തീവ്രതയും ആവർത്തനവും വർദ്ധിച്ചു വരുന്നത് മനുഷ്യന്റെ അനിയന്ത്രിതമായ പ്രവൃത്തികളുടെ ഫലമാണെന്നത് നിസ്സംശയം പറയാം. പ്രിയരെ, മനുഷ്യനിർമ്മിതമായ പ്രകൃതി

ദുരന്തങ്ങളുടെ അവസാനിക്കാത്ത അധ്യായങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പൂർണ്ണമായും പ്രകൃതിയിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയില്ല എന്നത് വസ്തുതയാണ്. എങ്കിലും പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കും. നമ്മുടെ പ്രശസ്ത കവയിത്രി ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ വരികൾ ഞാൻ ഈ വേളയിൽ ഓർക്കുന്നു.

0: വേണ്ടി ആഗോളതലത്തിലുള്ള ദുരന്തങ്ങൾ ഇന്ന് നമ്മെ തേടിയെത്തിയിരിക്കുന്നു. ഇതിലെല്ലാം പ്രതിവിധി ഒന്ന് മാത്രം, പ്രകൃതിയെ സ്നേഹിക്കുക, ഒരു കരുതൽ എന്നും വേണം. ഇത്രയും പറഞ്ഞ് തൽക്കാലം നിർത്തുന്നു. ജയ് ഹിന്ദ്.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: ഇനിയൊരു ഇംഗ്ലീഷ് പദ്യവുമായി കൊച്ചു മിടുക്കി ഹവ്വാ മെഹബിൻ.
3: ഗുഡ് മോർണിംഗ് ഓൾ. ടുഡേ ഐ ആം ഗോയിങ് ടു സിംഗ് ആൻ ഇംഗ്ലീഷ് സോങ്. പ്രൗഡ് ഓഫ് യു.

0: ബൈ കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട്.
1: പല ഭാഷകൾ എന്നും നമ്മുടെ നാടിനെ വേറിട്ടതാക്കുന്നു. നമുക്കിനി ഒരു അറബിക് ഗാനം കേട്ടാലോ? അവതരിപ്പിക്കുന്നത് ശ്രീഷ്ണ നിരഞ്ജന ആരാധ്യ.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അനുദിനം മനുഷ്യൻ പ്രകൃതിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതി എന്നും മനുഷ്യനെ വിസ്മരിപ്പിക്കുന്ന പ്രതിഭാസമാണെന്ന് പല നിമിഷങ്ങളിലും നമ്മൾ വിസ്മരിക്കുന്നു. നഷ്ടമാകുന്ന നന്മ മരങ്ങളാണ് നമുക്ക് ചുറ്റിലുടനീളവും. പരിപാടിയിൽ അടുത്തത് മലയാളം കഥ അവതരണവുമായി നമ്മുടെ കൂട്ടുകാരി ഹിമഗംഗ.
2: നഷ്ടപ്പെടുന്ന നന്മ മരങ്ങൾ. അവധിക്കാലം തുടങ്ങിയതോടെ രാഹുൽ ഹോസ്റ്റലിൽ നിന്നിറങ്ങി. യാത്ര പറഞ്ഞ് അവൻ ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങി. പെട്ടെന്ന് ഫോൺ കരയാൻ തുടങ്ങി. ഫോൺ എടുത്തു നോക്കി. അമ്മയുടെ മെസ്സേജ് ആയിരുന്നു. നീ അമ്മാമ്മയുടെ വീട്ടിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ അവിടെയുണ്ട്. ഫോൺ പോക്കറ്റിൽ വെച്ച് ബസ് കാത്തു നിന്നു. അല്പസമയത്തിന് ശേഷം ബസ് വന്നു. ബസ്സിൽ കയറി പോകാനുള്ള സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് ടിക്കറ്റ് എടുത്തു. ശേഷം ബാഗിൽ നിന്ന് ഇയർഫോൺ എടുത്ത് ചെവിയിൽ തിരുകി. പാട്ടിന്റെ മായാലോകത്തിൽ ലയിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മുന്നോട്ടഞ്ഞു. ബസ് ബ്രേക്കിട്ടത് കൊണ്ടാണ് സംഗീതത്തിൽ നിന്ന് മാറി ചിന്തിച്ചത്. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാഴ്ചകൾ പിന്നിലേക്ക് ഓടി ഒളിക്കാൻ തുടങ്ങി. ബസ് സ്റ്റോപ്പിൽ അച്ഛൻ വണ്ടിയുമായി നിൽപ്പുണ്ടായിരുന്നു. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? വീട്ടിലേക്ക് പോകുന്ന വഴി

0: അച്ഛൻ ചോദിച്ചു. നന്നായിരുന്നെന്ന് പറയുമ്പോഴും രാഹുലിന്റെ കണ്ണുകളിൽ ആരെയോ തേടുകയായിരുന്നു. അമ്മയും അനിയനും കാത്തു നിൽപ്പുണ്ടായിരുന്നു. രാഹുൽ ചുറ്റുപാടും കണ്ണോടിച്ചു. കൊന്നമരം ആകാശത്തെ ചുംബിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ തലയുയർത്തി നിൽക്കുന്നു. പുല്ലുകൾ പുരുഷന്മാരെ പോലെ തലയുയർത്തി പിടിച്ചിരിക്കുന്നു. അനിയൻ വന്ന് ബാഗ് വാങ്ങിക്കൊണ്ടുപോയി. രാഹുൽ വീട്ടിലേക്ക് കയറി. വസ്ത്രം മാറി കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം രാഹുൽ തൊടിയിലേക്ക് ഇറങ്ങി. പ്രകൃതി അവനു വേണ്ടി ഇതളുകൾ വിരിച്ചിരുന്നു. വൈകുന്നേരം ടോണി വീടിന്റെ മുഴുവൻ പൈസയും കൊണ്ടുവരും. അമ്മയുടെ വാക്കുകൾ അവന്റെ കാതിൽ വന്നിറങ്ങിപ്പോയി. രാഹുലിന്റെ മുഖത്ത് സങ്കടം നിറയാൻ തുടങ്ങി. തന്റെ നന്മ മരങ്ങൾ ഇവിടെയാണുള്ളത്, അവ നഷ്ടപ്പെടുകയാണോ? കുളങ്ങൾ, ചെടികൾ, പക്ഷികൾ. അവൻ കണ്ണുകൾ ചേർത്തടച്ചു. പുല്ലുകൾ എഴുന്നേറ്റ് നിന്ന് അവനെ നോക്കി ചിരിച്ചു. മാവിന്റെ ശാഖകൾ വിഷാദത്തോടെ അവനെ നോക്കി. ആകാശത്തിൽ ഒരു വിടവ് പോലെ ആ മരം മാറുമോ? ഉണ്ണിയപ്പം പോലെയുള്ള മാങ്ങകൾ കൊത്തി തിന്നാൻ വരുന്ന അണ്ണാറക്കണ്ണന്മാർ, അവരുടെ ചിൽചിൽ ശബ്ദം. രാഹുലിന്റെ മനസ്സിലെ ചിത്രങ്ങൾക്ക് തിളക്കം വന്നു. തന്റെ മുന്നിൽ ദയനീയ അവസ്ഥയിൽ നിൽക്കുന്ന പട്ടിക്കൂട്, അവയുടെ സമീപത്ത് നിന്ന് വസ്ത്രം ഊരി മാറ്റിക്കൊണ്ട് ഒരു പാമ്പ് മെല്ലെ ഇഴഞ്ഞുപോയി. പായലുകൾ കാട് പിടിച്ച് കിണറിനെ കാണാതാക്കിയിരിക്കുന്നു. മീനുകളുടെ സമ്മേളനം അതിലുണ്ടായിരുന്നു. താൻ നട്ട ചാമ്പമരം ഇലകൾ ഉപേക്ഷിച്ച് പ്രതികരിച്ചിരിക്കുന്നു. രാഹുലിന് ആ കാഴ്ച സഹിക്കാൻ കഴിഞ്ഞില്ല. തളർന്ന് പടിയിലിരുന്നു. കിണറ്റിലെ വെള്ളത്തിൽ ബക്കറ്റ് പതിച്ചപ്പോൾ മീനുകൾ ആഴങ്ങളിലേക്ക് ഓടിയൊളിച്ചു. പൊങ്ങി വന്ന ബക്കറ്റ് തുണികളിൽ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു. പറമ്പിൽ ചാമ്പയ്ക്ക വളം നൽകിക്കൊണ്ട് നിൽക്കുന്ന അച്ചാച്ചന്റെ മുഖത്തും വിഷാദമായിരുന്നു. ദേ, ടോണി വന്നിട്ടുണ്ട്, നീ ഇവിടേക്ക് വരൂ എന്ന അമ്മയുടെ വിളി കാറ്റിൽ പറന്നുപോയി. ടോണി അവന്റെ അച്ഛനുമായി വന്ന് പൈസ നിറച്ച ബാഗ് കൈമാറി. വിറയ്ക്കുന്ന കൈകളോടെ പേപ്പർ ഒപ്പിട്ട് കൊടുക്കുന്ന അമ്മയുടെ ചിത്രം രാഹുലിന്റെ നിറഞ്ഞ കണ്ണുകളിൽ മങ്ങിയാണ് കണ്ടത്. പിറ്റേ ദിവസം എല്ലാവരും വസ്തുക്കളും എടുത്ത് വാതിൽ പൂട്ടി ഇറങ്ങി വണ്ടിയിലേക്ക് കയറി. താക്കോൾ ടോണിയുടെ അച്ഛന് നൽകി. രാഹുൽ വണ്ടിയിൽ കയറി. വണ്ടി നീങ്ങിയതോടെ രാഹുൽ തിരിഞ്ഞു നോക്കി. തന്റെ നഷ്ടപ്പെട്ട നന്മമരങ്ങളെ അവൻ അവസാനമായി കണ്ടു. അവന്റെ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകാൻ തുടങ്ങി. അതിനു കൂട്ടായി പ്രകൃതി താളത്തിൽ പെയ്യാൻ തുടങ്ങി.
1: ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: അടുത്തതായി ഒരു ഇംഗ്ലീഷ് കവിത കേൾക്കാം. ചൊല്ലുന്നത് ശ്രീഷ്ണ.
3: ടുഡേ ഐ ആം ഗോയിങ് ടു സിംഗ് ആൻ ഇംഗ്ലീഷ് സോങ്, ബീയിങ് ഹെൽത്തി. Mom says I have to brush my teeth in the morning and night. They look and taste much better, but I hate it when she is right. Dad says I have to take a bath and wash my body well. I do feel nice and clean and fresh, but now he is right as well. My brother says I have to wash my hands to keep them clean. He is right. My fingers feel so good. My sister says I have to eat some vegetables each day. She is right. I have more energy to run and walk and play. Mom says I have to brush my teeth in the morning and night. They look and taste much better, but I hate it when she is right. But Dad says I have to take a bath and wash my body well. I feel nice and clean and fresh, but now he is right as well. My brother says I have to wash my hands to keep them clean. He is right. My fingers feel so good. My sister says I have to eat some vegetables each day. She is right. I have more energy to run and walk and play.
1: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
2: ത്രിപതാകി ഉയർത്തി വാനിൽ പാറിപ്പറക്കാൻ നമ്മുടെ കൊച്ചുമിടുക്കർ. അടുത്തതായി പരിപാടിയിൽ ദേശഭക്തി ഗാന അവതരണം.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അടുത്തതായി മലയാളം പദ്യവുമായി കൊച്ചുകൂട്ടുകാരൻ ഗ്രിഗറി.
2: നമസ്കാരം. പ്രശസ്ത കവി ശ്രീ റഫീഖ് അഹമ്മദിന്റെ തോറ്റകുട്ടി എന്ന കവിത

0: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: നല്ല മനസ്സും സത്യസന്ധതയും ഉള്ളവർക്ക് എപ്പോഴും നല്ല ഫലം ലഭിക്കും. നാം ഓരോരുത്തരും എന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സന്ദേശമാണിത്. പരിപാടിയിൽ അവസാനമായി ഇതേ ആശയത്തിൽ നമുക്കൊരു ഇംഗ്ലീഷ് ചിത്രീകരണം കേട്ടാലോ? ദി എൽവ്സ് ആൻഡ് ദി ഷൂമേക്കർ. രംഗത്ത് ആരാധ്യ, ശ്രീകൃഷ്ണ, അനന്തകൃഷ്ണ, നിരഞ്ജന ആൻഡ് ഹിമഗംഗ. Hi friends, do you know why I am here? I have a story to

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ബാലുശ്ശേരി പുത്തൂർവട്ടം AMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണിക്ക്.
1: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിച്ചത്
2: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ.

0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: FM പ്രധാന വാർത്തകൾ. ഇന്ത്യ നെതർലാൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്ത തലത്തിലേക്ക് ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനും ഹേഗിൽ നടത്തിയ ചർച്ചകളിൽ തീരുമാനമായി. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഈ മാസം 31-ന്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ് മൈ ഗവൺമെന്റ് .in വെബ്സൈറ്റ് വഴി ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ പങ്കെടുത്തു. മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പ്രഖ്യാപനത്തിനുശേഷം മന്ത്രിമാരുടെ ലിസ്റ്റ് ഗവർണർക്ക് മുഖ്യമന്ത്രി കൈമാറുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, കണ്ടെത്തൽ, നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം മുൻ മാനേജറും കോൺഗ്രസ് പ്രവർത്തകനുമായ അത്തായി ബാലകൃഷ്ണ പൊതുവാൾ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 5 ഗ്രാമം സ്മൃതിയിൽ നടത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 1
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
2: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, ആർബിജി ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: ദിൽ സേ ദിൽ തക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രമുഖ ഗായിക ആശാ ഭോസലയെക്കുറിച്ചുള്ള പരിപാടിയുടെ തുടർ അധ്യായം കേൾക്കാം നമുക്കിന്ന്.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, preferred, trusted.
2: Crescent Builders proudly presents our 25th story of luxury living. Florican Crescent Luxury Apartments at Florican Hill, Malaparamba, Calicut. More space for luxury with beautifully designed 2 and 3 bedroom homes crafted to maximize comfort and elegance. Florican Crescent, more space to live. Book your home now. Call 9744-999-888. Crescent Builders, preferred, trusted.
3: 70s-കളിൽ ആശയും രാഹുൽ ദേവ് ബർമനും ചേർന്ന് ബോളിവുഡ് ഇളക്കി മറിച്ചുവെന്ന് പറഞ്ഞല്ലോ. ഐക്കോണിക് സംഗീതത്താൽ നിർവചിക്കപ്പെട്ട ഒരു ബന്ധമായിരുന്നു അത്. ഹരേ റാം ഹരേ കൃഷ്ണ എന്ന ചിത്രത്തിനു വേണ്ടി ആനന്ദ് ബക്ഷി എഴുതി രാഹുൽ ദേവ് ബർമൻ സംഗീത സംവിധാനം നിർവഹിച്ച ദം മാരോ ദം എന്ന ഗാനം കേട്ടാൽ മൃതദേഹം പോലും ഉയർത്തെഴുന്നേൽക്കുമെന്നായിരുന്നു കിഷോർ കുമാറിന്റെ കമന്റ്. ആശയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത മേരാ കുച്ച് സാമാൻ RDB ഈണം നൽകിയ മറ്റൊരു ഗാനമാണ്.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ആശയുടെ സ്വരത്തിനോട് രാഹുൽ ബർമന് എന്നും പ്രണയമായിരുന്നു. വർഷങ്ങളോളം അദ്ദേഹം ആശയുടെ പിറകെ നടന്നു. എന്നാൽ ആദ്യ വിവാഹത്തിന്റെ തിക്താനുഭവങ്ങൾ ആശയെ എന്നും അലട്ടിയിരുന്നു. പിന്നീട് ആശ രാഹുലിന്റെ പ്രണയം തിരിച്ചറിയുകയായിരുന്നു. ആശയേക്കാൾ 6 വയസ്സിന് ഇളയതായിരുന്നു ആർ ഡി ബർമൻ.

0: Crescent Builders, दिल से दिल तक.
1: Crescent Builders, preferred, trusted.
2: റീത്ത പട്ടേൽ ആയിരുന്നു രാഹുൽ ദേവ് ബർമന്റെ ആദ്യ ഭാര്യ. അവരുമായുള്ള വിവാഹബന്ധം 1971 അദ്ദേഹം ഏർപ്പെടുത്തിയത്. അതിനുശേഷം ആശാ ഭോസ്ലെയായിരുന്നു പഞ്ചമിന്റെ ഭാര്യ. വിവാഹിതരായിരുന്നുവെങ്കിലും ഒരിക്കലും അവർ ഒന്നിച്ച് താമസിച്ചില്ല. ആദ്യ വിവാഹത്തിലെ 3 മക്കളുടെ ചുമതല ആശ വളരെ ഗൌരവത്തോടെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പകലുകൾ മാത്രം ഒന്നിച്ച് കഴിയാം എന്നാണ് രാഹുൽ ദേവ് ബർമനുമായി ഉണ്ടാക്കിയ കരാർ. രാത്രികാലങ്ങളിൽ സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെത്തിയിരുന്നു ആശ. മക്കളോടൊപ്പമായിരിക്കാൻ ശ്രദ്ധ പുലർത്തി.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, preferred, trusted.
2: Crescent Builders proudly presents our 25th story of luxury living. Florican Crescent Luxury Apartments at Florican Hill, Malaparamba, Calicut. More space for luxury with beautifully designed 2 and 3 bedroom homes crafted to maximize comfort and elegance. Florican Crescent, more space to live. Book your home now. Call 9744-9988. Crescent Builders, preferred, trusted.
3: ഇവിടെ ഒരുമിച്ച് നിരവധി സ്റ്റേജ് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. 1987 ആശയുടെ പിറന്നാൾ പ്രമാണിച്ച് ദിൽ പഡോസി എന്ന ആൽബം തന്നെ പഞ്ചം പുറത്തിറക്കി.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: 80s അവസാനത്തോടെ ആശ രാഹുൽ ബന്ധം വഷളാവാൻ തുടങ്ങി. കടുത്ത മദ്യപാനിയായ ബർമന്റെ ആരോഗ്യം ദിനം പ്രതി ക്ഷയിച്ചു വന്നു. ഇക്കാലം അത്രയും അവർ വേർപിരിഞ്ഞിരുന്നു. എങ്കിലും വളരെ സ്നേഹത്തിലായിരുന്നു ഇരുവരും. കരിയറിൽ ഇടർച്ചയുണ്ടായപ്പോഴൊക്കെ ആശ രാഹുലിനൊപ്പം നിന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് 1994 ജനുവരി 4 തന്റെ 54-ാം വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞു.

0: ആശാ ഭോസ്ലയെക്കുറിച്ചുള്ള ദിൽ സേ ദിൽ തക് തുടർന്ന് കേൾക്കാം അടുത്തയാഴ്ച. ഈ അനുയാത്ര തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
2: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: അഭിനന്ദൻ കാ എഹ്സാസ്.
1: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
2: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
2: മൈജി.
3: അന്താരാഷ്ട്ര മ്യൂസിയം ദിനാചരണത്തോടനുബന്ധിച്ച് 2026 മെയ് 18 തിങ്കളാഴ്ച കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ശാസ്ത്ര മ്യൂസിയം രാവിലെ 10 മുതൽ രാത്രി 8 വരെ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. സന്ദർശകർക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. വൈകുന്നേരം 7 മുതൽ ദൂരദർശിനിയിലൂടെയുള്ള വാനനിരീക്ഷണവും ഉണ്ടായിരിക്കും.
4: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവർ ചോയ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ വാട്സപ്പിലൂടെ മെസ്സേജായിട്ട് അയക്കാവുന്നതാണ്. ആദ്യ ഗാനം നോർത്ത് 24 കാദം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനാഥ് ഭാസി പാടിയത്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ്റെ വരികൾക്ക് റെക്സ് വിജയൻ്റെ സംഗീതം. വാട്സപ്പ് നമ്പർ ഇതാണ്, 9400224440. ഒരിക്കൽ കൂടി പറയാം, 9400224440.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് വർക്കർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച മെയ് 20 മാറ്റിവെച്ചതായി ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. സ്റ്റാഫ് നഴ്സ് അഭിമുഖം 21 റേഡിയോഗ്രാഫർ ഡ്രൈവർ തസ്തികകൾക്കുള്ള അഭിമുഖം 23 മൾട്ടി തസ്തികയിലേക്കുള്ള മൾട്ടിപർപ്പസ് വർക്കർ അഭിമുഖം 20 ക്ലീനിംഗ് സ്റ്റാഫ് അഭിമുഖം 22 നടക്കും. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള എഴുത്തു പരീക്ഷ 26 അഭിമുഖം 29. 18 മുതൽ 45 വയസ്സ് വരെയാണ് പ്രായപരിധി. സുൽത്താൻ ബത്തേരി ബ്ലോക്ക് മുനിസിപ്പാലിറ്റി പരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം തന്മാത്ര എന്ന ചിത്രത്തിലെ ഗാനം. പി ജയചന്ദ്രൻ പാടിയത്, കൈതപ്രത്തിന്റെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നത് ഡോക്ടർ ഗോവിന്ദൻ പുതുമന, കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നും.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം അമൃതം എന്ന ചിത്രത്തിലെ ഗാനം, യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു വിജീഷ്, ബിനു, ശ്രീരേഷ്, ഫെൻലു, മിനി കുറ്റ്യാടിയിൽ നിന്നും.

0: കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാവുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അവസാന വർഷ ബിരുദ പരീക്ഷ എഴുതുന്നവർക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. അഭിരുചി പരീക്ഷയും ഇന്റർവ്യൂവും അടിസ്ഥാനമാക്കിയാകും പ്രവേശനം. ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ഉൾപ്പെടെ ഒരു വർഷമാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപ്പര്യമുള്ളവർക്ക് May 20 അപേക്ഷ ഓൺലൈനായി നൽകാം. ഫോൺ 04842422275.
1: കണ്ണങ്കണ്ടി സസ്നേഹം സമർപ്പിക്കുന്നത്
2: കണ്ണങ്കണ്ടി. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: ഹവാകർ പാദരക്ഷകൾ കയ്യൊപ്പ് സമർപ്പിക്കുന്നത്
4: ഹവാകർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സ് ആണ് 103.63 FM കേട്ടുകൊണ്ടിരിക്കുന്നത്. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം ഇനി. ബിച്ചു തിരുമല.

രചിച്ച് ഔസേപ്പച്ചൻ സംഗീതം നൽകി ചിത്രപാടിയത്. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നത് അജൂട്ടൻ ആരൂട്ടി, ബിജീഷ് ശരണ്യ എന്നിവർ മുജുകുന്നു നിന്നും.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവർ ചോയ്സിൽ ചമയം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കൈതപ്രം രചിച്ച്, ജോൺസൺ സംഗീതം നൽകിയത്, പാടിയത് ചിത്ര. ഈ ഗാനം ആവശ്യപ്പെടുന്നു സൂരജ് പൊറ്റമ്മൽ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

FM പ്രധാന വാർത്തകൾ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നടപടി സമുദ്രയാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. തമിഴ്നാട്ടിൽ MGRഉം ആന്ധ്രയിൽ NTRഉം നേടിയ വിജയത്തിലും വലുതാണ് വിജയുടേതെന്ന് പ്രശസ്ത നടൻ രജനീകാന്ത്. രണ്ട് ദ്രാവിഡ പാർട്ടികളെയും BJPയെയും പരാജയപ്പെടുത്തിയാണ് വിജയുടെ പാർട്ടി ഭരണത്തിലെത്തിയതെന്ന് അദ്ദേഹം ചെന്നൈയിൽ പറഞ്ഞു. അഞ്ചാം മന്ത്രിക്കായി മുസ്ലീം ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നില്ല.

തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 110,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. ഇന്ന് ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൗലവി. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം പറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഐഎസ്എൽ ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 5 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: Three point six.

0: വയനാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ആശുപത്രി ഡിസ്പെൻസറി പ്രോജക്ടുകളിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC NCP അല്ലെങ്കിൽ CCP യോഗ്യതയുമുള്ള 45 വയസ്സിൽ താഴെയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയും അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി May 22 രാവിലെ 10:30 കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ എ ബ്ലോക്കിലെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ എത്തിച്ചേരണം. ഫോൺ 0493620594949.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: The Real FM 103.6.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം നഗരം ഒരുങ്ങി. മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ്. 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അംഗീകാരം. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. താമരശ്ശേരി ചുരത്തിനെ വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടും. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വാർത്തകൾ വിശദമായി. വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം നഗരം ഒരുങ്ങി. നാളെ രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പോലീസും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി സ്മിതി എം പള്ളുരുത്തി.
1: 12,000 പേർക്ക് ഇരിപ്പിട സൗകര്യമുള്ള പന്തൽ തയ്യാറാക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തിരക്ക് പരിഗണിച്ച് മറ്റൊരു പന്തൽ കൂടി നിർമ്മിക്കാൻ ഇന്നലെ രാത്രി തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ മഴ കണക്കിലെടുത്ത് ഗാലറിയിൽ താൽക്കാലിക മേൽക്കൂര

0: യും നിർമ്മിക്കും. സ്റ്റേഡിയത്തിന്റെ മൂന്ന് ഗേറ്റുകൾ വഴിയാകും പാസ് ഉള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ഒരു ഗേറ്റ് VIP കളുടെ പ്രവേശനത്തിനായി മാറ്റിവെക്കും. മറ്റൊരു ഗേറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒഴിച്ചിടും. രാവിലെ 8 മണി മുതൽക്കായിരിക്കും പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുക. 10 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചടങ്ങിന് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി പ്രത്യേക സ്ഥലങ്ങളും ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ യാത്രകൾ അതനുസരിച്ച് ക്രമീകരിക്കണം എന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
1: മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. പ്രഖ്യാപനത്തിന് ശേഷം മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് നിയുക്ത മുഖ്യമന്ത്രി കൈമാറുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. 5-ാം മന്ത്രിക്കായി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു. മന്ത്രിമാരെ നിയോഗിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും പരിഗണിക്കും. പ്രാദേശിക തുല്യതയും യോഗ്യതയും പരിഗണിച്ചായിരിക്കും തീരുമാനമെന്നും തങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് ക്ലീമീസുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പ് ഹൌസിലെത്തിയാണ് സതീശൻ സഭാധ്യക്ഷനെ കണ്ടത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനത്തെയല്ല കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. മുസ്ലിം ലീഗിനെ ആവർത്തിച്ച് ആക്രമിക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സംഘർഷമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. UDFൽ എല്ലാ ഘടക കക്ഷികളും പരസ്പര ബഹുമാനത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. ഒരു പാർട്ടിയും മറ്റൊരു പാർട്ടിക്ക് മേൽ മേധാവിത്വം നേടാൻ ശ്രമിക്കാറില്ല. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ വേണമെന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യമായിരുന്നെന്നും അതിന് ചെന്നിത്തല തയ്യാറാവുകയായിരുന്നുവെന്നും വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്തമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗം തീരുമാനം അറിയിച്ച രമേശ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ MGRഉം ആന്ധ്രയിൽ NTRഉം നേടിയ വിജയത്തിലും വലുതാണ് വിജയിൻ്റെതെന്ന് പ്രശസ്ത നടൻ രജനീകാന്ത് അഭിപ്രായപ്പെട്ടു. 2 ദ്രാവിഡ പാർട്ടികളെയും BJPയെയും പരാജയപ്പെടുത്തിയാണ് വിജയിൻ്റെ പാർട്ടി ഭരണത്തിലെത്തിയതെന്ന് അദ്ദേഹം ചെന്നൈയിൽ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യമില്ലെന്നും DMK AIADMK സഖ്യത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും രജനീകാന്ത് വ്യക്തമാക്കി. സാമൂഹ്യമാധ്യമങ്ങളിലെ പ്രചാരണങ്ങളെ തുടർന്നാണ് രജനീകാന്ത് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 33-ൽ നിന്ന് 37 ആയാണ് ഉയർത്തുന്നത്. 1956 സുപ്രീംകോടതി നിയമത്തിലാണ് ഭേദഗതി വരുത്തിയത്. ഇതോടെ ചീഫ് ജസ്റ്റിസ് അടക്കം സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 38 ആകും. ഇന്ത്യ നെതർലാൻഡ് ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്ത തലത്തിലേക്ക് ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനും ഹേഗിൽ നടത്തിയ ചർച്ചകളിൽ തീരുമാനമായി. വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഊർജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവ ഇരു നേതാക്കളും ചർച്ചയ്ക്കിടെ അവലോകനം ചെയ്തു. 2027 സെൻസസിന്റെ 1-ാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടികയും വീടുകളുടെ സ്ഥിതിവിവര കണക്കുകളും ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തുടങ്ങി. രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഡൽഹി, NCTയിലെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് ഫീൽഡ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കപ്പലുകളെ ആക്രമിക്കുന്നത് സമുദ്രയാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ രംഗത്തെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് ഈ മാസം 31-ന്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV.in വെബ്സൈറ്റ് വഴി ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ച് വിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്ത് നിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി

0: വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൗണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്ത് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ് ട്രെയിനിന് മധ്യപ്രദേശിലെ രത്ലം ജില്ലയിൽ തീപിടിച്ചു. പുലർച്ചെയായിരുന്നു അപകടം. B1 കൊച്ചിനാണ് തീപിടിച്ചത്. കോട്ട റെയിൽവേ സ്റ്റേഷന് കീഴിലെ ലൂനി റിച്ച വിക്രംഗഡ് സ്റ്റേഷനുകൾക്കിടെയായിരുന്നു അപകടം. ആളപായം ഇല്ല. വയനാടൻ കാപ്പി കൃഷിക്ക് പുതുജീവനേകി. 25 കോടി രൂപയുടെ കേരള കാലാവസ്ഥാ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതി കേരയ്ക്ക് വയനാട്ടിൽ തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 110,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതിയിൽ നൽകുന്നത്. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
1: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പി കൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി 25 കോടി രൂപയുടെ സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഉൽപാദനക്ഷമത കുറഞ്ഞ തോട്ടങ്ങളിൽ പുതിയ തൈകൾ വെച്ചുപിടിപ്പിക്കാനും പുനർനടീലിന് ധനസഹായമായി ഹെക്ടറിന് 110,000 രൂപ ധനസഹായം നൽകും. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പി കൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഒരാൾക്ക് പരമാവധി 2 ഹെക്ടർ വരെയാണ് ധനസഹായത്തിന് അർഹത. ഈ തുക ആദ്യ വർഷം 77,000 രൂപയും രണ്ടാം വർഷം 33,000 രൂപയുമായിട്ടാണ് വിതരണം ചെയ്യുക. ഇതുകൂടാതെ കാപ്പി കൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഹെക്ടറിന് 50,000 രൂപയും ധനസഹായം നൽകും.
0: ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്രം നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയലും രാജീവ് രഞ്ജൻ സിംഗും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ലക്ഷദ്വീപിന്റെ മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകാൻ തീരുമാനിച്ചതെന്ന് ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് വ്യക്തമാക്കി. ആകാശവാണിയുടെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം രാവിലെ സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വാർത്താവിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം ജയം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രതികൂല കാലാവസ്ഥയിലും മാനവീയം വീഥി പാളയം ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ പങ്കെടുത്തു. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5-ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മത്സരത്തിൽ ഡൽഹിയിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ വൈകിട്ട് നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. VD സതീശൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം നഗരം ഒരുങ്ങി. മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. 2026 സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അംഗീകാരം. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടും. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്. 103.6 Real FM.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേഴ്സ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
0: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
2: അന്താരാഷ്ട്ര മ്യൂസിയം ദിനാചരണത്തോടനുബന്ധിച്ച് 2026 May 18 തിങ്കളാഴ്ച കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ശാസ്ത്ര മ്യൂസിയം രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ തുറന്നു പ്രവർത്തിക്കുന്നതായിരിക്കും. സന്ദർശകർക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. വൈകുന്നേരം 7 മണി മുതൽ ദൂരദർശനിലൂടെയുള്ള വാനനിരീക്ഷണവും ഉണ്ടായിരിക്കും.

മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനം. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിലെ തച്ചിങ്ങനാടത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളുടെ രാത്രികാല പഠന മേൽനോട്ട ചുമതലകൾക്കായി മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ MCRT തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. പ്രതിമാസം 12,000 രൂപയാണ് ഓണറേറിയം. ബിരുദവും BEDഉം യോഗ്യതയുള്ള പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം.

0: അപേക്ഷകൾ മെയ് 20 വൈകിട്ട് 5 പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ 8547630139. മറ്റൊരു നമ്പർ 9495675595.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
0: FM പ്രധാന വാർത്തകൾ. സ്വീഡൻ സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ആയേക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോയിലും ഉഗാണ്ടയിലും വ്യാപിക്കുന്ന എബോള വൈറസ് രോഗത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനം ഗബ്രിയേസിസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്രം നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ്. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയലും രാജീവ് രഞ്ജൻ സിംഗും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ലക്ഷദ്വീപിന്റെ മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകാൻ തീരുമാനിച്ചത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനത്തെയല്ല കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുസ്ലിം ലീഗിനെ ആവർത്തിച്ച് ആക്രമിക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സംഘർഷം ഉണ്ടാകുകയെന്ന ലക്ഷ്യത്തോടെയാണെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു. ഇന്ന് കുടുംബശ്രീ ദിനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് 1998 May 17 സംസ്ഥാനത്ത് കുടുംബശ്രീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. കണ്ണൂർ മട്ടന്നൂർ എളനൂരിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ വീടിനു നേരെ പടക്കമേറ്. എളമന്നൂരിലെ രാമകൃഷ്ണന്റെ വീടിനു നേരെ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പടക്കമെറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂർ അഴീക്കോട് വളപട്ടണം റൂട്ടിൽ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക്. ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ സംഘർഷവും വാക്കേറ്റവുമാണ് ബസ് സർവീസ് നിർത്തിവെയ്ക്കാൻ കാരണമായത്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. FM പ്രധാന വാർത്തകളിനി 3 മണിക്ക്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: 1949 മഴക്കാലം. ആഗസ്റ്റ് മാസം പിറന്നിട്ടും മഴയുടെ ശക്തി കുറഞ്ഞില്ല. ആകാശത്തിൻ്റെ കനം വിട്ടിട്ടില്ല. സന്ധ്യയുടെ കറുപ്പും കരിമേഘത്തിൻ്റെ മുഴുപ്പും കൂടിയായപ്പോൾ ഒരു ദുർദിനത്തിൻ്റെ ലക്ഷണം പൂർത്തിയാക്കി. രണ്ടു വയസ്സായ എൻ്റെ മകൾ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ രോഗശല്യയിൽ. ആയുർവേദക്കാരും അലോപ്പതിക്കാരും മാറി മാറി നോക്കിയിട്ടും രോഗം വിട്ടു മാറുന്നില്ല. കോഴിക്കോട് നിന്ന് വിദഗ്ധനായ ഡോക്ടർ വന്ന് ചികിത്സ നിർദ്ദേശിച്ചു. പണി പിന്മാറുന്നില്ല. രാവും മഴക്കാറും കൂടി പകലിന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ഒരു കാറ്റടിച്ച് അപ്പോൾ രോഗശല്യയിൽ നിന്ന് ക്ഷീണിച്ച സ്വരം.
1: എന്തേ? രാത്രിയായോ?
0: ആ

0: ആവുന്നു.
1: ജാലകം ഒന്ന് തുറക്കണം.
0: വേണ്ട, വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ, അത് പോരെ.
1: പോരാ പോരാ, ഒന്നും കാണുന്നില്ല. വല്ലാത്ത ഇരുട്ട്.
0: അവര് ഒടുവിൽ അത് പറഞ്ഞു നിർത്തുമ്പോൾ കിതപ്പുണ്ടായിരുന്നു. അത് വർദ്ധിച്ചു. ക്രമേണ നേർത്തു നേർത്തു വരുന്ന കിടപ്പ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മകൻ ഒന്നും അറിയാതെ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ കിടക്കയിൽ ദീർഘനിദ്ര കൊള്ളുന്നു.

0: എന്റെ അച്ഛൻ പി കുഞ്ഞനന്ദൻ നായർ എന്ന ഡിക്കോഡിയന്റെ ആത്മകഥയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത്. ഞാൻ ഡിക്കോഡിയന്റെ മകൾ. എൻ്റെ പേര് പുഷ്പകുമാരി. അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മഴക്കാല സന്ധ്യയിൽ അച്ഛൻ്റെ തോളിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ ആ 2 വയസ്സുകാരി ഞാനായിരുന്നു. രോഗശയ്യയിൽ ആ ഇരുട്ടിൽ നേർത്ത് നേർത്തില്ലാതായ കിതപ്പുകൾ എൻ്റെ അമ്മയുടേതായിരുന്നു. പിന്നീടിങ്ങോട്ട് അച്ഛനായിരുന്നു എൻ്റെ അമ്മയും കളിക്കൂട്ടുകാരനും എല്ലാം എല്ലാം എല്ലാം അച്ഛനായിരുന്നു.
1: പുഷ്പേ, പുഷ്പേ,
2: അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടാ, വേഗം വരാൻ.
1: നീ എന്നെ ഇങ്ങനെ ഓടിക്കാതെ മോളെ, നീ ഒന്ന് നിന്നേ.
2: ഇല്ല, എനിക്ക് ഇനിയും കളിക്കണം.
1: ഓ, അങ്ങനെ പറയല്ല മോളെ, അച്ഛന് വയ്യണ്ടായി. കുറച്ചു നേരം നമുക്ക് ദേ ഈ പൂഴി മണലില് ഇങ്ങനെ ഇരിക്കാം.
2: അച്ഛനല്ലേ പറഞ്ഞത് ദേ അതുവരെ നടക്കാന്ന്.
1: അയ്യോ, ഇനി നടന്നാല് ആ കുഞ്ഞിക്കാലും വെച്ച് മോൾക്ക് തിരിച്ചു നടക്കേണ്ടി വരില്ലേ?
2: അതിന് തിരിച്ചു വരുമ്പോ എനിക്ക് നടക്കണ്ടല്ലോ.
1: പിന്നെ
2: അച്ഛൻ എന്നെ എടുക്കുമല്ലോ.
1: ഹരിച്ചാക്കിന്റെ കനമുള്ള നിന്നെയും എടുത്ത് തിരിച്ചു നടക്കാനോ? കാണാൻ ഇത്രയുള്ളൂ, നല്ല കനമാണ്.
2: അച്ഛനല്ലേ എപ്പോ പറയലേ ഞാൻ ഒരു കൊച്ചുകുട്ടിയാന്ന്.
1: വാ മോളെ, ഇവിടെ വന്നിരിക്കും, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാം, ക്ഷീണവും മാറ്റാം.
2: എനിക്ക് ആ പാലത്തിനടുത്ത് പോയി കടല് കാണണം.
1: കടല് പിന്നെ ഇവിടെ ഇരുന്നാലും കാണാലോ. ശരിക്കും കടലിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയോ?
2: എങ്ങനെയാ
1: എന്നാ കേട്ടോ. ആദ്യം മോള് വന്ന് ഇവിടെ ഇരിക്ക. ഇനി കുറച്ച് നേരം നിന്റെ ഈ ഉണ്ട കണ്ണുകൾ തുറന്ന് വിളിച്ച് കടലിനെ തന്നെ നോക്കിയിരുന്നേ. നോക്കിയല്ലോ. ഇനി കണ്ണുകൾ രണ്ടും അടച്ചേ. സൂത്രക്കാരി, അച്ഛനെ പറ്റിക്കാൻ നോക്കണ്ടത്. ഈ കണ്ണുകൾ രണ്ടും അടച്ചാലേ അച്ഛൻ കാര്യം പറയൂ. ശരി, അച്ഛൻ തുറക്കാൻ പറയുമ്പോ മാത്രമേ തുറക്കാവൂ കേട്ടോ.
2: ശരി,
1: കണ്ണുകൾ അടച്ചല്ലോല്ലേ.
2: അടച്ചു.
1: ഇനി മോള് മോളുടെ കാതുകൾ രണ്ടും ഒന്ന് തുറന്നു പിടിച്ചേ. അതായത് ശ്രദ്ധിച്ചൊന്ന് കേപ്പേ.
2: ശരി.
1: തന്നെ തുറക്കരുതിട്ടോ.
2: ഇല്ല, തുറക്കില്ല.
1: ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
2: ഉണ്ട്.
1: ഇനി പറ. മോൾ എന്താ കേൾക്കുന്നത്?
2: അത് കടലിന്റെ ശബ്ദം.
1: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
2: തിരയുടെ ശബ്ദം.
1: പിന്നെ?
2: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
1: പിന്നെ?
2: കടൽ കാക്കയുടെ.
1: പിന്നെയോ?
2: നുരയുടെ, പതയുടെ.
1: എന്ന കണ്ണ് തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
3: കാണുക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ. മരം കൊണ്ട് പണിത കോണിപ്പടിയിലൂടെ കയറി വേണം അച്ഛൻ്റെ ഓഫീസ് മുറിയിലെത്താൻ. ആ മുറിയിൽ അച്ഛൻ്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിരുന്നു പി സി മാമൻ. പി സി മാമൻ എന്നാൽ എഴുത്തുകാരൻ ഉറൂബ്. അതിനപ്പുറം ലക്ഷ്മിദേവി ചേച്ചി, മായാനാരായണൻ എന്ന മായ ചേച്ചി. എപ്പോ നോക്കിയാലും ചിരിയും കളിയും തമാശയും ബഹളവും തന്നെ.
1: അപ്പൊ പി സി അക്കാരെ അറിഞ്ഞില്ലേ? ഇന്നലെ സ്റ്റേഷൻ ഡയറക്ടർ കൊടുത്ത് ഒരു ഇൻഡാസിനുള്ള മറുപടി എഴുത്താണ്. ഐ മെമ്മോള്ള മറുപടിയേ.
2: ഡോ തിക്കു, എന്താ പ്രശ്നം? എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
3: എന്താ പറയ, കഴിഞ്ഞ ദിവസം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചൊരു നാടകം എഴുതി വന്നപ്പോ സമയത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്തായി, ക്ലൈമാക്സ് ഒക്കെ ചെരുപ്പിനൊത്ത് കാല് മുറിച്ച പോലായി.
2: എന്താ അങ്ങനെ വരാൻ?
3: ദാ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒപ്പിട്ട അതേ വിദ്വാൻ തന്നെയാണ് പറ്റിച്ചത്.
2: മനസ്സിലായില്ല.
3: അദ്ദേഹം ഡയറക്ടർ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു കുഴഞ്ഞു മറിഞ്ഞ കഥ. ആ അലമ്പ് കഥയിൽ 110,000 കഥാപാത്രങ്ങളെ അങ്ങേര് നിർദ്ദേശിച്ചു. എന്നിട്ട് അത് 2 ദിവസത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാനും പറഞ്ഞു.
1: ഫീസ് കേട്ടിരുന്നോ നാടകം? ഞാനായിരുന്നല്ലോ ആ നാടകത്തിലെ ഹതഭാഗ്യയായ നായിക. ദുരന്തായിരുന്നു കേട്ടോ നാടകം.
3: ഞാൻ വേണമെങ്കിൽ 10 നാടകം 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്ക. പക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്?
1: ഇന്നും പുഷ്പമോള് തന്നെ ഫസ്റ്റ്.
2: അത് ശരി. മോളെയും കുട്ടി നീ എവിടെയാ കറങ്ങിയത് മായേ?
4: ഞാനേ കാന്റീൻ വരെ ഒന്ന് പോയി.
2: ഓഹോ, അങ്ങനെ വരട്ടെ. അല്ല മോളെ, ഫീസി അമ്മാവന് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ കാന്റീനില്?
5: ഇല്ല, ഞാൻ എല്ലാം തീർത്തു.
1: അയ്യോ, അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി എന്താ കഴിക്കുക? അല്ല, മായയുടെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ, പോവണ്ടേ?
4: അയ്യോ, പോകണം ചേച്ചി. മാഷ് എഴുത്ത് തലയിൽ പിടിച്ചിരിക്കല്ലേ. മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും?
1: ഒരു കാര്യം ചെയ്യാം, ഞാനേ ലൈവ് സ്റ്റുഡിയോയിലേക്ക് പോവാ. മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം. വാ മോള്, വാ പോവാ.
2: എടോ, ആ ഇണ്ടാസും കൈ പിടിച്ച് താൻ ഇത് എത്ര നേരായടോ ഇരിക്കണു. ഏ, എന്തേലും എഴുതി കൊടുക്ക.
6: മാഷ കണ്ടോ?
2: മാഷോ? ഓഹോ, എനിക്ക് എത്ര മാഷന്മാരെ വേണം ചങ്കര. പേരും പെരുമയുള്ളൊരു മാഷ ഉണ്ടായിരുന്നതിനെ പിരിച്ചുവിട്ടില്ലേ പി ഭാസ്കര മാഷിനെ. ഹാ, പിന്നൊരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്. ബാക്കിയുള്ള 1-2 മാഷന്മാര് ഇന്ന് അവധിയിലാ.
6: അല്ല, തിക്കോടി മാഷയാ വേണ്ടത്?
3: എന്താടോ ശങ്കര, എന്താ ഞാൻ വേണ്ടത്?
6: അല്ല മാഷേ, താഴത്തെ ഒരാളെ മാഷ കാണെന്ന് പറഞ്ഞ് കുറെ നേരമായി.
3: ആരാത്? എന്തേലും പറഞ്ഞോ.
6: ഒരു ബാലൻ എന്നാ പറഞ്ഞത്, കൊടുവള്ളിന്ന്.
3: ഓ, ആ കൊടും ഭീകരം വന്നോ? ആ ദിശയം തന്നെ. ഞാനിതാ വരുന്നു പറ.
2: അത് ശരി, താനല്ലേടോ നേരത്തെ വലിയ വായിൽ പറഞ്ഞത്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര് വന്നാലും അത് തീർക്കാതെ താഴെ ഇറങ്ങില്ല എന്നൊക്കെ.
3: മുത്തുപ്പട്ടര് എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കരം വാങ്ങിയിട്ടില്ല.
2: ഓഹോ,
3: എന്നാൽ കൊടുവള്ളി ബാലൻ എന്ന ഈ ചങ്ങായി 6 മാസമായി കടം വാങ്ങിയ കാശ് തിരിച്ചു തരാതെ എന്നെ ചുറ്റിക്കുന്നു. എന്റെ ഈ ദാരിദ്ര്യകാലത്ത് അവനത് തിരിച്ചു തരാൻ തോന്നിയല്ലോ. കയ്യിലാണെങ്കിൽ എണ്ണിച്ചുട്ട അപ്പങ്ങൾ പോലെ ഉള്ളു കാശ്. ഞാനതും വാങ്ങി പെട്ടെന്ന് വരാം.
2: ഓഹോ, അല്ലയോ കുമാരി മായാ നാരായണൻ, ഭവതിയല്ലേ തെല്ലു മുമ്പേ പോകാൻ ധൃതി കൂട്ടിയത്? എന്താ പോണില്ലേ?
4: ഒന്നും പറയണ്ട, നാളത്തേക്കുള്ള അനൗൺസ്മെന്റ് എഴുതാൻ വിട്ടുപോയി. ആകെ മൊത്തം തിരക്കായി പോയി.
2: ഇവിടെ തിരക്കും ബേജാറും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രാന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരക്ക്. നമ്മുടെ തിക്കുന്റെ കാര്യാണ് കഷ്ടം, നിന്ന് തിരിയാൻ സമയമില്ല. എന്നാ വഴിയെ വരുന്ന എല്ലാ വയ്യാവേലികളും എടുത്ത് തലയിലിടും. നാടകമാവട്ടെ, നാട്ടുമ്പുറാവട്ടെ, ബാലരോഗമാവട്ടെ, ഫീച്ചർ ആവട്ടെ, അതിനിടയിൽ സാമൂഹിക സേവനം, കമ്പനി കൂടല്.
4: ആ മാഷെ സമ്മതിക്കാൻ എന്നെ വേണം കേട്ടോ. വീട്ടിലെ കാര്യവും തന്നെ നോക്കണ്ടേ? അതിനു പുറമെ മോളുടെ സകല കാര്യവും നോക്കണം. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അതും ഒരു പെൺകുട്ടി. മാഷതൊന്നും അറിയിക്കാണ്ടല്ലേ ആ മോളെ വളർത്തുന്നത്. പി സിക്കൊക്കെ ഒന്ന് പ്രേരിപ്പിച്ചൂടെ ഒരു 2-ാം കല്യാണത്തിന്.
2: ആരെ? തിക്കുനിയോ? ഭാഷ്ട, ഇങ്ങനെ ഒരു ആവശ്യം കൊണ്ട് ആ സവിധത്തിലേക്ക് ഒരു 100 തവണയെങ്കിലും പോയ എന്നോടാണോ?

0: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിന് അഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
1: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
0: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
1: 680
0: അവിടുന്ന് 2-ാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
1: ഇന്ന് ശകവർഷം 1900

0: അയേ, നീ ഇത് പറയണേ. എടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതി ടീച്ചർ മരിച്ചിട്ടില്ല. അവർക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല അയാൾക്ക്.
1: നമുക്ക് നോക്കാം, മോള് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, മനസ്സ് മാറ്റേണ്ടി വരും മാഷിന്.
0: മായയ്ക്ക് എന്തറിയ അയാളെ കുറിച്ച്? 2.5 വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട ഒരാളായാണ്. അച്ഛൻ മരിച്ചതാകട്ടെ അയാളുടെ 6-ാം വയസ്സിലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാനാവില്ല അയാൾക്ക്.
1: പാവം മോള്, ചെറിയ കൊച്ചല്ലേ, അമ്മയില്ലാത്തതിന്റെ സങ്കടം എപ്പോഴും ഉണ്ടവക്ക്. ഇന്നാളൊരു ദിവസം അവൾ എന്നോട് ചോദിക്കുക, മായച്ചി അച്ഛനാണോ എൻ്റെ അമ്മ എന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. മാഷ് വരുന്നു.
2: അല്ല, മായക്ക് പോകാതായില്ലേ നീ?
1: ദേ ഞാനിറങ്ങാ, ഈ അനൗൺസ്മെന്റ് ഒന്ന് എഴുതി തീർക്കേ വേണ്ടു.
0: എന്തായടോ, കാശ് തിരിച്ചിരുട്ടിട്ടും തന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്.
2: അല്ല, ഞാൻ ആലോചിക്കുക, മനുഷ്യന്മാരുടെ ഒരവസ്ഥകളെ.
0: എന്തേ?
2: അല്ല, ഞാൻ ആ കൊടുവള്ളി ബാലന്റെ കാര്യം പറഞ്ഞതാ.
0: എന്താ ഇപ്പോ ബാലന് പറ്റിയത്?
2: ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു അമ്മ ആശുപത്രിയിൽ. മോനൊരുത്തന് വാഹനാപകടം, ആകെ മൊത്തം കാശിന് ഞെരുക്കം വന്ന്.
0: ഓഹോ,
2: അയാളിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കീലാണത്രേ.
0: ഉവ്വോ, എന്നാലും ഈ ഞെരുക്കത്തിനിടയിലും അയാള് തിക്കൂടെ കടം തീർത്ത് തന്നൂലോ.
2: അത് തീർത്തിട്ടൊന്നുമില്ല.
0: പിന്നെ
2: അയാളിപ്പോ വന്നത് തന്നെ കുറച്ച് ധനസഹായം കിട്ടുമെന്ന് അറിയാനാ.
0: അതായത് ടിക്കുവിനോട് മുമ്പ് വാങ്ങിയ കട അവിടെ തന്നെ നിൽക്കുന്നു.
2: അതെ.
0: എന്നിട്ട് അത് തീർക്കാതെ വീണ്ടും ടിക്കുവിന്റെ അടുത്തുനിന്ന് തന്നെ കടം ചോദിച്ചു വന്നു. എന്നിട്ട് താൻ കൊടുത്തോ?
2: ഞാൻ പറഞ്ഞില്ലേ, കയ്യില് പൊട്ടുപൊടിയുമായി കുറച്ച് പൈസ ഉള്ളത് എടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു. അടുത്ത മാസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അയാള് പിന്നെ കാശിന് ചെരുക്കും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു.
0: ഹോ, താരിത്ര ശുദ്ധനും മാന്തനുമായി പോയല്ലോ. ഇവിടുന്ന് പേരെയുന്തി കിട്ടണം നക്കാപ്പിച്ച പൈസ കൊണ്ട് ഇയാള് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വരുന്ന പാട് നമുക്കല്ലേ അറിയൂ.
2: അപ്പറഞ്ഞത് ശരിയാണേൽ PC ഒരു ഉപകാരം ചെയ്യണം. കയ്യിലുള്ളത് മുഴുവൻ ബാലം കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ മാസം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പതിവ് പോലെ ഒരു കൈ സഹായം.
0: ഒലക്ക, 10 പൈസ ഞാൻ തരില്ല. ഇയാൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ലടോ.
3: മാഷവിടെ
2: എന്താണോടോ?
3: ദേ ഇപ്പൊ ഒരു അംസ മാഷെ കാണണം പറഞ്ഞ് താഴെ നിൽപ്പുണ്ട്.
0: കടഞ്ചോദിപ്പുകാരനാണെങ്കിൽ ഇമ്മാസം ഇനി നിവർത്തിയില്ല എന്ന് പറഞ്ഞേക്കെ. ഒരു കൊടുവള്ളി ഭാരം വന്ന് കയ്യിലുന്നത് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയി എന്നങ്ങട് പറയൂ.
2: പേരെന്തെന്നാ പറഞ്ഞ?
3: ഹംസ, തലശ്ശേരി ഭാഗത്തുനിന്നോ മറ്റോ ആ പറഞ്ഞത്.
2: മനസ്സിലായി മനസ്സിലായി, പാട്ടുകാരൻ ഹംസ.
0: ആരാടോ അത്? എന്താ പ്രശ്നം?
2: ഇതൊരു ശുപാർശ.
0: ആരോടാപ്പ ശുപാർശ പറയണ്ടേ?
2: രാഘവൻ മാഷിന്റെ ഒരു പാട്ട് പാടുന്നെന്ന് ഹംസക്ക്. ഇവിടെ ആകാശവാണിയില്
0: നടക്കണ കാര്യം വല്ലതും ആണോടോ? തിക്കു
2: പറഞ്ഞു നോക്കാ, കഴിവുണ്ടേലും മാഷ് പരിഗണിക്കാതിരിക്കൂല.
0: അത് താൻ പറഞ്ഞത് ശരിയാ.
2: എടോ ശങ്കര,
3: ഓ
2: ഹംസയോട് രാഘവ മാഷിന്റെ മുറിയിലേക്ക് മാഷ് അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറയും.
3: ഓ
2: ആ പിന്നെ PC, ഞാനൊന്ന് മാഷെ കണ്ടുവരാ.

0: എടോ തോമസേ, മഹാശ തിരക്കിലാണോ?
1: നിങ്ങൾ കാണുന്നില്ലേ, റിഹേഴ്സലാണ്.
0: മഹാശ ഒന്ന് കിട്ടണമല്ലോ, എന്താ വഴി?
1: ഒരു വഴിയില്ല, ഇത് തീരണോ.
0: നേരെ അങ്ങോട്ട് കയറി ചെന്നാലോ? വേണ്ട അല്ലേ, ഹാർമോണിയം പെട്ടിക്ക് മുന്നിലിരിക്കുമ്പോ ആള് സിംഹപ്രകൃതിയാണ്, കാത്തു നിൽക്ക, അതാ നല്ലത്.

0: ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ദേ മാഷിങ്ങളെ കണ്ട്, ഇതാ വിളിക്കുന്നു.
1: എന്നെയോ?
0: ഹേ, മാഷല്ല നിങ്ങളെ അത്തേ കൈമാടി വിളിക്കുന്നത്.
1: ഓ ഭാഗ്യം, പോയി കണ്ടിട്ട് വരാം.
2: എന്താടോ തിക്കു, എന്താ കാര്യം? എന്തേലും കാര്യമില്ലാതെ ഈ ഭാഗത്ത് തന്നെ കാണാറില്ലല്ലോ.
1: ഒരു കാര്യണ്ട് എന്ന് തന്നെ വെച്ചോ. ഞാൻ മുമ്പൊരിക്കൽ മാഷോട് സൂചിപ്പിച്ചിരുന്നു, തലശ്ശേരിയിൽ നിന്നുള്ള ഒരു പാട്ടുകാരനെ കുറിച്ച്

0: ഞാൻ ഓർക്കുന്നില്ല, എന്താ അയാളുടെ പേര്?
1: ആള് വല്യ പുള്ളിയാ, നാലഞ്ച് രാഗങ്ങളൊക്കെ സ്വന്തം പേരിലുള്ള ആളാണ്.
0: തിക്കു, സമയം കളയാണ്ട് വേഗം പറ. ഓർക്കസ്ട്ര കാത്തു നിൽക്കുന്നു.
1: ഹംസ എന്നാണ് പേര്.
0: താനെന്തോ രാഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ.
1: അത് പിന്നെ മാഷ്ക്കറിയില്ലേ, അയാളുടെ സ്വന്തം പേരിലുള്ള രാഗങ്ങളെ കുറിച്ച്. ഹംസധ്വനി, ഹംസാനന്ദി, ഹംസനാദം.
0: തന്റെ ഒരു കാര്യം. അത് പോട്ടെ, അയാൾ എവിടെ?
1: അയാള് പുറത്ത് മാഷെ കാത്തിരിക്കുന്നുണ്ട്.
0: ഏതായാലും ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങു, വെയിറ്റ് ചെയ്യാൻ പറ.
1: ശരി മാഷെ.
0: ആ എടോ തിക്കു, പിന്നെ ഒരു കാര്യം, സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചൊരു മ്യൂസിക്കൽ ഫീച്ചറിന്റെ സ്ക്രിപ്റ്റ് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായി.
1: ഓ, അങ്ങനെയൊന്നുണ്ടല്ലേ. അല്ല മാഷെ, അടുത്ത ആഴ്ച ഒരു നാടകമുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ഉടനെ എഴുതി തുടങ്ങാം.
0: എടോ സത്യം പറഞ്ഞ എനിക്കൊരു പ്രതീക്ഷയുമില്ല ആഗസ്റ്റ് 15 മുൻപ് താൻ അത് എഴുതിത്തരുമെന്ന കാര്യത്തിൽ.
1: എന്നാ നമുക്കത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് മാറ്റിയാലോ?
0: ഹോ, തന്നെപ്പോലൊരു ഭൂലോക മടിയരയാണല്ലോ എനിക്കിത് ഏൽപ്പിക്കാൻ തോന്നിയത്. എഴുതുന്ന കാര്യത്തിൽ മാത്രം തനിക്കെന്താടോ ഇത്ര മടി? ഏ, ആ ഞാൻ ആ പാട്ടിനെ ഒന്ന് മെരുക്കിയെടുക്കട്ടെ. താൻ ചെല്ല്. എടോ ചിദംബരം, റെഡിയല്ലേ? ശ്രീകൃഷ്ണൻ, 1, 2, 3, 4.

0: ഇതാരി? അല്ല മാഷേ, നമ്മളെ കൊച്ചൂറിയെ കൂട്ടിയില്ലെന്ന്.
1: ഇല്ല അന്തരു.
0: ആ അതെ, ചൂടോടെ പിടിച്ചോളി.
1: ശരിക്കും വെന്തില്ലല്ലോ അന്തരു.
0: അത് തണുക്കുമ്പോ ശരിയാവുന്ന്.
2: അല്ല മാഷിന് നല്ലോണം വൈകിയല്ലോ.
1: ഒന്നും പറയണ്ട അന്തരു, തീരണ്ടടോ പണി.
0: ഇങ്ങക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരിക്കലും തീരാത്ത ഹലോക്കിന്റെ പണി.
1: പണിയെടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്നും പണിയോട് പണിയല്ലടോ.
0: അത് മാഷ് പറഞ്ഞത് നേര്. എനിക്കോട് നിന്നാ എല്ലാം കാണാലോ. നട്ടുച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കഴിച്ചിലാകുന്ന ആഫീസർമാരെ എനിക്കറിയാം. അതുപോലെ ഒരോ നേരത്ത് വന്ന് പാതിരാക്ക് വീട്ടിലേക്ക് വന്ന് നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരെയും ഞമ്മള് കാണുന്നുണ്ട്.
1: അന്തരു, ബീഡി ഉണ്ടാവോ എടുക്കാൻ? ഒരു രണ്ട് മൂന്ന് കെട്ട് വേണം.
0: ഉണ്ടാവും ഉണ്ടാവും. അപ്പോ ഇന്ന് രാത്രി കാര്യമായ എന്തോ എഴുത്ത് പരിപാടി ഉണ്ടല്ലോ.
1: അതെ, ഒരു നാടകം. നാളെ രാത്രി റേഡിയോയിൽ പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ.
0: ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കം കുളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ്.
1: അതിനല്ലേ തന്നോട് രണ്ടു മൂന്ന് കെട്ട് ബീഡി എടുക്കാൻ പറഞ്ഞത്.
3: തിക്കോടിയ മാഷല്ലേ?
1: അതെ. ആരാ?
3: എൻ്റെ പേര് മുരളി, ഒരു പത്രപ്രവർത്തകനാണ്.
1: ഓ, എന്താ ഞാൻ വേണ്ടത്?
3: ഒരു ഇന്റർവ്യൂ ഉദ്ദേശിച്ച് വന്നതാണ്. മാഷിന്റെ എഴുത്ത് ജീവിതം.
1: ഒരു ഇന്റർവ്യൂ നടത്താനുള്ള മഹിമയൊന്നും എൻ്റെ എഴുത്ത് ജീവിതത്തിനില്ല. അതും ഇതും എഴുതി പിടിപ്പിച്ച് ഇനി അത് ഉണ്ടാക്കുകയും വേണ്ട.
3: അല്ല മാഷേ, അതല്ല.
1: ഡാ, ആ കാണുന്ന ആകാശവാണിക്ക് വേണ്ടി തൊഴിലിന്റെ ഭാഗമായിട്ട് എഴുതി ആകാശത്തിൽ അരിഞ്ഞുപോയ ചില നാടകങ്ങൾ, അതിനു മുമ്പ് എഴുതിയ ചില പൊട്ട കവിതകൾ, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്തെഴുതിയെന്നാ?
3: ഞാൻ ആ വിഷയം സംസാരിക്കാൻ അല്ല വന്നത്.
1: പിന്നെ
3: ദേശീയ സ്വാതന്ത്ര്യ സമരത്തില് മാഷ് വഹിച്ച പങ്ക്.
1: അതൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. കാലം വിളിച്ചു, രാജ്യം വിളിച്ചു, ജനലക്ഷങ്ങൾ ആ ഒലി കേട്ട് സമരഭൂമിയിലിറങ്ങി. ഞാൻ അവരിൽ ഒരാള് മാത്രം. അതൊക്കെ അത്രേ ഉള്ളൂ.
3: ഞാൻ ആ കാലത്ത് മാഷെക്കുറിച്ച് ശരിക്കും ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്.
1: അങ്ങനെയാണേല് എന്തിനാടോ ഇങ്ങനെ ഒരു അഭിമുഖം?
3: രേഖപ്പെടുത്തിയ ചരിത്രം ചിലയിടങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചു കാണുന്നു. അതിനൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങേപ്പോലുള്ള ചരിത്ര പുരുഷന്മാരിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിക്കേണ്ടി വരില്ലേ മാഷേ?
1: ചരിത്ര പുരുഷനോ ഈ ഞാനോ? ചരിത്രത്തിൽ അനിയനുള്ള അജ്ഞതയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത്.
3: പറയാൻ അനുവദിക്കുകയാണെങ്കിൽ മാഷെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിൽ മാഷ് തിരുത്തി തന്നാ മതി.
1: ഓ,

0: തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരു അസൽ പോരാളി, സ്വാതന്ത്ര്യസമരഭടനായ മാറോളിച്ചക്കണ്ടി ഗോവിന്ദൻ നായർ ഇല്ലേ?
1: ഹാ, ഗോവിന്ദ ട്ടെ, മുത്തച്ഛന്റെ മരുമകൻ.
0: പിന്നെ തിക്കോടി എന്ന ഗ്രാമം കേളപ്പജിയുടെയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ഉത്സാഹത്തിലുണ്ടായ ശക്തിപ്രസ്ഥാനം, മാഷതിൽ സജീവമായി പ്രവർത്തിച്ചതല്ലേ?
1: ഇല്ലാന്ന് പറയുന്നില്ല.
0: പിന്നെ മൊയ്യാരത്ത് ശങ്കരന്റെ കൂടെ നിയമലംഘന പ്രസ്ഥാനം, 37 അധ്യാപക സമരം, വി ആർ നായനാരുടെ നേതൃത്വത്തിൽ ഹരിജനോദ്ധാരണം.
1: നിർത്ത് നിർത്ത് നിർത്ത്. താനിപ്പോഴേ കുറെ പേരുകൾ പറഞ്ഞില്ലേ? കേളപ്പജി, മൊയ്യാരത്ത് ശങ്കരൻ, വി ആർ നായനാരൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് താൻ നേരത്തെ പറഞ്ഞ ചരിത്ര പുരുഷന്മാര്. അല്ലാതെ അവരെ പ്രസംഗം കേട്ടു, അവർ നയിച്ച ജാഥകളിൽ അണിനിരന്നും അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എന്നെപ്പോലുള്ള അനുഭാവികളല്ലടോ.
0: മാഷയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർഹിച്ചതൊന്നും അവകാശപ്പെടാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന മാഷയുടെ ഈ സ്വഭാവം.
1: ഓഹോ, പിന്നെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് താൻ എന്നെ കുറിച്ച്?
0: മാഷയെക്കുറിച്ച് നല്ല കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ, പക്ഷേ മാഷയുടെ ഒരു സാക്ഷിമൊഴി, ഒരു മാപ്പ് സാക്ഷിമൊഴിയെക്കുറിച്ച് ചിലർക്ക് മോശമായി പറയുന്നത് കേട്ടിട്ടുണ്ട്.
1: മനസ്സിലായില്ല.
0: കീഴരിയൂർ ബോംബ് കേസിൽ മാഷ് മാപ്പ് സാക്ഷിയായിരുന്നല്ലോ.
1: ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരധ്യായമാണത്.
0: അപ്പോഴ് ഞാൻ കേട്ടത് സത്യമാണെന്ന് വരൂ.
1: താനെന്താ കേട്ടത്?
0: അത് ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നണിക്കാർ പലരും മാഷയുടെ മൊഴിപ്രകാരമാണത്രേ പോലീസ് പിടിയിലായതും വർഷങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വന്നത്.
1: ഞാന് മൊഴി കൊടുത്തു എന്നത് സത്യമാണ്, പക്ഷേ ഒരാളുടെ പേര് പോലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല.
0: എല്ലാരും പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും?
1: ഇക്കാര്യങ്ങളെക്കുറിച്ച് അനിയൻ ഗവേഷണം നടത്തി വരികയാണെന്നല്ലേ പറഞ്ഞത്? അത് തുടരട്ടെ. എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചേക്കും. പിന്നെ അന്ന് ഞാൻ മാപ്പുസാക്ഷിയാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് അനിയൻ അറിയില്ലല്ലോ.
0: അതെന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
1: എന്നെക്കുറിച്ച് ഏറെ ഗവേഷണം ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്?
0: അതെ.
1: എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ ഒരൊറ്റുകാരനാവാൻ പറ്റുമോ? അനിയനെന്താ തോന്നുന്നത്? വലിയൊരു കഥയാണത്.
2: ഇന്നിവിടെ എത്തിച്ചേർന്ന ദേശസ്നേഹികളെ, നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തി സംസാരിക്കാനും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുന്നതിനുമായി ബഹുമാന്യനായ ഡോക്ടർ കെ ബി മേനോൻ അവർകളെ സാദരം ക്ഷണിക്കുകയാണ്.
3: ദേശഭക്തന്മാരെ, നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. നാം വലിയൊരു സമരമുഖത്താണുള്ളത്. ഈയിടെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്ന് തുറുങ്കിലടച്ചതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. രാജ്യമെങ്ങും പ്രക്ഷോഭത്തിൻ്റെ തീജ്വാലകൾ ഉയർന്നു കഴിഞ്ഞു. നാളിതുവരെ ഹിംസയുടെയും അക്രമത്തിൻ്റെയും പാത സ്വീകരിക്കാത്ത ഈ പോരാട്ടം ഇനി അങ്ങോട്ട് ഗതി മാറ്റേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്.

0: ഇങ്ങനെ മെല്ലെ നടക്കുവോ? പിന്നിലുള്ളവരിൽ ഇരുട്ട് തപ്പി തടഞ്ഞാ വരുന്നത്.
1: ഓ ശരി ശരി ശരി. അല്ല കേൾക്കുട്ടിയെ, ചൂട്ട് വേറെയും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: ഉണ്ട്,
1: നീ ഉണ്ട്. കുറെ ദൂരം കടവിലെത്താനേ. പിന്നെ കേൾക്കുട്ടി, കടവിൽ തോണി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ
0: അല്ലേ? ഓ,
1: മേനോൻജിക്ക് ഇന്ന് തന്നെ കോഴിക്കോട്ടെത്താനുള്ളതാ. പിന്നെ മേനോൻജി, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മേനോൻജി ഒന്നും പറഞ്ഞില്ല.
2: എല്ലാവരും നല്ല ആവേശത്തിലാണ്. പക്ഷേ ഈ ആവേശം കൊണ്ട് മാത്രമായില്ല.
0: അതെന്താ മേനോൻജി അങ്ങനെ പറഞ്ഞത്?
2: ബുദ്ധിയും തന്ത്രവും കൊണ്ട് വേണം ഇനി അങ്ങോട്ട് വെള്ളക്കാരെ നേരിടാൻ. കലാപങ്ങൾ അഴിച്ചുവിട്ട് വേണം നാം അന്തിമ പോരാട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ. അവിടെയാണ് ഈ ആവേശം ഗുണം ചെയ്യുക.
1: മേനോൻജി, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതൊക്കെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിനെതിരല്ലേ?
2: ഈ കണ്ട നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചപ്പോൾ രാജ്യത്ത്

0: ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ?
1: അല്ല മേനോൻജി, ഇത്രയും കാലം ഈ സമരം സമാധാനപരമായല്ലേ മുന്നോട്ട് പോയത്?
0: രാജ്യം കലാപങ്ങളാൽ ഇളകിമറിയുമ്പോൾ, ബോംബ് സ്ഫോടനങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോൾ, സമാധാനവും ഉപവാസവും അഹിംസാ മന്ത്രവും കൊണ്ട് നാം ഇവിടെ ഇരുന്നാൽ മതിയെന്നാണോ? സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ട ഒന്നാണ്. ഉദാരപൂർവ്വം ആരെങ്കിലും തരേണ്ട ഭിക്ഷയാവരുതത്.
1: ഒന്നുമറിയാത്ത പാവം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കില്ലേ?
0: ആളപായം ഉണ്ടാകരുതെന്ന കർശന നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഫോടനങ്ങൾ ഭരണകൂട സ്ഥാപനങ്ങളെ തകർക്കാനുള്ളതാണ്, സായിപ്പന്മാരെ ഞെട്ടിക്കാനുള്ളതാണ്.
2: എങ്ങനെയാ മേനോൻജി പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുക?
0: അതെ, കൂടെയുള്ള എല്ലാവരെയും വിശ്വസിക്കാമല്ലോ അല്ലേ?
2: വിശ്വസിക്കാം, വിശ്വസിക്കാം.
0: എന്നാ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു നമുക്ക് സംസാരിക്കാം.
2: അതാ എല്ലാവരും വരിക, എല്ലാവരും വരിക. മേനോൻജിക്ക് ചിലത് പറയാനുണ്ട്. വരിക, വരിക.
0: ഈ വരുന്ന നവംബർ മാസം 9 വിധ്വംസക ദിനമായി നാം ആചരിക്കും. അന്ന് ഈ മലബാറിൽ ഏതാനും ഭരണകൂട സ്ഥാപനങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകണം.
1: ഭരണകൂട സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ
0: അംശ കച്ചേരികൾ, രജിസ്റ്റർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസിന്റെയും പട്ടാളത്തിന്റെയും വരവ് പോക്കും കമ്മ്യൂണിക്കേഷനും തടയിടാൻ ചിലപ്പോൾ പാലങ്ങൾ തകർക്കേണ്ടി വരും, ടെലിഗ്രാഫ് കേബിൾ ലൈനുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. ബോംബ് സ്ഫോടന പരമ്പരയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ നെടുങ്കോട്ടകൾ ഞെട്ടിവിറക്കണം.
2: അല്ല മേനോൻജി, ഈ ബോംബുകൾ ആരെങ്ങനെ ഉണ്ടാക്കാനാ?
0: എനിക്കറിയാം കുറേ കാര്യങ്ങൾ. വിദേശത്തെ വിപ്ലവ സംഘടനയായ ഗദ്ദർ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു ഞാൻ.
1: അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ?
0: നടക്കാതെ പിന്നെ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിനി നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. കീഴരിയൂർ ഗ്രാമമാണ് നാം കണ്ടുവച്ചിരിക്കുന്നത്. അതെ, അവിടെയാണ് അനുയോജ്യമായ സ്ഥലം. നെല്ലിയാടിപ്പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല.
2: ശരിയാ, ശരിയാ, അത് ശരിയാ.
0: പിന്നെ മാവട്ടുമല കീഴരിയൂരിനടുത്താണല്ലോ.
2: അതെ അതെ,
0: അതിനകത്ത് ഉൾക്കാട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ പരീക്ഷണ സ്ഫോടനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച ചാലപ്പുറത്തെ വേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യയോഗത്തിൽ വെച്ച് അറിയിക്കാം. ഒരു കാര്യം,
2: എന്തേ?
0: രഹസ്യയോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരിക്കലും സംഘമായി വരരുത്. വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വേണം വരാൻ. പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയാം. നല്ല ചങ്കുറപ്പുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി ഈ ഓപ്പറേഷനിൽ. ഇനി അങ്ങോട്ടുള്ള ജീവിതം യാതനാപൂർണമായിരിക്കുന്നത് തീർച്ചയാണ്. കൊടിയ പീഡനങ്ങൾ, നീണ്ട കേസ് വിസ്താരങ്ങൾ, ഇരുണ്ട കൽത്തുറുങ്കുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് അധികം അകലെയല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചവും നിങ്ങളെ, ഈ രാജ്യത്തെ, ഈ ജനതയെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, അങ്ങകലെയല്ല സ്വാതന്ത്ര്യം.
3: ഞാനും ഉണ്ടായിരുന്നു ആ രാത്രിയിൽ. അന്നവിടെ ഡോക്ടർ കെ ബി മേനോൻ സൂചിപ്പിച്ച ആ നല്ല ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തും സന്ദേശങ്ങൾ കൈമാറിയും സ്വതന്ത്ര ഭാരതം എന്ന പത്രം വിതരണം ചെയ്തുമൊക്കെ. എന്നിട്ട് ഗോവിന്ദേട്ടനും കേളപ്പജിയുടെ മകൻ കുഞ്ഞിരാമക്കിടാവുമായിരുന്നു എൻ്റെ മാർഗദീപങ്ങൾ. സാഹസിക കൃത്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയായില്ല. എങ്കിലും ബോംബ് നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തൊടാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാനുണ്ടായിരുന്നു.
4: എന്നിട്ട് പിന്നീട് എന്തുണ്ടായി?
3: വടക്ക് കണ്ണൂര് മുതൽ തെക്ക് പാലക്കാട് വരെ പല ദിവസങ്ങളിലായി പലയിടത്തു ബോംബുകൾ പൊട്ടി. ചേമഞ്ചേരി രജിസ്റ്റർ ഓഫീസോ റെയിൽവേ സ്റ്റേഷനോ പിന്നെ കോക്കല്ലൂർ ഉണ്ണികുളം മേലൂർ അംശക്കച്ചേരികളോ അഗ്നിക്കിരയായി. ഉള്ളേരി പാലവും ഫറൂഖ് പാലവും ഭാഗികമായി തകർത്ത് ടെലഫോൺ ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി.
4: വെള്ളക്കാർ ശരിക്കും നടുങ്ങിക്കാണുമല്ലോ. അടങ്ങിയിരുന്നിട്ടുണ്ടാവും അവര്?
3: എവിടെ അടങ്ങിയിരിക്കേ. കീഴരിയൂരും പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ടത് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയും കങ്കാണി പോലീസിൻ്റെയും അഴിഞ്ഞാട്ടമായിരുന്നു. ശരിക്കും ഒരു നരനായാട്ട്.

0: ഗോവിന്ദേട്ടനി എന്നെയും തെരഞ്ഞ് അവർ തടവാട്ടിലും എത്തി.
1: ആരാ ആരാ ഇതിങ്ങനെ നട്ടപ്പാതിരിക്കും ഒന്ന് വാളുടെ ഇതിൽ വിളിക്കുന്നത്?
2: പോലീസാണ്.
1: എന്താ ഈ അസമയത്ത്?
2: അകത്തൊളിച്ചിരിക്കുന്ന അവന്മാരോട് പുറത്തിറങ്ങി വരാൻ പറ.
1: അതിനടുത്ത് ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ?
2: തള്ളേ, തല നരച്ചു എന്നൊന്നും നോക്കില്ല ഞാൻ. എവിടെയാ നിങ്ങളെ ഗോവിന്ദൻ? ആ കേളപ്പന്റെ സന്തതി കുഞ്ഞിരാമക്കിടാവും കാണുമല്ലോ അവന്റെ കൂടെ.
1: നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആണുങ്ങളായിട്ട് ഒരാളും ഇല്ല ഇതിനകത്ത്.
2: ഗോവിന്ദന്റെ മരുമകൻ ചെക്കൻ ഒരുത്തുണ്ടല്ലോ, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ, ഓൻ ഇവിടെയല്ലേ താമസം?
1: ആ ഇവിടെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ, ഇന്ന് പുലർച്ചെ എങ്ങോട്ടോ പോയി.
2: എടോ, താൻ അകത്ത് പോയി ഒന്ന് പരിശോധിച്ചേ, എല്ലാ മൂലയും തപ്പണം.
1: അതൊന്നും ഇവിടെ പറ്റൂല.
2: വായ് മൂടുതല്ലേ, താൻ പോയി നോക്കടോ. ദേ കിളവി, തടയാൻ നിന്ന വിവരം അറിയും. ഇത് കേസ് വേറെയാ. പാലത്തിനും വണ്ടിയാപ്പീസിനൊക്കെ ബോംബ് വെച്ച കേസാണ്.
1: ഇതേതാ പറവാടെന്ന് അറിയോ തനിക്ക്?
2: തലതിരിഞ്ഞ കുറെ സന്തതികൾ പറഞ്ഞ തറവാടാണെന്ന് മനസ്സിലായി.
1: ഈ നാട്ടിലെ അധികാരി ആരാണെന്ന് അറിയോ?
2: അധികാരിയൊക്കെ പണ്ട്, കാലം മാറിയൊന്നും തള്ള അറിഞ്ഞില്ലേ. ഇപ്പോഴേ നാട് ഭരിക്കുന്നത് വെള്ളക്കാരാ. ലോകം മുഴുവൻ ഭരിക്കുന്ന അവരോടാണ് ഈ തറവാട്ടിലെ സന്തതികൾ ബോംബറിഞ്ഞ് കളിക്കുന്നത്.
3: ഇല്ല സർ, ആരുമില്ല.
2: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ആരുമില്ലേ. താൻ ശരിക്കും സെർച്ച് ചെയ്തിരുന്നു?
3: ആണുങ്ങളായിട്ട് അകത്ത് ആരുമില്ല. പിന്നെ ഈ വെല്ലുമ്മയ്ക്ക് കൂട്ടായി ഒരു പെണ്ണുണ്ട് അകത്ത്.
2: ഓഹോ, താൻ അവരെ ഇങ്ങോട്ട് വിളിച്ചേ? പറഞ്ഞൂടാ, പെൺവേഷം കെട്ടി നിന്നൂടാന്നില്ലല്ലോ.
3: ദേ ഏമാൻ വിളിക്കുന്നു.
2: ഇങ്ങോട്ട് മാറി നിന്നേ, ഒന്ന് വിശദമായി കാണട്ടെ.
3: മുന്നോട്ട് നിൽക്കാനല്ലേ ഏമാൻ പറഞ്ഞത്?
2: കൊള്ളാലോ മുതല്, മുഖമൊന്ന് ശരിക്ക് കാണട്ടെ. ആ മൊഞ്ചത്തി ആണല്ലോ. ഇതേതാ തള്ളേ ഈ കൊച്ച്?
1: ഓ, അത് കുഞ്ഞനന്ദന്റെ പെണ്ണ.
2: ഓഹോ, ഇങ്ങനൊരു സുന്ദരിക്കോതയും തനിച്ചാക്കിയിട്ടാണോ കുഞ്ഞനന്ദന്റെ ഒളിവ് ജീവിതം? ഡോ, താൻ എല്ലാ മുറികളും കയറി ശരിക്കും പരിശോധിച്ചിരുന്നോ?
3: ശരിക്കും നോക്കിയിരുന്നു സാർ, അവിടെ ആരുമില്ല.
1: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരുമില്ലാന്ന്.
2: മിണ്ടിപ്പോകരുത്, നാളെ വൈകിട്ട് 5 മണിവരെ സമയം തരാം. അതിനകം അവൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ സുന്ദരിക്കോതയെ ചോദ്യം ചെയ്യാൻ അങ്ങ് കൊണ്ടുപോകും. എന്റെ ഒരു സ്വഭാവം വെച്ച് ചോദ്യം ചെയ്യൽ അങ്ങനെ അങ്ങ് പാതിരാത്രി വരെ നീണ്ടുപോകും. അല്ലേടോ?
3: അങ്ങനെ അങ്ങനെ
2: അതെങ്ങനെ നീണ്ടുപോയാ ഈ കൊച്ചു പിന്നെ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞനന്ദൻ എവിടാന്ന് വെച്ചാ ആളയച്ച് വിവരം അറിയിച്ചോ. സമയം ഓർമ്മയുണ്ടല്ലോ, നാളെ വൈകിട്ട് 5 മണി. താൻ വാടോ.
0: പിറ്റേന്ന് ഉച്ചയായി ഞാൻ ഈ വിവരങ്ങൾ അറിയേ. പാറക്കലെ വല്യമ്മ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. പോലീസ് വന്നുപോയതിൽ പിന്നെ പേടിച്ച് വറച്ച് രാത്രി മുഴുക്കെ ഒരു പോളക്കണ്ടടക്കാതെ എൻ്റെ പാർവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നേരിടാനുള്ള കെപ്പ് എനിക്കുണ്ടായിരുന്നില്ല പി സി.
4: എന്നിട്ട് താനെന്താ ചെയ്തത്?
0: അന്നേരമോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ, ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്. അതിനു മുമ്പേ അധികാരിയുടെ കയ്യിൽ നിന്നൊരു കത്ത് വാങ്ങി അത് കൊടുത്തു വേണം കീഴടങ്ങാൻ എന്ന് പറഞ്ഞതു വല്യമ്മ തന്നെ. സ്റ്റേഷനിൽ എനിക്ക് ദേഹോപദ്രവവും ഒന്നും ഉണ്ടായില്ല. പക്ഷേ
4: എന്താ ഒരു പക്ഷേ?
0: എന്റെ മൊഴി മാപ്പുസാക്ഷി മൊഴിയായി അവർ രേഖപ്പെടുത്തി.
4: താനെന്താ മൊഴി കൊടുത്തത്?
0: സത്യം പറഞ്ഞാൽ പി സി, കഥയും ബോധവുമില്ലാത്ത ആ ബേജാറിൻ്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മൊഴിയായി പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പ്രസ്ഥാനത്തിനെതിരെയോ കൂട്ടാളികൾക്കെതിരെയോ ഞാനൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചിലരെങ്കിലും മറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അവരെ പറഞ്ഞ് നടക്കുന്നുമുണ്ട്. വലിയ സങ്കടമാണത് പി സി.
4: എടോ തിക്കു, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ തന്നെ വിഷമം.
0: അന്നേരം മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്ന പാർവതിയുടെ മാന

0: പിന്നായിരുന്നു എന്നത് സത്യം. എന്തൊക്കെ പറഞ്ഞാലോ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പി സി?
1: അതെ, തന്നെ പോലെ ഒരാൾക്ക് അന്നേരം അങ്ങനെ ചെയ്യാനേ കഴിയൂ.
0: പക്ഷേ നോക്ക് പി സി, ചരിത്രത്തിൽ ഞാൻ വഞ്ചകനായി വിധിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ?
1: മനസ്സിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ബോധ്യണ്ടായാ മതി. താനിങ്ങനെ എടുത്താ പൊന്താത്ത കുറ്റബോധവും പേറി നടക്കേണ്ട കാര്യമൊന്നുമില്ല.
0: എന്നാലും
1: തന്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാറ്റിനോടും തനിക്ക് നീതി പുലർത്തണം. എന്നാ പരിപൂർണമായി ഒന്നിനോടും അതൊട്ട് കഴിയുന്നില്ല താനും. അതല്ലേ ശരി?
0: ശരിയായിരിക്ക. എനിക്കിനി എന്റെ മോളോടെങ്കിലും പി സി പറഞ്ഞ ആ നീതി പുലർത്തണം.
1: അപ്പോ ആകാശവാണിയിലെ അടിമപ്പണിയോട് തനിക്ക് നീതി പുലർത്തണ്ടേ?
0: അത് പിന്നെ നമ്മുടെ ചോറല്ലേ.
1: ശരി, സമ്മതിച്ചു. അപ്പോ ആകാശവാണിക്ക് അകത്തും പുറത്തുമായി നിന്റെ കൂട്ട് കൊതിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് നീതി പുലർത്തണ്ടേ?
0: അതെന്ത് ചോദ്യമാണ് വി സി? അവരില്ലാതെ എനിക്കെന്ത് ജീവിതം?
1: എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. കാലുവന്ത നായയെ പോലെ എന്നും അശാന്തിയുമായി ഇങ്ങനെ നടക്കാനാണ് തൻ്റെ യോഗം. താനായി തന്നെ അതങ്ങോട്ട് അനുഭവിക്കുക. അത്ര തന്നെ, ഞാൻ പോവുകയാണ്. എന്താ തൻ്റെ പരിപാടി?
0: ഞാൻ ഏതായാലും കുറച്ചു നേരം ഇവിടെ അങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ച്. അടുത്താഴ്ച ഒരു നാടകമായിട്ടെടുത്തിട്ടുണ്ടേ, മനസ്സിൽ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. ഇവിടെ അങ്ങനെ തനിയെ ഇരുന്നാൽ ചിലപ്പോൾ എന്തേലും കഥയോ പ്ലോട്ടോ കൊണ്ടുതരാതിരിക്കില്ല ഈ തിരമാലകൾ ഈ കടലിൽ.
2: എനിക്കിപ്പോഴറിയാം അച്ഛൻ ആ കടപ്പുറത്ത് അന്ന് അങ്ങനെ തനിയെ ഇരുന്നത് നാടകം ഭാവന ചെയ്തെടുക്കാനൊന്നും ആയിരുന്നില്ല, ഉള്ളു തണുപ്പിക്കാനായിരുന്നു. അച്ഛൻ്റെ ഉള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള ആധികളായിരുന്നു. വർഷങ്ങൾ കടന്നു പോയതും ഞാൻ വളർന്ന് വലുതായതും ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് തോന്നി. ഞാൻ മുതിർന്നു എന്ന് ഒരു പക്ഷേ അച്ഛന് ബോധ്യപ്പെട്ടത് എൻ്റെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കണം. പാവം എൻ്റെ അച്ഛൻ. അച്ഛനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയോ എന്തോ.
0: നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു?
3: ഞാൻ അത് തന്നെ തീരുമാനിച്ചു.
0: മോളെ, നിനക്ക് ശരിക്കും അറിയില്ല അവിടുത്തെ സാഹചര്യം.
3: അവിടുത്തെ സാഹചര്യം നന്നായി അറിയുന്നത് കൊണ്ടാ ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്.
0: ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ജീവിതം താറുമാറായി പോവൂടോ?
3: എന്നിട്ടെന്താ, അച്ഛന്റെ ജീവിതം താറുമാറായി പോയോ?
0: അതൊക്കെ ശരി തന്നെ, പക്ഷേ
3: അച്ഛനൊന്നും പറയണ്ട. എനിക്കിതൊരു വീട് പോലെയാണ്, ചുറ്റും പരിചയമുള്ളവർ, സ്നേഹമുള്ളവർ. അതുകൊണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാനുള്ള ഈ ഉത്തരവ് ഞാൻ സ്വീകരിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.
0: മോളെ, അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യാതൊരു മേൽഗതിയില്ലാത്തൊരു ജോലിയാണിത്. നീ അച്ഛൻ്റെ കാര്യം തന്നെ നോക്ക്. ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അച്ഛൻ അടുത്തൂൺ പറ്റി പടിയിറങ്ങുന്നത് വെറും കയ്യോടെ ആയിരിക്കും. അതറിയോ നിനക്ക്?
3: പെൻഷൻ ഇല്ല എന്നതാണോ അച്ഛൻ്റെ പ്രശ്നം?
0: അതൊരു പ്രശ്നമല്ലേ. ഉയര് തന്നെയാ ഞാൻ കൊടുത്തത് ഈ സ്ഥാപനത്തിന്. 75 വർഷം നീണ്ടു നിന്ന് ഫലശൂന്യമായ കരാറ് ജീവിതം.
3: ഈ അവസ്ഥയൊക്കെ മാറും അച്ഛാ. എനിക്ക് ഈ ജോലി കിട്ടിയാൽ കാശിന്റെ ഞെരുക്കൊക്കെ തീരില്ലേ? അതുകൊണ്ട് അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്?
0: സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ
3: ഈ അച്ഛനെ കൊണ്ട് തോറ്റു. എന്താ അച്ഛന്റെ മനസ്സിൽ? അച്ഛൻ തുറന്നു പറ.
0: അതുണ്ടല്ലോ മോളെ, അല്ലെങ്കിൽ വേണ്ട, പറയുന്നില്ല.
3: അച്ഛൻ പറയുന്നുണ്ടോ?
0: അല്ല മോളെ, അത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്.
3: എന്ത് സ്വപ്നം?
0: അത് അല്ലേ ഭാന്ത, മോൾക്കത് വിഷമാകും.
3: അതൊന്നും സാരമില്ല, അച്ഛൻ പറയേ.
0: മോള് മോളുടെ അമ്മയെ പോലെ ഒരു ടീച്ചറായി കാണണമെന്ന് വെറുതെ വെറുതെ ഒരു മോഹണ്ടായിരുന്നു. വേറെ ഒരു സ്വപ്നം, പാർവതി ടീച്ചറുടെ മകള്, പുഷ്പ ടീച്ചർ, വെറുതെ അങ്ങനെ ഒരു സ്വപ്നം.
2: 1975 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി

0: ജോയിൻ ചെയ്യുന്നത്. ഒന്നര വർഷക്കാലം അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യാനായി. എന്ത് കാര്യം! ഓഫീസിൽ എന്നെ കണ്ടതായി പോലും അച്ഛൻ ഭാവിക്കില്ല. 76 അച്ഛൻ വിരമിച്ചു. സ്വതന്ത്രനായ അച്ഛനെ കോഴിക്കോട് പട്ടണവും സാംസ്കാരിക കേരളവും സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി.
1: വലിയ കുലയാനയും ഘോരസർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമത് കേൾക്കയും
0: സൗഹൃദ കൂട്ടായ്മകളിലും പ്രസംഗവേദികളിലും ചിരിയും ചിന്തയും പ്രസരിപ്പിച്ച് അച്ഛൻ അങ്ങനെ നിറഞ്ഞു നിന്നു.
1: ഇത്ര പോരുന്നൊരുത്തൻ ആപ്പ് കള്ളും കുടിച്ചിട്ട് രണ്ട് അടിയടിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നില്ലേ? ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, ഈ നരൻ എന്നു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട്, മനുഷ്യേതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്ത് കൊണ്ട് ഉണ്ടാക്കി തീർത്ത.
0: ടൗൺ ഹാളിലായിരുന്നു അന്ന് അച്ഛന്റെ ആ പ്രസംഗം. പ്രസംഗം കേൾക്കാൻ ഞാനങ്ങനെ പോകാറൊന്നുമില്ല. എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കണ്ട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു.
2: ഇതെന്താ പതിവില്ലാതെ നീ ഇവിടെ?
3: എനിക്കെന്താ അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വന്നൂടെ?
2: അച്ഛനെ വീട്ടിൽ സഹിക്കുന്നത് പോരെ നിനക്ക്?
3: റിട്ടയർ ചെയ്തതിന് ശേഷം പ്രസംഗത്തിന് ഉശിരി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ.
2: അതില്ലേ മോളെ, രാജ്യം സ്വതന്ത്രമായിട്ട് കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടെങ്കിലും നിന്റെ അച്ഛന് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്?
3: പിന്നെ അച്ഛാ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? പഴയതുപോലെ കാറ്റുകൊള്ളാൻ, സൊറ പറയാൻ.
2: സൊറ പറയാനാണെങ്കിൽ അച്ഛന്റെ കൊറേ ചങ്ങാണിമാര് അച്ഛനെയും കാത്ത് അലഗാപുരിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതാ.
3: സൊറ പറയൽ മാത്രല്ല അവിടെ നിന്ന് എനിക്ക് അറിയാം. അച്ഛൻ വാ, ബീച്ചിൽ പോവാ.
2: ബീച്ചിൽ നാളെ പോകാം മോളെ.
3: അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം.
2: അപ്പോ അവിടെ എന്നെ കാത്തിരിക്കുന്ന ചങ്ങായിമാരോട് ഞാൻ എന്തു പറയൂ?
3: അച്ഛൻ ആരാ പ്രധാനം പറയ്, ഈ ഞാനോ അതോ ചങ്ങാതിമാരോ?
2: അങ്ങനെ ചോദിച്ച നീ വാ. ബീച്ചെങ്കിലും ബീച്ച്.
4: ഇതാരാ വരുന്നത്? നിങ്ങളെ ഒന്ന് കാണാനില്ലല്ലോ. എന്താ പറഞ്ഞോനെ?
3: അത് അന്ത്രുക്ക പറഞ്ഞത് നുണ. ഇന്നാളല്ലേ ഞാൻ വന്ന് 4-5 പൊതി കടലയും വാങ്ങിപ്പോയത്?
4: അതല്ലപ്പോ ഞമ്മള് പറഞ്ഞത്. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാറില്ലല്ലോ. മാഷേ, ഞമ്മള് തലാൻ വെച്ചിക്കണേ.
2: ഓ, നമസ്കാരം.
4: അല്ല മാഷേ, ഞമ്മൾ ആലോചിക്കുകയാണ് കാലത്തിന്റെ ഒരു ഹിക്മത്തെ. മാഷ വെല്ല് തൂങ്ങി കടപ്പുറത്തൂടെ ഓടിച്ചാടി നടന്ന ആ കുഞ്ഞുമോളാണോ ഈ നിൽക്കുന്ന ബാല്യക്കാരത്തി? ആ പിന്നെ എന്തൊക്കെയുണ്ട് മാഷ വിശേഷങ്ങൾ?
2: ഓ, അങ്ങനെ പോകുന്നെന്റെ അന്തുരോ.
4: സത്യം പറയാലോ മാഷേ, മാഷയോടൊന്ന് പടിയിറങ്ങി പോയേ പിന്നെ എന്താ പറയുക? ഇവിടെ ഒന്നും ആളനക്കവുമില്ല, ഒരു ബഹളവും. അന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്ന ചങ്ങായിമാരെ ഇവിടെ ഒന്നിട്ട് കാണാനുമില്ല. ആകാശവാണിയുടെ മുഴുവൻ വർക്കത്തു നിങ്ങളോടൊപ്പം തന്നെ പടിയിറങ്ങി അങ്ങോട്ട് പോയി, ഒരു ഉഷാറുമില്ല.
2: എടോ അന്ത്രു, നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നതിന് പകരം ഇവിടെ ബാക്കിയുള്ള കടല ബർത്ത് ബർത്ത് കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കുറച്ച് കാറ്റ് കൊള്ളട്ടെ.
4: എന്നാൽ അങ്ങനെ ആകട്ടെ മാഷേ. ആ പിന്നെ മാഷേ, ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാൻ ആയിക്കണ കേട്ടോ.
3: അങ്ങനെ പറഞ്ഞു കൊടുക്കാം.
4: ഞമ്മളെയും വിളിക്കണേ മോളെ.
2: കാറ്റിനെന്താ ഒരു അമാന്തോ വീശാൻ?
3: അച്ഛാ, ഇന്ന് ആകാശവാണിയില് ഒരു സംഭവം ഉണ്ടായി.
2: എന്താ അത്? നിനക്ക് വല്ല മെമ്മോ കിട്ടിയോ?
3: അതൊന്നുമല്ല, ഇന്ന് പുതിയ ഡ്യൂട്ടി അലോക്കേഷൻ വന്നു. എനിക്ക് ഏതാ സെക്ഷൻ അടിച്ചു വന്നതെന്ന് അച്ഛൻ ഊഹിക്കാമോ?
2: ഞാൻ എങ്ങനെ അറിയാനാണോടോ?
3: എന്നാ കേട്ടോ, ഡ്രാമ സെക്ഷനിൽ മള്ളൂർ സാറിന്റെ കീഴിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയി. ഇനി മുതൽ ഈ പുഷ്പകുമാരി ഒരു വിലസു വിലസു.
2: അത് കൊള്ളാലോ, മള്ളൂര് മിടുക്കനാണോട്ടോ.
3: അച്ഛൻ ഉണ്ടാക്കിയ സൽപ്പേര് മോളായി കളയുമോന്ന് ഒരു പേടിയുണ്ട്.
2: അതൊന്നും ഉണ്ടാവില്ല.
3: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
2: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
3: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
2: കാണുക കടലിനെ കൺതുറക്കാതെ.
3: മനസ്സിലായില്ല.
2: അതായത് കണ്ണറച്ച് പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും?

0: എന്നതാണ് റേഡിയോ നാടകക്കാരൻ്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ മോക്ക്?
1: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
0: പിന്നെ മോളെ, നീ ഇന്നെ പതിവില്ലാതെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യമാണ്.
1: വേറെന്ത് കാര്യം?
0: ഞാനെല്ലാം പറഞ്ഞു. നീ ഇനി അത് നിഷേധിക്കാനൊന്നും നിൽക്കണ്ട.
1: വലിച്ചു നീട്ടാണ്ട് അച്ഛൻ കാര്യം പറ.
0: നീ നിനക്കായി കണ്ടെത്തിയ നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പറയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ ഞാൻ കരുതിയത്.
1: അച്ഛനത് എങ്ങനെ അറിഞ്ഞു?
0: അതൊക്കെ അറിഞ്ഞു. കക്ഷി ആരാണെന്നു അറിഞ്ഞു. അയാളെ കുറിച്ച് അന്വേഷിച്ച് അറിയുകയും ചെയ്തു.
1: ജാതി വേറൊന്നാണ് അച്ഛ.
0: ജാതിയോടും മതത്തിനോടൊക്കെ പോയിട്ട് പണി നോക്കാൻ മറി. എനിക്കൊരൊറ്റ നിർബന്ധമുള്ളൂ, ഭാവിയിൽ എന്റെ മോള് കഷ്ടപ്പെടരുത്, അത്രമാത്രം.
1: ഇല്ല അച്ഛ, അതുണ്ടാവില്ല, അതുറപ്പാണ്. അച്ഛന് വിഷമായോ?
0: ഉണ്ട്, വിഷമുണ്ട്. ഒറ്റ കാര്യത്തിൽ, കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടിയ കാലം മുതൽ നിന്റെ ഓരോ കാര്യങ്ങളും നേരിട്ടറിഞ്ഞിരുന്ന എനിക്ക് മോളുടെ ഇഷ്ടക്കാരനെ കുറിച്ച് മൂന്നാമതൊരാൾ പറഞ്ഞറിയേണ്ടി വന്നല്ലോ എന്ന വിഷമം. സാരല്ല,
1: പേടിയായിട്ടാച്ച. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ.
0: ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും മോളച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം കൂടിയായി ഇപ്പോൾ.
2: ഇങ്ങനെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സങ്കടങ്ങളും കുറ്റബോധങ്ങളും കൂടെ കൊണ്ടു നടന്ന അച്ഛൻ പക്ഷേ കൂട്ടുകാർക്കിടയിൽ ചിരിയുടെ തമ്പുരാനായിട്ടാണ് അറിയപ്പെട്ടത്. അവർക്കിടയിൽ അച്ഛൻ തീർത്തും സന്തോഷവാനായിരുന്നു. എഴുത്തുകാർ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറയിലുള്ളവരും അച്ഛൻ്റെ സമീപത്തിൽ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ ഏറ്റവും അധികം സന്തോഷിച്ചു കണ്ടത് എൻ്റെ മകൾ അപർണ ജനിച്ച ദിവസമാണ്. ആശുപത്രിയിൽ മോളെ കയ്യിലെടുത്ത് ലാളിക്കാൻ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അച്ഛൻ്റെ വെപ്രാളവും വേവലാതിയും കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് അച്ഛൻ്റെ കണ്ണിൽ ഊറി വന്ന കണ്ണീര് തീർച്ചയായും അതിയായ ആഹ്ലാദത്തിൻ്റെതായിരുന്നു. 1976 September 1 അച്ഛൻ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെ:
0: ഒരു കുരുന്ന് വൈതൽ ഇന്ന് എൻ്റെ കയ്യിലേക്കും മാറിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നു. പാർവതി പുഷ്പയിലൂടെ ഈ കുരുന്നിലൂടെ അങ്ങനെ തുടരുകയാണ് അതിയായ ആഹ്ലാദത്തിന്റെ ദിവസം.
2: ഡയറി എഴുത്ത് ശീലമായിരുന്നില്ല അച്ഛന്. ഡയറികളിലെ മിക്ക പേജുകളും ശൂന്യമായി കിടന്നു. എന്നാൽ വളരെ പഴയ ഒരു ഡയറിയിലാണ് വർഷം ഓർക്കുന്നില്ല അതിയായ സന്തോഷത്തിൻ്റെ ദിവസം എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ഡയറി കുറിപ്പ് കണ്ടത്. കവിത പോലെ സുന്ദരമായ ഒരു കുറിപ്പായിരുന്നു അത്. എനിക്കത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിങ്ങനെയാണ്:
0: ഒടുവിൽ അവൻ വന്നു. അസത്യങ്ങളുടെ കടലിലേക്ക് അന്വേഷണത്തിന്റെ ചെറു നൗകയുമായി തുഴഞ്ഞു തുഴഞ്ഞു പോയവൻ ഒടുവിൽ സത്യത്തിന്റെ സ്വർണമീനുമായി തിരിച്ചെത്തി.
3: മാഷ് നേരത്തെ എത്തിയല്ലേ?
0: ആ, താനോ അധികം നേരായിട്ടില്ല. തനിക്കൊരു ചായ പറയട്ടെ?
3: വേണമെന്നില്ല.
0: ആ മുരളി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. തനിക്കെന്തോ കാര്യമായി പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഫോണിൽ.
3: ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തിന്റെ പിറകിലായിരുന്നു മാഷെ.
0: ഏത് വിഷയത്തിൽ?
3: മാഷ് മറന്നോ, കീഴരിയൂർ ബോംബ് കേസിന്റെ കാര്യം.
0: ഓഹോ, നാളെ കുറെയായില്ലേ? എന്തായി തന്റെ ഗവേഷണം?
3: അതിന്റെ ഭാഗമായി ഞാൻ MGS നാരായണൻ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് പരപ്പനങ്ങാടിയിൽ ഒരു ശങ്കരൻകുട്ടി നായരുടെ തറവാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തിരക്കി. തറവാടെന്ന് പറഞ്ഞ വലിയൊരു ജന്മിത്തറവാട്.
0: താൻ പറഞ്ഞപ്പോ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഒരു SN വള്ളിയിലിന്റെ തറവാടല്ലേ അത്? ബോംബുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആലോചനാ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ.
3: അത് തന്നെ, അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോഴാ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വന്നത്.
0: എന്ത് കാര്യങ്ങൾ?

0: അന്നത്തെ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം അവിടെ നടന്ന ഒരു പോലീസ് റെയ്ഡില് അവരൊരു ഡയറി പിടിച്ചെടുക്കേണ്ടായി. കീഴരിയൂർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്രേ. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. മാഷയുടെ പേരും അതിലുണ്ട്. അത് വെച്ചാണ് മാഷടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്.
1: അത് അവരെങ്ങനെ തനിക്കറിയാം?
0: ഞാൻ മറ്റൊരു സോഴ്സിലൂടെ, അതായത് എന്റെ ഒരു പോലീസ് സുഹൃത്തുമായി പഴയ പോലീസ് രേഖകൾ പരിശോധിച്ചായിരുന്നേ.
1: എന്നിട്ട്?
0: ഞാൻ പറഞ്ഞില്ലേ ആ ഡയറിയെക്കുറിച്ച്? ആ ഡയറി വെച്ചാണ് കേസിലുൾപ്പെട്ട സകലരുടെയും പേരുവിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അല്ലാതെ ചിലര് പറഞ്ഞു നടക്കുന്നത് പോലെ മാഷയുടെ മൊഴിയനുസരിച്ചല്ല ആ സ്വാതന്ത്ര്യ സമരഭടന്മാർ പിടിയിലായത്.
1: അടോ, താൻ പറഞ്ഞ കാര്യങ്ങള് ശരിക്കും തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ തന്നെയാണോ?
0: അതെ മാഷെ, എല്ലാ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനല്ലേ മാഷ് ഇത്രയും കാലം പഴികേട്ടത് എന്ന് ആലോചിക്കുമ്പോ ലോകമറിയട്ടെ സത്യങ്ങൾ.
1: അതിലൊന്നും വലിയ കാര്യമില്ല.
0: കാര്യമില്ലാതെ പിന്നെ?
1: അനിയ, ചരിത്രം അങ്ങനെയൊക്കെയാണ്. മാംസദാഹിയായ ഒരു കാട്ടുമൃഗം പോലെയാണ് ചിലപ്പോഴൊക്കെ അത് പെരുമാറുക. അതിൻ്റെ പെരുത്ത വിശപ്പടങ്ങണമെങ്കിൽ ചില ബലിമൃഗങ്ങളൊക്കെ ഉണ്ടായേ പറ്റൂ.
0: എന്റെ ലേഖനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുത ഊന്നിപ്പറയുന്ന ഒന്നായിരിക്കും. മാഷെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നായിരിക്കും.
1: താൻ ആ ലേഖനം എഴുതിയാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴേ എല്ലാറ്റിൽ നിന്നും വിമുക്തനായി കഴിഞ്ഞു. എനിക്ക് മറ്റാരെങ്കിലും അല്ല, എന്നെ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്.
0: ഏതായാലും മാഷിന് സന്തോഷമായില്ലേ?
1: സന്തോഷം എന്ന് പറയണോ, സമാധാനം എന്ന് പറയണോ, ഇനി അതുമല്ലാത്ത വേറെ എന്തോ എന്ന് പറയണോ, എനിക്ക് നിശ്ചയമില്ലടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആശ്വാസം ഉണ്ടല്ലോ, അത് ഇത്രയും കാലം എത്ര കനത്ത ഭാരമാണ് ഞാൻ മനസ്സിലേറ്റി നടന്നിരുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നന്ദി ചെറുപ്പക്കാരാ, തന്നോട് എനിക്കുള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടാടോ.
0: ചരിത്രം ഒടുവിൽ മാഷോട് ദയയും നീതിയും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഈ ദിവസം എന്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നാണ്. എല്ലാവരോടും എല്ലാറ്റിനോടും കഴിയാവുന്നത്ര നീതി പുലർത്തണം എന്ന എന്റെ വിശ്വാസത്തിന് കാലം കയ്യൊപ്പ് പതിച്ച ദിവസമാണിത്.
2: എന്നാൽ അച്ഛൻ ഒരാളോട് മാത്രം നീതി പുലർത്തിയില്ല. അച്ഛൻ ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചു. ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചു. എല്ലാറ്റിലും ഉപരി മകളായ എനിക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവർക്കു വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ച അച്ഛൻ അച്ഛന് വേണ്ടി മാത്രം ജീവിച്ചില്ല. അച്ഛൻ അച്ഛനോട് മാത്രം നീതി പുലർത്തിയില്ല. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവെട്ടത്തില്ല അച്ഛൻ. പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന കടലിരുമ്പം പോലെ, തലയിൽ തലോടി കടന്നു പോകുന്ന കടൽക്കാറ്റ് പോലെ അച്ഛനുണ്ട്. കണ്ണടച്ചാലും കാണാവുന്ന മഹാസാഗരം പോലെ, ഒരേ സമയം പ്രക്ഷുബ്ധവും അതേസമയം ശാന്തവുമായ കടൽ പോലെ അച്ഛനുണ്ട് ചുറ്റിലും. അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ എവിടെയാണ്? അച്ഛൻ എവിടെയാണ്?

കാണുക കടലിനെ കൺതുറക്കാതെ. നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദഭാവങ്ങൾ പകർന്നത് തിക്കോടിയന്റെ മകൾ പുഷ്പയായി. തിക്കോടിയന്റെ മകൾ പുഷ്പ തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യസമര നായകൻ ഡോക്ടർ കെ ബി മേനോനായി വിജയൻ കാരന്തോർ ശബ്ദം പകർന്നു. കൂടാതെ കേളുക്കുട്ടിയായി ഗംഗാധരൻ ആയാടത്തിൽ, കേശവൻ നായരായി ചന്ദ്രൻ കണ്ടോത്ത്, കടല വിൽപ്പനക്കാരൻ അന്ത്രുവായി രാഘവൻ പുറക്കാട്, വല്യമ്മയായി എൽ സി മാത്യു, അനൗൺസർ മായാ നാരായണനായി റെനി ശ്രീകുമാർ, അനൗൺസർ ലക്ഷ്മി ദേവിയായി റാണി കെ,

പത്രപ്രവർത്തകൻ മുരളിയായി ദാമോദർ രാധാകൃഷ്ണൻ, പോലീസ് ഇൻസ്പെക്ടറായി ജോബി മാത്യു, യുവതിയായ പുഷ്പയായി കബനി സൈറ, ബാലികയായ പുഷ്പയായി കുമാരി തേജസ്വി സനൽ, പാർവതിയായി മീര ആർയു, തോമസായി വിനോദ് കീഴടത്ത്, പ്യൂൺ ശങ്കരനായി ഷാജി സി കെ എന്നിവരും ശബ്ദം പകർന്നു. മൺമറഞ്ഞ സർഗപ്രതിഭകൾ തിക്കോടിയൻ ഉറൂബ്, കെ രാഘവൻ മാസ്റ്റർ എന്നിവർക്കായി ശബ്ദം പകർന്നത് ബോബി സി മാത്യു. AI സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ ഈ കലാകാരന്മാരുടെ ശബ്ദഭാവങ്ങൾ അതേപടി പുനഃസൃഷ്ടിച്ചത് ആഷിഖ്, ബിജു യൂണിറ്റി എന്നിവർ. സഹകരണം നിഷ പി, മഞ്ജു രമേഷ്, ഷാജി യോഹന്നാൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ഉണ്ണിമേനോനും എസ് ജാനകിയും പാടിയ ഗാനം, ചിത്രം 1000 കണ്ണുകൾ. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഈണം പകർന്നത് രഘുകുമാർ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ബിച്ചു തിരുമല്ലയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം ചിത്രം എന്നും മാറോടണയ്ക്കാൻ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ കേൾക്കാം, ആശാ ഭോസ്ലെ പാടിയത്.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ 2 കോച്ചുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയത്തിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. FM പ്രധാന വാർത്തകളിനി 4 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. വൺ 103.6 റിയൽ FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവർ ചോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് വഴി അയക്കാനുള്ള ഒരു സമയമാണിത്. വാട്സപ്പ് നമ്പർ ഇതാണ്, 9400224440. ആദ്യ ഗാനം വാഴ 2 എന്ന ചിത്രത്തിലേത്, കലാഭവൻ മണി പാടിയത്. കലാഭവൻ മണി രചിച്ച്, സിദ്ധാർത്ഥ വിജയൻ സംഗീതം നൽകിയത്.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റ് അപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ചിന്നത്തമ്പി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. SPB സംഘവും പാടിയത്, വാലി രചിച്ച് ഇളയരാജ സംഗീതം നൽകിയത്. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു താനൂർ ഓലപ്പീടികയിൽ നിന്നും വിജയരാജൻ ആലിങ്ങൽ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്പർ 9400024440. ചൈന ടൗൺ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി ചിത്രയും എം ജി ശ്രീകുമാറും പാടിയത്. ഗാനരചന അനിൽ പനച്ചൂരാൻ. ഈ ഗാനം ആവശ്യപ്പെടുന്നത് ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഷീന വെങ്കിടേഷ്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിലിനി പാലാഴിയിൽ നിന്നും അമൽജിത്ത് ആവശ്യപ്പെടുന്ന ഗാനമാണ് മൂന്നാം പക്കം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ഇളയരാജയുടെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ ഗാനം, യേശുദാസും സുജാതയും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നത് പട്ടാമ്പിയിൽ നിന്നും ദിലീപ്, വിനിഷ, ധ്വനിക്, ധ്രുവിക്, സൗമ്യ, പരമേശ്വരൻ, ബാലുജി.

0: പഠിക്കാൻ റെഡി ആയോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം പകിട എന്ന ചിത്രത്തിലെ ഗാനം സൗമ്യ രാമകൃഷ്ണൻ പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജിപാലിന്റെ സംഗീതം. ഈ ഗാനം യുവ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു ഷിനിത, അനൂപ് എന്നിവർ കുന്ദമംഗലത്തു നിന്നും.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
2: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
6: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
7: ഇനി കേൾക്കാം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. യാ ചോയ്സിലൂടെ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചമ്രവട്ടത്തു നിന്നും ഹരീഷ് എം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സിൽ കേളി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിത്ര പാടിയത് കൈതപ്രത്തിന്റെ വരികൾ, ഭരതന്റെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നത് അനൂപ് കെ, സിദ്ധാർത്ഥ് കൃഷ്ണ, ജിനു മുത്തമ്പലത്ത് നിന്നാണ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
3: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
4: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. മുല്ലനെഴിയുടെ വരികൾ, ജെറി അമൽദേവിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നത് കോതമംഗലത്തു നിന്നും രമ.
6: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു കാ

0: ക്ലാസ് പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
8: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
9: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
10: യുവർ ചോയ്സിൽ കേൾക്കാം കൗരവർ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ എസ് പി വെങ്കിടേഷിന്റെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു കക്കോടിയിൽ നിന്നും ഹരീഷ്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
1: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
5: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലപ്രഭ, കോഴിക്കോട്.
0: യുവർ ചോയ്സിന്റെ ഇന്നത്തെ സമയം

0: ഇവിടെ അവസാനിക്കുകയാണ്. വാട്സപ്പ് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ഇതോടെ ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണ് നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ 2 കോച്ചുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡോക്ടർമാർക്ക് സേവനത്തിനും സമർപ്പണത്തിനും യോജിച്ച മാന്യമായ ശമ്പളവും അംഗീകാരവും ലഭിക്കേണ്ടതാണെന്ന് IMA. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ബാറ്റ് ചെയ്യുന്നു. 7:30 ആരംഭിക്കുന്ന അടുത്ത മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. FM പ്രധാന വാർത്തകളിനി 5 മണിക്ക്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: മ്യൂസിക് നിക്സ്.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प.
3: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको.
2: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं. अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें.

0: പഠിക്കാൻ റെഡി ആയോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി.
2: Music Mix.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.

FM പ്രധാന വാർത്തകൾ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യ. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണ് നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഹ്രസ്വ ഹജ്ജ് സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ 2 കോച്ചുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡോക്ടർമാർക്ക് സേവനത്തിനും സമർപ്പണത്തിനും യോജിച്ച മാന്യമായ ശമ്പളവും അംഗീകാരവും ലഭിക്കേണ്ടതാണെന്ന് IMA. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: ചന്ദൻ കാ എഹ്സാസ്.
1: പഠിക്കാൻ റെഡിയായോ എങ്കിൽ മൈ ജിയിലേക്ക് വരും.
2: അതിനവരെന്താ സ്കൂൾ തുടങ്ങിയോ?
1: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: റിയൽ എഫ് എമ്മിൽ അടുത്തതായി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ്.

0: जूलियट, लैला, मजनू, शिरी और फरहा, इनका सच्चा इश्क जमाने को अब तक है यार।
1: कार्स എന്ന ചിത്രത്തിലെ ഗാനം കിഷോർ കുമാറും ആശ ഭോസ്ലെയും പാടിയത്.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: അവതാർ എന്ന ചിത്രത്തിൽ ആനന്ദ് ബക്ഷി വരികൾ എഴുതി ലക്ഷ്മികാന്ത് പ്യാരേലാൽ. ഈണമിട്ട് കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും പാടിയ ഗാനമാണ് അടുത്തത് ചിത്രം അവതാർ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
2: ഖർ എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കറും കിഷോർ കുമാറും പാടിയ ഗാനമാണ് അടുത്തത്. ഗുൽസാറിന്റെ വരികൾ, രാഹുൽ ദേവ് ബർമന്റെ സംഗീതം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി
2: സാവൻകുമാർ ഈണമിട്ട് ക്ഷമിക്കണം സാവൻകുമാർ വരികൾ എഴുതി ഉഷാഖന്ന ഈണമിട്ട് കിഷോർ കുമാർ പാടിയ ഗാനമാണ്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
2: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
2: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.

FM പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലേക്ക് തിരിച്ചു. കേരളത്തിൽ വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ഈ വർഷത്തെ സംസ്ഥാനതല വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പ് ഐക്യ 2026 ഈ മാസം 20 മുതൽ 25 വരെ തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെ ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണ് നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഹ്രസ്വ ഹജ്ജ് സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ 2 കോച്ചുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.

ഗാനകേളി. ഗാനകേളിയിൽ ആദ്യം ചിത്രം എന്ന ചിത്രത്തിൽ ഷിബു ചക്രവർത്തി എഴുതി, കണ്ണൂർ രാജൻ ഈണമിട്ട് എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ജോസഫ് ഒഴുകയിലിന്റെ വരികൾക്ക് കോഴിക്കോട് യേശുദാസ് ഈണമിട്ട ഗാനം. ചിത്രം അനഘ.

0: അനഘ എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
0: അമരം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രഘുകുമാർ ഈണമിട്ട്, യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം താളവട്ടം.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
2: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്.
3: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
4: ദശരഥം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: അറുപതിനുള്ള പ്രാദേശിക വാർത്തകൾക്ക് ശേഷം ഗാനകേളി തുടർന്ന് കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര

0: അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശ്രീ VD സതീശൻ മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, KA തുളസി, T സിദ്ദിഖ്, OJ ജനീഷ്, AP അനിൽകുമാർ, M ലിജു, റോജി M ജോൺ, PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, VE അബ്ദുൾ ഗഫൂർ, KM ഷാജി, CP ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊല്ലിക്കോട്.
1: നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി VD സതീശനും ഒപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം അവസാനഘട്ടത്തിലാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും പ്രവേശനം. പ്രധാന ഗേറ്റിലൂടെ VIP കൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിനായി LED വാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, തൈക്കാട് വഴി പോകണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സ്വീഡനിലെ ഗോഥൻബർഗിൽ എത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. രാജ്യത്തെ 7 വിമാനത്താവളങ്ങൾ വഴിയാണ് ഈ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: സ്കൂളിലെ 119 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 5-ാം സ്ഥാനവും ഈ വിദ്യാലയത്തിനാണ്. പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും വിജയിച്ചു. ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും സ്കൂൾ മുൻപന്തിയിലാണ്. എയർ കണ്ടീഷൻ ചെയ്ത ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഈ സർക്കാർ വിദ്യാലയത്തിനുള്ളത്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയത്തിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ഇന്ന് CBSE 12-ാം ക്ലാസ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിച്ച് സംസാരിക്കവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ All India Radio News Tiruvananthapuram Facebook പേജിലും

0: AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമാവുകയാണ്. കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ 10 വീടുകൾ തകർന്നു. കൈനകരി, പുളിങ്കുന്ന്, അരൂർ, എഴുമുന്ന എന്നീ പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് ഉണ്ടാക്കിയത്. കാറ്റിൽ മരം വീണാണ് വീടുകൾ തകർന്നത്. എഴുമുന്നയിൽ മരം വീണ ഒരു കാറും തകർന്നു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്കും കനത്ത മഴ ഭീഷണിയായിട്ടുണ്ട്. കർഷകർ ആശങ്കയിലുമാണ്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കി. അവധിക്കാലത്ത് സജീവമായ കായലോര ടൂറിസം മേഖലയ്ക്കും മഴ വില്ലനായി മാറി.
1: കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളിലാണ്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങളും പ്രതിരോധവും സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു പി എസ് ആകാശവാണി വാർത്തകളോട്.
3: അമിത രക്തസമ്മർദ്ദം ഒരു നിശബ്ദ കൊലയാളിയാകുന്നത് അത് മിക്കവാറും പേരിൽ യാതൊരു ലക്ഷണവും ഇല്ലാതെ ഉയർന്നിരിക്കാം. ഒരുപക്ഷെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ സങ്കീർണതകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും തിരിച്ചറിയുകയും നേരത്തെ തന്നെ ചികിത്സിക്കുകയും ചെയ്യാം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് വളരെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
1: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ഗാനകേളി തുടരുന്നു. അടുത്ത ഗാനം രാധാമാധവം എന്ന ചിത്രത്തിൽ നിന്ന്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, വിദ്യാധരന്റെ സംഗീതം, പാടിയത് MG ശ്രീകുമാർ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഗാനകേളിയിൽ അടുത്തതായി ശുഭയാത്ര എന്ന ചിത്രത്തിൽ പി കെ ഗോപി വരികൾ എഴുതി ജോൺസൺ ഈണമിട്ട് എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: കൈതപ്രത്തിന്റെ രചനയിൽ മറ്റൊരു ഗാനം വാത്സല്യം എന്ന ചിത്രത്തിൽ SP വെങ്കിടേഷ് ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയത്.

0: പുതിയ ക്ലാസ് പുതിയ ഗോൾസ്.
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഗാനകേളി. FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 20 പേരടങ്ങുന്ന മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറി. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നാളെ രാവിലെ മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ഈ വർഷത്തെ സംസ്ഥാനതല വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പ് ഐക്യ 2026 ഈ മാസം 20 മുതൽ 25 വരെ തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമുസ് കടലിടുക്കിലൂടെ ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 15 ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ID കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമുസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം അല്പസമയത്തിനകം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി പ്രധാനമന്ത്രി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. സ്വീഡൻ സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും അഭിസംബോധന ചെയ്യും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. മന്ത്രിസ്ഥാനത്തെത്തുന്നവരുടെ പേരുകൾ ശ്രീ VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, TC

0: വേദിക്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവർ ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ചീഫ് വിപ്പിനെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നും ശ്രീ വി ഡി സതീശൻ അറിയിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ നാളെ ഗവർണറെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമി സിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: आने वाले 25 साल में जो सेक्टर विश्व की अर्थनीति को, विश्व के अर्थतंत्र को दिशा देंगे, वो सभी क्षेत्र में आज भारत फाउंडर बनकर अपनी मजबूत उपस्थिति को दर्ज करा रहा है. एआई और डीप टेक के जो भविष्य है, इसके लिए इसके जैसे टेक पार्क बहुत बड़ा काम भी करेंगे और इसको आगे भी बढ़ाएंगे.
0: രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിനഗർ ജില്ലാ സഹകരണ പാൽ ഉൽപാദക യൂണിയൻ ലിമിറ്റഡിന്റെ 500,000 ലിറ്റർ ശേഷിയുള്ള പ്ലാന്റും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഒരു ദിവസം 256.4 GW എന്ന റെക്കോർഡ് വൈദ്യുതി ആവശ്യകത ഇന്ത്യ വിജയകരമായി കൈകാര്യം ചെയ്തതായി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വൈദ്യുതി അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തവും ഭാവിയിലേക്ക് സുസജ്ജവുമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ CBSE 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. OSM ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തര പേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 കോട്ട ഡിവിഷനിലെ നാഗ്ഡയ്ക്ക് സമീപമാണ് ഒരു ഗാർഡ് കോച്ചിലും AC 3-ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെ ശത്രു രാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനം പ്രയോജനപ്പെടുത്താൻ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളെ മാത്രമേ അനുവദിക്കൂ എന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം സുഗമമായി നടക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും ധാരണയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard.
0: IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ബാവോജി ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ശ്രിയാൻഷി വാലിഷെട്ടിക്ക് വെള്ളിമെഡൽ. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ശ്രിയാൻഷി തോൽപ്പിച്ചത്.

ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. അബുദാബിയിലെ ബരാഗ ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. പ്ലാന്റിന് പുറത്തുള്ള ജനറേറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് 32-ാം തവണയും വിജയകരമായി കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ കാമി റീത്ത ഷെർപ്പ പുതിയ ചരിത്രം കുറിച്ചു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ സ്വന്തം ലോക റെക്കോർഡാണ് ഈ 56-കാരൻ തിരുത്തിക്കുറിച്ചത്. ഇതോടൊപ്പം മൌണ്ടൻ ക്യൂയിൻ എന്നറിയപ്പെടുന്ന ലെക്പ ഷെർപ്പയും 11-ാം തവണ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ നേപ്പാളി വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൊമിനിക്കയിലെ തദ്ദേശീയ ജനവിഭാഗമായ കലിനാഗോ സമൂഹത്തിന്റെ വികസനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. UNDP പങ്കാളിത്തത്തിലൂടെ കലിനാഗോ ജനതയെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റ അറിയിച്ചു. കലിനാഗോ പ്രദേശം സന്ദർശിച്ച ശേഷം സാമൂഹ്യ മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി
2: റിയൽ എഫ് എമ്മിൽ അടുത്തതായി നാടക ഗാനങ്ങൾ. ചിലപ്പതികാരം എന്ന നാടകത്തിൽ ചന്ദ്രിക ഗോപിനാഥ് പാടിയത്.

ചലനം എന്ന നാടകത്തിലെ അരവിന്ദൻ എഴുതി വി ദക്ഷിണാമൂർത്തി, ഈണമിട്ട് ജെ ആൽബർട്ടും എൻ രേണുകയും പാടിയ ഗാനമാണ് അടുത്തത്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ഡോക്ടർ എന്ന നാടകത്തിൽ ഓൻവി കുറുപ്പ് വരികൾ എഴുതി ജി ദേവരാജൻ ഈണമിട്ട ഒരു ഗാനം എ പി കോമള പാടിയത്.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്, സമർപ്പിക്കുന്നത് വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: ജാനകി പാടിയ ഒരു നാടകഗാനം, ഇത് ഭൂമിയാണ് എന്ന നാടകത്തിൽ നിന്ന്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുയമനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: വയലാറിന്റെ ഭാവനയ്ക്ക് ദേവരാജൻ ഈണമിട്ട് കാക്കപ്പുന്ന എന്ന നാടകത്തിൽ സിയോ ആൻറ്റോ പാടിയ ഗാനമാണ് അടുത്തത്.

നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നാളെ രാവിലെ മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. കോഴിക്കോട് മിന്നലേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആൾ മരിച്ചു. കൂമ്പാർ സ്വദേശി ജെയ്സൺ ആണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. FM പ്രധാന വാർത്തകളിനി നാളെ രാവിലെ 6 മണിക്ക്.

0: സുവർണ മലരുകൾ.
1: ഇന്നത്തെ സുവർണ മലരുകളിലെ ആദ്യ ഗാനം അരനാഴിക നേരം എന്ന ചിത്രത്തിൽ വയലാർ എഴുതി ദേവരാജിനെ ഈണമിട്ട് സുശീല പാടിയത്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: ശ്രീകുമാരൻ തമ്പിയുടെ ഭാവനയ്ക്ക് ശ്യാമീണമിട്ട ഗാനം, മുന്നേറ്റം എന്ന ചിത്രത്തിൽ ഉണ്ണിമേനോനും വാണി ജയറാമും പാടിയത്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: കവാലം നാരായണപ്പണിക്കർ എഴുതി, ശ്യാം ഈണമിട്ട്. എസ് ജാനകി പാടിയ ഗാനമാണ് അടുത്തത്, ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ചിത്രത്തിൽ നിന്ന്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചെന്നായി വളർത്തിയ കുട്ടി ഈ ചിത്രത്തിൽ സുശീല പാടിയതാണ് അടുത്ത ഗാനം. മങ്കുമ്പിന്റെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ

0: കാർഡുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ രചനയിൽ ശ്യാം ഈണമിട്ട് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അശ്വരഥം.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ജി ദേവരാജൻ ഈണമിട്ട് മാധുരി പാടിയ ഗാനം ദേവീദർശനം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന പി. ഭാസ്കരൻ.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: കത്തി എന്ന ചിത്രത്തിൽ ഓൻവി കുറിപ്പെഴുതി എം ബി ശ്രീനിവാസൻ, ഈണമിട്ട് മുരളി പാടിയ ഗാനം.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ സമാപിച്ചു.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
1: ഷോപ്പിക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
1: ഇനി അല്പസമയത്തിനുള്ളിൽ ന്യൂസ് 9 ഡൽഹി റിലേ.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: ആത്മാവിൽ പരേതനാകുവാൻ വിസമ്മതിച്ചവനാണ് സി ജെ തോമസ്. ഉപരിതല മാത്രമായ സ്പർശം കൊണ്ട് ആ വിചാര കലാപങ്ങളെ അടയാളപ്പെടുത്തുവാനോ വിലയിരുത്തുവാനോ കഴിയില്ല. ആഴത്തിലേക്ക് ചുഴിഞ്ഞിറങ്ങുമ്പോൾ ഉള്ളറകൾ കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു.
0: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര.
1: തനിക്ക് അതീതമായ യഥാപാഠങ്ങളിലെ അപരിചിതമായ പൊരുൾഖനികളിലേക്കാണ് സി ജെ ആത്യന്തികമായി നയിക്കുന്നത്. ഓരോ കണ്ടെത്തലുകളും തുടരന്വേഷണങ്ങൾക്കായുള്ള ഇടസന്ധികളായി പ്രചോദിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നു. പഠിച്ചു തീരാത്തൊരു പാഠം പോലെയാണ് സി ജെ. ഉരുക്കഴിക്കും തോറും പുതിയ വെളിപാടുകൾ ചുരത്തിത്തരുന്ന ഒരു സമസ്യ. ജീവിച്ചിരുന്നപ്പോഴും മരണമടഞ്ഞ് 6 പതിറ്റാണ്ടുകൾ പിന്നിട്ട ശേഷവും ഒരുപോലെ സി ജെയുടെ വിചാരധാര കാലത്തിന് മുമ്പേ ആയുന്ന തീക്കാറ്റായി നിലതുടരുകയാണ്. ഒരിക്കൽ അമഗ്നനായാൽ പിന്നെ ആ കലാപ ജ്വരത്തിൽ നിന്നും മോചനമില്ല, സ്വാസ്ഥ്യമില്ല. സി ജെ ജീവിച്ചിരുന്നപ്പോൾ ഇകഴ്ത്തുവാനും പുകഴ്ത്തുവാനും ഒരുമ്പെട്ടിറങ്ങിയവർ ഇരുകൂട്ടർക്കും ഒരുപോലെ ഒരു ഭീതിമറയുണ്ടായിരുന്നു. ചുരികമനത്തുമ്പിൻ്റെ മൂർച്ചയുണ്ടായിരുന്നു സി ജെയുടെ പ്രതികരണ നാവിന്. ദാക്ഷിണ്യമന്യേ മുഖം നോക്കാതെ തിരിഞ്ഞു കൊത്തും. അധിക പ്രശംസ കൊണ്ട് അപമതിക്കുന്നവരോട് ഒരിക്കലും സി ജെ പുറത്തിട്ടില്ല. ദഹിപ്പിക്കുന്ന നിന്ദ ചുണ്ടിലെ വക്രിച്ച ചിരിയിൽ തൊടുത്തുവിട്ട് അക്കൂട്ടരെ അദ്ദേഹം നിർബാധം ഒഴിവാക്കിപ്പോന്നു. കാര്യകാരണ ന്യായപൂർണങ്ങളായ വിമർശനങ്ങളോട് അതേ നാണയത്തിൽ സി ജെ മറുപടി പറയുമായിരുന്നു. നിർഭാഗ്യവശാൽ അല്ലാതുള്ള വ്യക്തിഹത്യാ ശ്രമങ്ങളായിരുന്നു പലരുടേതും. കരുണയില്ലാത്ത മൗനം കൊണ്ടാണ് സി ജെ അവരെ അവഗണിച്ചത്. അകാലത്തിൽ സി ജെ നാട് നീങ്ങിയപ്പോൾ അവർക്കത് തഞ്ചമായി. ചങ്ങലക്കെട്ട് അഴിഞ്ഞു കിട്ടിയ ഉന്മാദിയായ അടിമയെപ്പോലെയായി വൈരപക്ഷം. പ്രത്യയശാഠ്യങ്ങളുടെ കരിമ്പനടിച്ച ആവരണങ്ങൾ കൊണ്ട് പുതപ്പിക്കുവാനും ബന്ധങ്ങളെ കഥാപാത്രങ്ങളിൽ പുനരെഴുതി ദുഷിച്ച മറുചിത്രങ്ങൾ എഴുതുവാനുമായി നീചശ്രമങ്ങൾ. രണ്ടിനും താനേ മുനമടങ്ങി, ഏറെ പേരും പിൻവാങ്ങി. അപൂർവം ചിലർ മാത്രം അപ്പോഴും സങ്കല്പ സി ജെയിൽ സ്വേച്ഛാപൂർവം കരിനിഴൽ വീഴ്ത്തി കോറിയിട്ടുകൊണ്ടും ഇരുന്നു. മിത്രപക്ഷമാവട്ടെ നിഘണ്ടുവിലെ അതിശയ വിശേഷണ പദങ്ങൾ ആവോളം കോരിച്ചെരിഞ്ഞ് ആഘോഷിക്കുകയുമായിരുന്നു. രണ്ടിനുമിടയിലെ മുള്ളാണിയിൽ പടയുന്ന സി ജെയുടെ ആത്മാവ് കാതലുള്ള ഒരു ക്രിയാത്മക വിമർശനത്തിനും വിയോജിപ്പിനും വേണ്ടി ദാഹാർത്ഥമായി കാതോർക്കുന്നുണ്ടാവാതിരിക്കുമോ? 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമയതീരത്തിനപ്പുറത്തേക്ക് മുൻവാങ്ങിയ ഈ ധിക്കാരിയെ വേണ്ടവിധം അടയാളപ്പെടുത്തുവാൻ ഇന്നോളം കഴിഞ്ഞിട്ടില്ല. അർഹിക്കുന്ന വിചാരണയും പുനരെഴുത്തും ഇനിയും ആ ചിന്താകലാപങ്ങൾക്ക് ലഭിച്ചിട്ടുമില്ല. എല്ലാ പതിവുകളെയും ധാർഷ്ട്യത്തോടെ നിരാകരിച്ച് ബഞ്ചിച്ചവനെ സംബോധന ചെയ്തവരെല്ലാം പതിവ് വാർപ്പ് രീതികളോട് ചേർന്നും ചേർത്തുമാണ് ചുവടുകളെ ശ്രുതിയണക്കിയത്. കാരണവും കാര്യവും ഫലവും ആന്തരികതയിൽ തീർക്കുന്നു.

മുറിവുകളിൽ നിന്നുള്ള ചോരച്ചാലിൽ മുക്കിയാണ് സി ജെ എന്നും എന്തും എഴുതിയത്. ദുരന്തം തനിക്ക് പുറത്തല്ല അകത്താണ് എന്നറിഞ്ഞിരുന്നു സി ജെ. വൈദികൻ്റെ ലോഹ ഊരി ചെങ്കുപ്പായമിട്ടത് വിപ്ലവാഭിനിവേശമായി കണ്ടവരും ചെങ്കുടി വിട്ട് വിമോചന സമരത്തിൻ്റെ ബൗദ്ധിക നേതൃനിരയോട് ചേർന്നതിനെ പ്രതിലോമ ചായ്വെന്ന് പഴിവിളിച്ചവരും അപ്പോഴപ്പോഴാണ് സി ജെ സ്വന്തം തടകത്തിലെത്തിയതെന്ന് ഈ ചേരി ഇടർച്ചകളെയും ചേരലുകളെയും വിശേഷിപ്പിച്ച് അതിൽ അഭിരമിച്ചവരും ആരും സി ജെയെ അറിഞ്ഞവരായിരുന്നില്ല. ഒരിക്കലും അവസാനിക്കാത്ത അന്വേഷണത്തിൻ്റെ മനത്തുമ്പിൽ കോർത്ത് കുരുതിയാകുവാൻ സ്വയം വിട്ടുകൊടുത്ത സി ജെ തോമസ് അവസാന നാളുകളിൽ വിശ്വാസത്തിൻ്റെ പുതിയ സങ്കീർത്തനങ്ങൾ പാടുവാൻ കൊതിച്ചിരുന്ന കഥ എം ഗോവിന്ദൻ സൂചിപ്പിച്ചിട്ടുണ്ട്. താൻ ആകണമെന്നാഗ്രഹിക്കുന്നതും തനിക്കാകുവാൻ കഴിയുന്നതും തമ്മിലുള്ള അകലം, അതായിരുന്നു സി ജെ അനുഭവിച്ച ദുരന്തം. അതിൽ വിരളി പൂണ്ടുള്ള കുതറലും പൊട്ടിത്തെറികളും സന്ധിയില്ലാത്ത തച്ചുടക്കലുകളും ചേർന്നൊരുവായതാണ് സി ജെ തെളിച്ച കലാപങ്ങൾ അത്രയും. റാപ്സഡി എന്ന വാക്കിന് അനിബദ്ധ രാഗം എന്നൊരു ഭാഷാന്തരം പറഞ്ഞു തന്നത് കവി ഒ എൻ വി ആണ്. അനിബദ്ധ രാഗത്തിൽ ഇണഞ്ഞു നിവർത്തിക്കുന്ന ആലാപനത്തോട് ചേർന്ന് പാടിയെത്തുവാൻ കോറസിന് ഒരിക്കലും കഴിയാറില്ല. കൂത്താട്ടുകുളത്ത് സി ജെ സ്മാരക സമിതി ആഘോഷപൂർവം നടത്തി വന്ന പ്രഭാഷണ പരമ്പരയുണ്ട്. കേരളത്തിലെ ശ്രേഷ്ഠരായ പ്രഭാഷകർ ശബ്ദമൂട്ടുവാനെന്നോണം അവിടെ സന്നിഹിതരായി പ്രഭാഷണങ്ങൾ കൊണ്ട് ആ വേദിയെ ധന്യമാക്കുമായിരുന്നു. ടിക്കറ്റ് വെച്ചായിരുന്നു സദസ്സിലേക്ക് പ്രവേശനം. അവിടെ ഒരിക്കൽ സാനി മാസ്റ്ററോടൊപ്പം എൻ്റെ സുഹൃത്ത് ടി എം എബ്രഹാം പ്രഭാഷണം കഴിഞ്ഞ് പുറത്തിറങ്ങി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കൂട്ടത്തിൽ റോസി തോമസും ഉണ്ടായിരുന്നു. ടി എം എബ്രഹാം ചോദിച്ചു റോസി ടീച്ചറോട്, സി ജെ ഈ പറഞ്ഞു കേൾക്കുന്നത്ര ഉയരത്തിലുള്ള ഒരു മഹാ ജീനിയസ് ആയിരുന്നു എന്നുള്ള കാര്യം റോസി നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നു. നിഷ്കളങ്കമായ സത്യസന്ധതയോടെയായിരുന്നു ഉത്തരം. എവിടെന്ന് തമ്മിൽ തല്ലുകൂടാൻ തന്നെ ഞങ്ങൾക്ക് സമയം തികഞ്ഞില്ലല്ലോ എബ്രഹാമേ. ഞാൻ സത്യത്തിൽ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ അറിയുവാനും പ്രണയിക്കുവാനും തുടങ്ങുന്നതെന്ന്. അങ്ങനെ ഒരു ഉത്തരം ഒരു വിധവയുടെ നാവിൽ ഉരുവാകണമെങ്കിൽ സി ജെ പങ്കിട്ട ജീവിതം എത്ര അനുഭവപൂർണമായിരുന്നിരിക്കണം. അവിടെയും തീരുന്നില്ല സി ജെയെക്കുറിച്ചുള്ള പ്രത്യേകതകൾ. സി ജെ തോമസ് മരണമടഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മലയാളത്തിലെ ഏറ്റവും ഹൃദ്യമായ ഹൃദയസ്പർശിയായ ഒരു ഓർമ്മ പുസ്തകം റോസി ടീച്ചർ എഴുതി, ഇവൻ എൻ്റെ പ്രിയ സി ജെ. അതിൽ ഒരിടത്ത് പ്രണയാതുരനായ സി ജെ തോമസ് വാ തുറന്ന് പ്രണയമെന്ന മൂന്നക്ഷരം ഉച്ചരിക്കുവാൻ മടിച്ചപ്പോൾ ക്ഷമ കെട്ട് ഒരു വർണ്ണക്കടലാസിൽ ഒരു പച്ച തത്തയെ പൊതിഞ്ഞ് സി ജെക്ക് സമ്മാനമായി കൊടുത്തയച്ച കഥ ടീച്ചർ എഴുതിയിട്ടുണ്ട്. അതിനേക്കാൾ പച്ച തത്തയല്ല പച്ച കുതിരയും. അതിനേക്കാൾ രസമായി തുടർന്നു വന്ന വാചകത്തിൽ ടീച്ചർ എഴുതി, ഒരു ദിവസം ട്യൂട്ടോറിയൽ കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് എന്നെ വീട് വരെ കൊണ്ടുവന്നാക്കാൻ സി ജെ തൊട്ട് പുറകിൽ എന്നോടൊപ്പം സഞ്ചരിച്ചു വന്നു. ഒരക്ഷരം ഉരിയാടിയില്ല. റോസി നിന്നെ എനിക്കിഷ്ടമാണെന്ന് സി ജെ പറഞ്ഞു കേൾക്കാൻ എൻ്റെ കാതും മനസ്സും തരിച്ചു. സംഭവിച്ചില്ല. ഒടുവിൽ വീടിൻ്റെ വാതിക്കലെത്തുമ്പോൾ ഞാൻ എൻ്റെ വാനിറ്റി ബാഗ് തുറന്ന് അതിൽ നിന്ന് സി ജെയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രണയപൂർവ്വം ഞാൻ ഒരു റോസാപ്പൂവ് തുന്നിച്ചേർത്ത ഒരു കൈലേസ് സി ജെക്ക് സമ്മാനമായി നൽകിക്കൊണ്ട് അകത്തേക്ക് ഓടി. വാതിൽക്കലെത്തി ഒരു നിമിഷം ഞാൻ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സി ജെ ആ കൈലേസിലേക്ക് നോക്കി നടന്നു പോകുന്ന എന്നെ നോക്കി ആ മുള്ളുകൾക്കിടയിലെ റോസാപ്പൂവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈലേസിൽ ഉമ്മ വയ്ക്കുന്നു. അവിടെ ഒരു സങ്കല്പ സംവാദത്തിൽ ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട്, സി ജെ ഉമ്മ വച്ചപ്പോൾ ആ ചുണ്ടുകൾ ആദ്യം സ്പർശിച്ചത് ആ റോസാദളങ്ങളെയാണോ അതിൻ്റെ തണ്ടിലെ മുള്ളുകളെയാണ്? അക്ഷണം വന്നു മറുപടി, മുള്ളുകളെ ചുംബിക്കാതെ എങ്ങനെയാണ് സീജയ്ക്ക് പൂവിൻ്റെ മൃദുമേനിയെ തലോടുവാനാവുക എന്ന്. സീജയുടെ ആത്മസ്പന്ദങ്ങളുടെ വേവ് ചൂടറിഞ്ഞ ഒരു ജീവിത പങ്കാളിയുടെ അനുഭവത്തിൻ്റെ താപതപങ്ങൾ ആ മറുപടിയിൽ നിന്ന് വായിച്ചെടുക്കാനാകുമായിരുന്നു. സി ജെ തോമസ് ഒരുപക്ഷെ മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രണയവാചകം റോസി തോമസിന് എഴുതിയ ഒരു കത്തിലാണ് കുറിച്ചിട്ടത്. എടോ കൊച്ചേ, അങ്ങനെയാണ് പ്രണയപൂർവ്വം സി ജെ റോസിയെ വിളിച്ചിരുന്നത്. എടോ കൊച്ചേ, തന്നെ പ്രണയിക്കുവാൻ എനിക്ക് എന്നെ മതിയാകുന്നില്ല. ഇതിനേക്കാൾ മനോഹരമായി അപരിമേയമാം വിധം അളവുമാത്രകൾക്കപ്പുറത്ത് തൻ്റെ മനസ്സിൽ തേമ്പി നിൽക്കുന്ന
തൻ്റെ

0: ജീവിതേശ്വരിയോടുള്ള പ്രണയത്തെ എങ്ങനെയാണ് ഒരു പുരുഷ മനസ്സിന് അക്ഷരങ്ങൾ മുദ്രിതമാക്കി പകർന്നു തരാനാവുക? പ്രണയം സ്വന്തമാക്കുന്നതിന് വേണ്ടി മണൽത്തരികോളം ചെറുതാകുവാൻ ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞ കാതലുള്ള ധിക്കാരത്തിൻ്റെ മലയാളത്തിന് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പാരമ്യത്തിലെത്തി നിന്ന വ്യക്തിസത്ത സി ജെ തോമസിൻ്റേതായിരുന്നു. ദുരന്തത്തെ അദ്ദേഹം ആശ്ലേഷിച്ചത് ഒരു ദാർശനികൻ്റെ ത്വരയോടെയും വാഞ്ചയോടെയുമാണ്. മരണത്തെ ഒരു നർമ്മമായി കണ്ട സി ജെ തോമസ് മരണാനന്തരം ജീവിക്കുന്നത് ഐതിഹാസികമായ കലാപങ്ങളിലൂടെ മലയാളി മനസ്സിൻ്റെ മുമ്പിൽ ഒരു നിത്യവിസ്മയവും ചോദ്യചിഹ്നവുമായി സ്വയം വിധാനിച്ചു കൊണ്ടാണ്. കാലത്തിന് മാച്ചു കളയാനാവാത്ത ആ പ്രതിഭാവിസ്മയത്തിൻ്റെ മുമ്പിൽ മലയാളം എന്ന ഭാഷ നമസ്കരിക്കുന്നു. നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക പരിച്ഛേദം ആത്മാവ് കൊണ്ട് അവനമ്രമായി തലകുനിക്കുന്നു.
1: ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര. ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
2: ഇനിയൊരു ചലച്ചിത്രനാദം.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: അമ്മു ആമിന
1: എന്തിനാ വിളിക്കുന്നേ?
0: അത്താഴത്തിന് അല്ലാതെ
2: ആമിന ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
3: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആമിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
0: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവോ?
3: എന്താ അമ്മു തലതാഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ? അത് കറിക്ക് സ്വാദില്ലാഞ്ഞിട്ടോ?
0: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
2: ആന്റി, അമ്മൂന് തലവേദനയുണ്ട്.
3: തലവേദനയാണെന്ന് ആരാ പറഞ്ഞു?
2: അമ്മു പറഞ്ഞു.
3: ആനിയോടാണോ പറഞ്ഞത്?
2: അതെ.
3: അതെ, എല്ലാരോടും ആയിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്ന് പേരും. അമ്മൂന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
0: എനിക്ക്
2: അതെ. എന്താ വല്ലാണ്ടിരിക്കുന്നേ? തലവേദനയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
3: അത് പോട്ടെ. അമ്മൂന് ഇപ്പൊ എന്തെങ്കിലും മരുന്ന് വേണോ?
0: വേണ്ട ആന്റി.
3: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
0: ശരി ആന്റി.
2: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
3: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്കെ. ഇനി ആമനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
1: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ട്.
3: ആ, വിശന്നാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എല്ലാരും വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും. ഇതൊരു ഹോസ്റ്റൽ ഒന്നല്ല. അതെല്ലാരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാൻ ഇവിടെ സ്വന്തം മക്കളായിട്ടാ താമസിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
2: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
3: എന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
1: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്. ഇതെങ്ങനെയാ ഉണ്ടാക്കി?
3: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയോ അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവും ഇല്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ മടുപ്പ് ഓർത്തിട്ട് അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹവും ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു. അമ്മുവിൻ്റെ ശുഭ

0: ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ എന്ത് പറയുവോ ആവോ.
1: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
0: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
1: എനിക്കറിയാം, ആന്റിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
0: എന്തത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. പക്ഷെ ഭക്ഷണമേശ അതിനുള്ളതല്ല. ആനി,
1: ഞാൻ ഇവിടുന്ന് പോവാ, ഡാഡിയെ വിളിച്ച് പറയണം.
2: അതിനിവിടെ എന്തുണ്ടായി?
3: അമ്മ ഒന്നും അറിഞ്ഞില്ല. ഊണ് പാതിയാക്കി പോന്നില്ലേ. ആനിയെ ആന്റി വല്ലാതെ വഴക്കുറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
2: ആനി എവിടേക്കും പോവില്ല.
1: ഈ ആന്റിക്ക് കൂടെ അങ്ങ് പോകരുതോ? ഗോവയില്
2: ഈ വീട് എനിക്കും നിനക്കും ആമനയ്ക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാരും കിടന്ന് ഉറങ്ങാൻ നോക്കി.
0: നീ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലേ? വിശപ്പില്ലെന്ന് തോന്നൽ മാറിയോ?
1: മാറി.
0: എന്താ നിനക്ക് പറ്റിയ? നീ എന്നോട് പറയ്.
1: ഒന്നുമില്ല
0: എന്റെ പൊന്നുമോളെ. ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ ആനി, ഐ യു ഇൻ ലവ് വിത്ത് സംബഡി?
1: നോ ആന്റി. ആന്റി എന്തൊക്കെയാ പറയണേ?
0: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷമൊന്നും നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
1: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം.
0: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷെ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
1: ആരാ ആന്റി ഇത്?
0: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ. ഗോവയിലാണെന്ന് മാത്രമല്ലേ നിനക്കറിയൂ. അതൊരു കഥയാണ് മോളെ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ്, ഹീസ് ദേർ. കണക്ട് ചെയ്യാം.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ ഒരു കോള് റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
4: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
1: പിന്നെന്തേ?
4: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
1: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
4: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ. ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
1: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
4: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
1: നിങ്ങളവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സോറി,
4: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ. ഞാനൊരു പെൺകുട്ടിയല്ലേ?
4: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യാ സ്മാർട്ട്, ചാർമിംഗ്.
1: താങ്ക് യു.
4: പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ ഉച്ചവരെ നിരത്തിലാണ്, പെരുവഴിയിൽ. അപ്പോൾ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും. ഓൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തത്. എന്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
1: ആമിന, നീ എന്താ ഫോണിൽ?

0: കഥ എഴുതാണോ? പിന്നെ
1: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
0: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.
1: പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർക്ക എന്ന് എഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരിക്കണ്ട് പറയാനാ മനസ്സ് പിടയ്ക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ, പക്ഷെ അഞ്ചാറാണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിന്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിനെ നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ. താമസം ഒരു വീട്ടിലാ. ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ. ആഞ്ഞ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഷൊർണൂരികാരി, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കൈയും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പാല. ആന്റീന്നാ വീട്ടുകാരെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ. തിരക്ക് തീരെ ഇല്ല. ദന്തവും ശില്പവും വാങ്ങാനൊക്കെ ആർക്കാ ധൃതി? ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കയ്ക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാൻ്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാ.

0: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വിയർക്കുന്നുണ്ട്, ഉഷ്ണിക്കുന്നുണ്ട്.
1: എവിടെ പോയിരുന്നു?
0: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
1: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
0: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആനി കൂടി നനഞ്ഞ്.
1: നിങ്ങൾ വൃത്തിയോട് പറയാതെ.
0: ഹേ, വെറുമൊരു തോന്നൽ, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരി
1: എന്നാ. മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?
2: ഇന്ന് ബർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലണമെന്നാണ് പറയുന്നത്, കുറച്ചു ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തണിച്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാണ് പറയുന്നത്.
3: കുറച്ച് ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ലേ ആന്റി? ആന്റിക്ക് ഞങ്ങളെ വിശ്വാസമല്ലേ?
2: എനിക്കെല്ലാവരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം, നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
3: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
2: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്നൂതിയാവുന്നത് അവളായിരിക്കും, പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
3: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
4: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
2: അമ്മയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എന്റെ കുട്ടികളുണ്ടല്ലോ, ഈ വീട് ഉറങ്ങിക്കിടക്കൊന്നുമില്ല, എനിക്ക് കുട്ടികളുണ്ട്.

0: ബെർണാഡ് എല്ലാം തന്നു, എല്ലാം. ഒരു ഒരു കുഞ്ഞിനെ ഒഴിച്ച് എനിക്കെല്ലാം തന്നു.
1: ആന്റി, ആന്റി സമാധാനായിട്ടിരിക്ക്. ആന്റി പോയി കിടക്ക്, ഞങ്ങൾ പോവാം. വാ പോവാം.
2: ആമിന ഇവിടെ വാ.
3: എന്തേ?
2: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
3: എന്ത് കാര്യം?
2: ആരാ നിന്റെ ഈ ബഷീർക്ക?
3: ഏത് ബഷീർക്ക?
2: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്.
3: ആവോ,
2: നുണ പറയണ്ട കേട്ടോ.
3: ബഷീർക്ക, ബഷീർക്ക എന്റെ.
2: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
3: ഞങ്ങള് കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്തു തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്ന ഇക്കാന്റെ കടത്തു തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
2: അപ്പൊ മറ്റൊരു ജോലി?
3: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കയ്ക്ക് ഒന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നെ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പൊ എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ, എന്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
2: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ.
3: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനുമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും. ആരും
2: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങളുണ്ടാകും. ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായി വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്ന്.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഗുഡ് മോർണിംഗ്.
4: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്.
1: എന്തിന്?
4: ആനിയെക്കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
1: അത് ഇന്നലെ കഴിഞ്ഞ കാര്യമല്ലേ.
4: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
1: എന്ത് വൃത്തിയുടെ അത്? നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
4: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
1: ഈ ബാച്ചവറിന്റെ ചുവട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
4: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്തു കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടത്ത്.
1: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
4: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത് മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
1: ഞാൻ അങ്ങനെ ചോദിച്ചോ?
4: ഇതാണ് ഇതാണ് പെൺകുട്ടി എന്ന കടങ്കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
1: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
4: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരു അവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
1: എന്ത്? നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞേ?
4: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ് വാങ്ങേണ്ടി.
1: ശരിയാണോ അന്ന് ആന്റി ചോദിച്ചത്? യെസ്, അതെ. ഏയ് നോ നോ, ഏയ് അല്ല.

0: സംഗീതത്തിന്റെ ചെറുകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
1: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
0: മനസ്സിലായി. അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്നൊരു ടെൻഷൻ ഉണ്ടല്ലോ.
1: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
0: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം. ഒരു വിദ്യാർത്ഥിയായി
1: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
0: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
1: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്. അവരെ സമീപിക്കൂ കേട്ടോ. വാതിൽ തുറന്ന എന്റെ തെറ്റായി പോയല്ലേ ശരാ.
0: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
1: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളവരെടുത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല കേട്ടോ.
0: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കാൻ.
1: അതിന് നിങ്ങൾ.
0: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
1: ആനിയോ? അവളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
0: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൗണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
1: പക്ഷെ ആനി, നിങ്ങളെ കുറിച്ച് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
0: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ.
1: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
0: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്. അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
1: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: വർഷങ്ങൾക്ക് മുൻപ് ഞാനും പാടാറുണ്ടായിരുന്നു. എന്റെ വലിയ വീടിന്റെ ചുമരുകളിൽ അവയുടെ ചീലുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടുപോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വയ്ക്കാൻ. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റുപാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്.
1: ആണോ?
0: വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മുച്ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ

0: ഡാനി, നീ എന്ത് പണിയാണ് കാണിച്ചേ? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിനാ?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്? നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാമെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
0: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനിയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനിയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരുപക്ഷെ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കും.

0: ചോദിക്കുന്നതിന് ഉത്തരം പറ അറിയാമായിരുന്നോ ഇല്ലേ?
1: ആന്റി ആന്റി എന്ത് പറ്റി? ആന്റി
2: ആന്റി ആന്റി കണ്ണോർക്ക ആന്റി.
3: ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കുറെ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
2: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
1: ആന്റി ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
2: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, ഒന്ന് നിന്നേ.
4: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
2: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല,
4: പക്ഷേ എനിക്കുണ്ട്.
2: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
4: അപ്പോൾ മര്യാദകേട് കാണിച്ചത് ആനിയല്ലേ?
2: എന്ത് മര്യാദകേട്?
4: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
2: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാ?
4: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ആനി ക്ഷമിക്കോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
2: എന്തോന്ന്?
4: വെയിൽ ഒരുമാതിരി തീപ്പൂക്കൾ പോലെ അകത്തണം. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എ സി ഒക്കെ ഉണ്ടല്ലോ.
5: വരൂ സർ. എന്താ വേണ്ടത്?
4: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
5: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
4: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
5: ആമിന.
4: ആമിന? ഓ, മിസ് ആമിന അതോ മിസ്സിസ്?
5: മിസ് തന്നെ.
4: ഇവിടെ പുതിയതായി വന്നതാണോ?
5: അതെ.
4: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
5: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്, ഇവിടുത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
4: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
5: ഉണ്ടല്ലോ.
4: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
5: 101.
4: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
5: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
4: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്ന് നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
5: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
4: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
5: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
4: പരിചയപ്പെട്ടു.
5: എങ്ങനെ പരിചയപ്പെട്ടു?
4: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനിയെ കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
5: നിങ്ങൾ രണ്ട് മഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്നൊരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പോ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
4: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
5: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
4: ഹാമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. ഹാമിന, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും, മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല.

0: ഞാനും അനിയും ഒത്തിരി നടന്നിട്ടുള്ളതാ ഈ കടപ്പുറത്ത്.
1: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
2: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞ ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
1: നമുക്ക് ആന്റിയും കൂട്ടി വരാമായിരുന്നു അല്ലേ?
2: എന്തിന് ഈ രസം കളയണം?
1: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
2: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
0: ആമനക്കുട്ടിയും കുട്ടിയുടെ ബഷീറിക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ച് വരണം കേട്ടോ.
2: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
3: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. എന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
2: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
3: നോക്കൂ, ദേ ഈ കുപ്പിവള, ഈ ചുവന്നവള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കക്ക് ഇത്രയ്ക്ക് കഴിയൂ.
4: നമസ്കാരം.
2: ഇയാൾ ഇവിടെ വന്നോ?
0: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
3: മഞ്ചാടി മുത്ത് തേടി വന്നത് ഇയാളാ.
4: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
2: ഏയ് നോ, ഞങ്ങൾ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചു.
4: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങാം.
0: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
4: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
2: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
4: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
0: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
4: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
2: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
4: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനം ഉണ്ടാവുക. എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിൻ്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ ജിജ്ഞാസയ്ക്കും ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
0: പിന്നെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെയായി?
4: ഇങ്ങനെ വഷളനായി എന്നല്ലേ? ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ചൂളം കുത്തുന്ന കാറ്റും കണ്ണത്താ കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും ഉള്ള ഒരു ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്ത് നേടി? ചവിട്ടി കടന്നു പോയ പാതയിലെ കുറെ പോറലും കുറെ പൊടിയും. അപ്പൊ ശരി, കാണാം.
3: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
2: ശരി, എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
1: നിങ്ങളെ എനിക്ക് വിശ്വാസമായത് കൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
3: അങ്കിൾ എന്നേക്ക് വരും?
1: അതാണ് തമാശ, അങ്കിൾ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാ.
0: ആന്റി എപ്പോ മടങ്ങിയെത്തും?
1: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല മക്കളെ.
0: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
1: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവമാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പരിഭവിക്കും. പെണങ്ങത്ത് പോലും ഇല്ല.
2: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാര് വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ. പിന്നെ ആന്റിയും ഞാനും അമ്മും.
1: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോ എവിടെയാ താമസിക്ക?
3: അറിയില്ല.
1: ആമിന ജോലിക്ക് പോകുമ്പോ ബഷീർ എന്ത് ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
3: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
1: കുറച്ചു നാളത്തേക്ക് ഒരു മുഷുവൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിനെ എങ്ങനെ നോക്കി ഇരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബെർണാഡും പറയുമായിരുന്നു, എന്നെ പോലെ ഒരു കുഞ്ഞു ഞങ്ങൾക്ക് പറക്കുന്നു.
0: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
1: ഊണ് കഴിച്ചിട്ടെന്തിനാ? ഉറങ്ങിയിട്ടെന്തിനാ? പണം ഉണ്ടാക്കിയിട്ടെന്തിനാ?

0: അമ്മു.
1: ഏ, നിങ്ങളോ?
0: ഞാൻ പിന്തുടരുകയായിരുന്നു.
1: എന്തിന്?
0: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന്റെ ബുദ്ധിമുട്ടാവും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
1: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
0: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
1: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്കറിയായിരുന്നു.
0: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
1: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല കേട്ടോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും, അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
0: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
1: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോ അമ്മു അല്ല കേട്ടോ, അമ്മു എന്ന വീണ.

0: അവൾ എന്താണ് പറഞ്ഞത്? അവൾ എൻ്റെ വീണയാണെന്ന്. പങ്കത്തം, എൻ്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിന്റെ തന്ത്രികൾ വലിച്ചിളക്കി. അമ്മു,
1: നിങ്ങൾ ഈ ചോരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യ ദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു,
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ, മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
0: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്കൊരു വീടില്ലേ?
1: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകീറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട.
0: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞതെന്ന് അമ്മു ഈ വിട്ടിതം. എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മറുകുള്ള കൊച്ചു നുണക്കുഴികളുള്ള കുറുനിരകളുള്ള അവളെയാണ്. ആമിന. അതെ, ഐ ലവ് ഹർ.

0: പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കാന്റെ മടിയിൽ ഞാൻ, ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക. മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിൽ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ

0: വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല, ആമിനെ ഒന്ന് കാണാനായി മാത്രം.
1: എനിക്ക് മനസ്സിലാകുന്നില്ല.
0: ആമിന, ഞാൻ ആമിനയെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
1: നിങ്ങൾ
0: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
1: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായെ നിങ്ങൾക്കറിയില്ല. ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
0: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ.
1: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
0: ആരാണ് അയാൾ? പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
1: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞു.

0: വന്നിരിക്കുന്നു ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായ നിങ്ങൾക്കറിയില്ല, ബഷീർക്കായ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
1: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ?
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: ആരാണ് അയാൾ? പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിൻ്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ, എന്റെ ഒരു ദിവസത്തെ ചിലവ് തന്നെ എത്രയാണെന്ന്?
0: ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിടൂ. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നത്?
1: അല്ല, സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്ന് കണ്ടതിന് ശേഷം
0: ലഞ്ച് ബ്രേക്കിന് സമയമായി, എനിക്ക് വാതിലടയ്ക്കണം.
1: അമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടൂ, എന്റെ
1: കൈവിടാൻ
0: വിടൂ. എന്റെ വള, എന്റെ ചുവന്ന വള, നിങ്ങൾ ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
1: ഒച്ചക്കൂട്ടി രക്ഷപ്പെടാനുള്ള
0: നിങ്ങളെ ഞാൻ
1: ഞാൻ പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
0: ആനി,
2: ആന്റി ഉറങ്ങിയില്ലേ?
0: ഇല്ല, കിടന്നതാ. പക്ഷെ

0: എന്നും ഒത്തിരി ചലിക്കുന്ന ആമിന ഇന്ന് തീരെ മൗനിയായിരുന്നു.
1: ഞാൻ വിചാരിക്കുന്നു നാളെ ഞാൻ പോകുന്ന ദിവസമായിട്ട് കൂടി അവരൊന്നും മിണ്ടാതെ കിടന്നല്ലോ എന്ന്. ഞാൻ അവരുടെ അമ്മയല്ലെങ്കിൽ കൂടി എനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹം ഉണ്ടായിരുന്നു, ഇന്ന് ആവേശം നഷ്ടമായതുപോലെ.
0: നാളെ ഈ നേരത്ത്
1: പനാജിയിൽ ഭരണാടിനരികിൽ അനി.
0: എന്താ ആൻറ്റി?
1: 18 വയസ്സിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കെപ്പോഴും തോന്നാറുണ്ട് അവൾ നിന്നെപ്പോലെ ഇരിക്കുമായിരുന്നു എന്ന്. ഈ വീട്ടിൽ നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു.
0: ആൻറ്റിക്ക് ഞാൻ മോള് തന്നെയാ.
1: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ എൻ്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ?
0: ആൻറ്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തിൽ നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എൻ്റെ മമ്മിക്ക് ഒരിക്കൽ പോലും എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
1: നാളെ നാളെ നീ എയർപോർട്ടിൽ വരുമോ? നീ വരണം, നീ എന്നെ യാത്ര അയക്കണം. വരില്ലേ മോളെ?
0: ഞാൻ വരാം.
1: ആനി, ഇന്ന് ഒരു ദിവസം നീ എൻ്റെ കൂടെ ഉറങ്ങുമോ? എൻ്റെ മടിയിൽ തലവെച്ച് എൻ്റെ മകളായിട്ട്. ഏ
0: ആൻറ്റി.

0: ആനി, ഇന്നലെ ആ മനുഷ്യൻ എംപോറിയത്തിൽ വന്നിരുന്നു. ഉച്ചയ്ക്ക് അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീർക്ക തന്ന എന്റെ വള പൊട്ടിച്ചെതറി,
1: എന്നിട്ട്
0: എന്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരൂ അത്രേ. ഇനി ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർ ഖാന്റെ അമ്മയെ അയാൾക്ക് വേണോ അത്രേ?
1: നീ പേടിക്കണ്ട, നിന്നെ അയാൾ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്, ആന്റി ഇവിടെ ഇല്ല. നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കിടന്നോ.
0: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരുമല്ല, അമ്മു എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരുമല്ല, അമ്മു എന്ന വീണ, അമ്മു എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
1: അമ്മു, നിന്നെ അയാള്, അയാൾ ഒരു അപ്പൂപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വെട്ടി.
3: ആനിയെ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
1: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ? എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ല?
3: ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ്ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
1: എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്. നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
3: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
1: അമ്മു
3: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
1: അപ്പോ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
3: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
1: ഞാൻ വായിക്കാറില്ല.
3: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരു ആണെങ്കിൽ കൂടി.
1: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വങ്കത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
3: ആമിന പറഞ്ഞുവല്ലേ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംപോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംപോറിയത്തിൽ കയറുന്നുണ്ട്.
1: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
3: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തോറ്റിട്ടില്ല. പിന്മാറാൻ ഉദ്ദേശവുമില്ല. അമ്മു.
2: ആരാ?
3: ഞാനാണ്.
2: നിങ്ങൾ വീണ്ടും?
3: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
2: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
3: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേ ഉള്ളൂ.
2: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
3: ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിന് അറിയാമോ?
2: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
3: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്. നിന്റെ

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടെന്ന്. നിന്റെ ഡാഡിയുടെയോ ബെർണാഡിൻ്റെയോ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ നിനക്ക് ലീവും കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികൾ, എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആൻറ്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മ എവിടെ?
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആൻറ്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കേ.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ?
0: ആനി,
1: നിനക്ക് എന്ത് പറ്റി പെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു, പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: ഞാൻ കണ്ടു ആന്റിയുമൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്.

0: സ്നേഹം സ്വീകരിക്കാൻ.
1: അന്ന്
0: മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്നോ വന്നവൻ, ഒരു മേൽവിലാസം പോലും ഇല്ലാത്തവൻ. യു ആർ ക്യൂട്ട്, യു ആർ നൈസ്.
1: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
0: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെക്കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക? പക്ഷേ നിങ്ങൾ മൂന്ന് പേരോ. ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക് സമ്മതം. പിന്നെ ആമിന. എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എൻ്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
1: അപ്പോൾ അവൾ പറയുന്ന ബഷീർക്ക?
0: ബഷീർക്ക, അതൊക്കെ പുഴിഞ്ഞു പോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാൻ അറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
1: അപ്പോൾ എല്ലാവരും കള്ളികൾ.
0: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല. കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
1: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.
2: അമ്മു,
3: ഞാൻ വിളിച്ചതാ, എഴുന്നേൽക്കുന്നില്ല.
2: ഇവൾ അത്താഴപ്പട്ടിനെ ഒരു ശീലാക്കിയോ? അമ്മു എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
1: എനിക്ക് വേണ്ട.
2: കാരണം?
1: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
2: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
1: അത് നിങ്ങളുടെ ഇഷ്ടം.
3: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
1: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
3: എന്ത്
2: എന്ത്
3: എന്താ പറഞ്ഞ നീ?
1: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് ഇഷ്ടമല്ല.
2: നിനക്ക് എന്ത് പറ്റി വേണേ?
1: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
2: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
3: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
1: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
2: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
1: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
3: നീ എന്താണ് ഈ പറയുന്നത്?
1: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംപോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
2: അയാള്?
3: അരുത്,
1: ഒന്നും പറയണ്ട. നിങ്ങളുടെ വലയിൽ വീഴാത്തത് കൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
3: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
2: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ. നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല, പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കുവോളം നിനക്ക് സമയമുണ്ട്.
3: ആന്റി വന്നിട്ട് പോകാം.
2: അയാൾ നീ കരുന്ന പോലെയല്ല.
1: ഒരു അപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാൾ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ. മോശങ്ങൾ.
2: വന്നോ, ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു.
0: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
2: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങൾ വിശ്വസിച്ചിരിക്കുക, അവളെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷേ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണ് അവൾ. അവൾക്ക് നിങ്ങളോടൊരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
0: ആനി വരുന്നോ? ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
2: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
0: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു നിന്റെ ബംഗ്ലാവിൽ. ചർച്ച് സ്ക്വയറിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ

0: ഇന്ന് നീ എംപോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞാനിതാ വരുന്നു.
1: ആരാ?
0: ഒരു ഗസ്റ്റ്.
1: നിങ്ങൾ
0: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
1: ആനി ഇവിടെ ഇല്ല.
0: ഞാനിവിടെ കാത്തിരിക്കാം.
1: അതിനിടെ അകത്ത് കയറിയോ?
0: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
1: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
0: വൈകട്ടെ,
1: നിങ്ങൾ ഇപ്പൊ പോകൂ.
0: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
1: അടുത്ത് വരരുത്, എന്നെ തൊടരുത്.
0: ഒന്നും കൂടി ആലോചിക്കുക.
1: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീറിക്കിടെ മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി
0: എന്നെ കൊല്ലും.
1: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
0: അരി താമന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, സെറ്റിൽമൈ അക്കൗണ്ട്.
2: നിങ്ങൾ വെക്കേറ്റ് ചെയ്യാണോ?
0: അതെ.
2: എവിടേക്കാ?
0: എന്തിനറിയണം?
2: അമ്മു എവിടെ?
0: ഏത് അമ്മു?
2: നിങ്ങൾ ഒളിച്ചോടുകയാണ്.
0: നീ വെറുമൊരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽമൈ അക്കൗണ്ട്സ്.
2: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവൾ നടക്കുന്നത്. ഇന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
0: ഗുഡ് ബൈ ആനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
1: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞു. എന്നെ തനിച്ചാക്കി പോയി ബഷീർക്ക.
2: ആമിന, ആമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാളെ പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിൽ അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാള് പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കനെ വിളിച്ചോ? ആമിന, ഇതെങ്ങനെ? ചോര, നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന?
1: ഞാൻ പോണോ? ബഷീറിന്റെ അടുത്തേക്ക്.
2: ആമിന,
1: എന്നോട് ക്ഷമിക്കുന്ന.
0: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എൻ്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ, ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല, പോയി വരട്ടെ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
3: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. സർഗാത്മക സഹകരണം
4: എം ബി സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, വി എസ് സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവർ.
3: സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

രഞ്ജിനി. പതിനൊന്ന് മണിവരെ രഞ്ജിനിയാണ്. രഞ്ജിനിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ കേൾക്കുന്നതിനായി 9400224440 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ രഞ്ജിനിയിലൂടെ ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കരുമലയിൽ നിന്നും ഷിംജിത്താണ്. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് മയൂഖം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികളെഴുതിയത് ഹരിഹരൻ, സംഗീതം ബോംബെ രവി.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി, ജോൺസൺ ഈണമിട്ട്. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ഇഷ്ടഗാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നു. പൂനൂർ അവേലത്തു നിന്നും ബിജു.

കുന്നമംഗലത്ത് നിന്നും ജിഷ ആവശ്യപ്പെട്ടത്. രാജശില്പി എന്ന ചിത്രത്തിൽ ഓൻവി കുറിപ്പെഴുതി, രവീന്ദ്രൻ ഈണമിട്ട്, യേശുദാസും സംഘവും പാടിയ ഈ ഗാനം.

അരീക്കോട് നിന്നും പ്രീത, ഉണ്ണികൃഷ്ണൻ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നു പെരുമഴക്കാലം എന്ന ചിത്രത്തിൽ കൈതപ്രം എഴുതി. എം ജയചന്ദ്രൻ ഈണമിട്ട് മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ പാട്ട്.

നന്മണ്ടയിൽ നിന്നും നളിനാക്ഷൻ ആവശ്യപ്പെട്ട ഗാനം മാടമ്പി എന്ന ചിത്രത്തിലേത് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയത്.

എടവണ്ണയിൽ നിന്നും റമീസ് ആവശ്യപ്പെട്ട ഗാനം സമ്മറിൻ ബത്ലേഹം എന്ന ചിത്രത്തിൽ ഗിരീഷ് പത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഇണമിട്ട് ശ്രീനിവാസും സുജാതയും പാടിയത്.

0: करे शोर,
1: पवन करे शोर।
0: अरे बाबा शोर नहीं, शोर शोर शोर।

चकाचक फिर लो पान चबाए। आहा।

0: जय हंगामा, कहाँ भाग रही तू मैं?
1: काले से डर गए क्या?
2: हमें काले हैं।

आज समझे।